0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി

0: നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്, ദാറ്റ്സ് ദ പവർ ഓഫ് റേഡിയോ അഡ്വർടൈസിംഗ്.
0: ഫോർ ആർ സ്പെഷ്യൽ പാക്കേജസ് കോൾ നൗ ഓർ വാട്സ്ആപ്പ് ടു 055-666-5859. ദാറ്റ്സ് 055-666-5859.
2: ഹോം 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. ഗ്രീൻ ഫാം, രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ആദ്യത്തെ ഷോ വേക്കപ്പ് കോളുമായി ഞാൻ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് മീ ജയ. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സന്തോഷം തേടി തേടി തേടി ഒരുപാട് ദൂരം നടന്നു വന്ന ആള് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ നിന്നാണ് ആ സന്തോഷം കിട്ടിയത്. തേടി പോകേണ്ട കാര്യമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരുപാടധികം സന്തോഷം നിറഞ്ഞു നിൽപ്പുണ്ട്. അത് നോക്കാതെ ഇതിലും വലുതെന്തോ തനിക്ക് കിട്ടാനുണ്ട് എന്ന് തേടി പോകുന്നതിലാണ് കയ്യിലുള്ളതിനെ കൈവിട്ടു പോയ ഒരു പ്രതീതി വന്നത്. കൊച്ചു കിളിക്കൂടുകൾ കണ്ടിട്ടില്ലേ, അത് ചെറിയ ചെറിയ നാരുകൾ, ഈർക്കിലിൻ്റെ അറ്റത്തുള്ള കമ്പി പോലത്തെ നേർത്ത നൂലുകൾ, അതുപോലെ എല്ലാം വെച്ച് ചുറ്റിപ്പിണഞ്ഞ് ചുറ്റിപ്പിണഞ്ഞ് കിളിക്കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ. എത്ര നേരം എത്ര ദിവസം എടുത്തുള്ള ഒരു അധ്വാനമാണ് ഒരു മനോഹരമായ കിളിക്കൂടുണ്ടാക്കാൻ. ഒരു കിളിക്ക് എത്ര ഭാരം താങ്ങാനാകും? എന്നിരുന്നാൽ പോലും അത് കൊത്തിപ്പിറക്കി കൊത്തിപ്പിറക്കി ഒരു കിളിക്കൂടുണ്ടാക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ അധ്വാനം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് കൂടൊരുക്കി മുട്ടയിട്ട് അതിന് കവലിരുന്ന് മഴയാണോ വെയിലാണോ ഇതിനെല്ലാം ചിറക് വിരിച്ച് തണലേകി അത് കിളിക്കുഞ്ഞുങ്ങൾ വരുമ്പം അതിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചു ചുണ്ടുകൾ വിടർന്നിങ്ങനെ കീ കീ കീന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത്തരം വീഡിയോസൊക്കെ കാണുമ്പോൾ മതി മറന്നു പോകും. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാടധികമുണ്ട്. നാം അറിയാതെ നമ്മിൽ ഹാപ്പി ഹോർമോൺസ് നിറയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. എ ബേർഡ് ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് വൺ ട്വിക് അറ്റ് എ ടൈം. ഓരോരോ കൊച്ചു കൊച്ചു കമ്പുകൾ കൊണ്ടുവന്നാണ് കിളിക്കൂട് ഒരുക്കുന്നത്. എ മീനിങ് ഫുൾ ലൈഫ് ഇസ് ഓൾസോ ബിൽഡ് ത്രൂ സ്മോൾ ഡെയിലി ആക്ഷൻസ്. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഗുരു ശിഷ്യന്മാരുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. ഒരുപാട് ആശയങ്ങളുണ്ട്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം പറയുന്ന മറുപടികളും, അത് ഏത് രാജ്യത്തെ ഗുരുവോ ഏത് രാജ്യത്തെ ശിഷ്യനോ ആയിക്കോട്ടെ, അതിൽ നിന്നുള്ള സാരാംശങ്ങളുടെ മൂല്യം വളരെ വലുതാണ്. ഭൂമിയിൽ ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നൊരിക്കലൊരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഭൂമിയിൽ ഏറ്റവും മൂല്യമേറിയത്, ദ വാല്യുബിൾ തിങ് ഓൺ ഏർത്ത് ഇസ് യുവർ മദർ. നിന്റെ അമ്മയാണ് ഏറ്റവും മൂല്യമുള്ള കാര്യം ഭൂമിയിൽ. അപ്പോ അടുത്ത ശിഷ്യൻ ചോദിച്ചു, ആകാശത്തെക്കാൾ ഉയരത്തിൽ എന്തുണ്ട്? ആകാശത്തിനപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതിനപ്പുറത്ത് വേറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ കാണുന്നില്ല. പക്ഷേ ആകാശത്തെക്കാൾ ഉയരത്തിൽ എന്തുണ്ടെന്നുള്ള ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരു പറഞ്ഞ ഉത്തരം എന്താണെന്നോ? പിതാവിന്റെ സ്ഥാനം, യുവർ ഫാദേഴ്സ് പൊസിഷൻ ഇസ് അബൌവ് സ്കൈ. അവിടെയാണ് നിന്റെ അച്ഛനെ നീ പ്രതിഷ്ഠിക്കേണ്ടത്. അതാണ് അച്ഛന്റെ അമ്മയുടെ ഒരു ഡെഫിനിഷൻ. ഇതെല്ലാം ചേരുന്ന ഒരു വീടിനെ പറ്റി ആലോചിച്ച് നോക്കൂ. വീടിനേക്കാൾ എത്ര ഭംഗിയുള്ള വീടാണെങ്കിലും അതിൽ വാതിൽ ചെറുതാണ്. അതിനേക്കാൾ ചെറുതാണ് അത് തുറക്കാൻ ഉപയോഗിക്കുന്ന പൂട്ട്. അതിനേക്കാൾ ചെറുതാണ് എന്താണ് താക്കോൽ. ഇതെല്ലാം ചേർന്ന് നിങ്ങൾ തുറക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു വലിയ ലോകം നിങ്ങളുടെ മുന്നിൽ തുറക്കും. ഇത് പറയാൻ കാരണം, മോർണിംഗ് അവേഴ്സിൽ നിങ്ങൾ ട്രാഫിക്കിൽ യു എ റോഡുകളിലൂടെ ഇങ്ങനെ കേട്ട് കേട്ട് പോവുകയാണെങ്കിൽ ട്രാഫിക് എത്രത്തോളം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവുന്ന ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് നിസ്സംശയം പറയാൻ പറ്റും അല്ലേ. പക്ഷേ നമ്മുടെ റേഡിയോയിൽ കൂടെ കേൾക്കുന്ന പാട്ടും വർത്തമാനവും ഒക്കെ കേട്ടു പോകുമ്പോൾ കുറേയൊക്കെ നിങ്ങൾ സമയത്തെ മറന്നങ്ങ് പോവുകയും ചെയ്യും. ഒരു 40 വർഷം കൊണ്ടുള്ള ഒരു സ്റ്റഡീസ് ഒരു 50 പേരോട് പല പല കാര്യങ്ങൾ ചോദിച്ചു, പല ക്വസ്റ്റ്യൻസ്, ഇതുപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുശിഷ്യ ചോദ്യങ്ങളുണ്ടല്ലോ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്താണ് നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിട്ട് നമ്മൾ ഇരുത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ? അതിൽ ഒരുപാട് പേര് പറഞ്ഞ ഒരു ഉത്തരം എന്താണെന്ന് വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഹൗസ് ആൻഡ് യുവർ ജോബ്. അതെവിടെയും കേട്ടിട്ടില്ല. അതായത് നമ്മൾ താമസിക്കുന്ന ഇടവും ജോലി ചെയ്യുന്ന ഇടവും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മുടെ ഹാപ്പി മെഷർമെന്റിൽ ഒരു ഘടകമാണ്. അതായത് രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി ബസ്സിലാണെങ്കിൽ ബസ്സിൽ, കാറിലാണെങ്കിൽ കാർ, ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ് അങ്ങനെ, മെട്രോയിൽ പോകുന്നവരാണ് അങ്ങനെ, ഒരുപാട് നേരമെടുത്ത് നമ്മൾ ജോലി സ്ഥലത്ത് പോയി പരിക്ഷീണനായി, ജോലിയിലും ശ്രദ്ധ കിട്ടുന്നില്ല, തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു വലിയൊരു കാലം, ജീവിതത്തിന്റെ നല്ലൊരു സമയത്തെ കാർന്ന് തിന്നുമെന്നാണ് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഹൗസ് ആൻഡ് യുവർ ജോബ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലർ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ട്രെയിനിൽ കയറി വളരെ ദൂരം യാത്ര ചെയ്യുന്ന വ്യക്തികൾ, റെയിൽവേ സ്റ്റേഷൻ രാവിലെ തിക്കും തിരക്കും കണ്ടിട്ടില്ലേ. അതുപോലെ അത്രയും തിങ്ങി ഞെരിങ്ങി നമ്മുടെ ഒരു വളരെ ദൂരെയുള്ള ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, അത് ഒരുപാട് കാലത്തേക്ക് നിൽക്കില്ല. കഴിവതും ജോലി സ്ഥലവും വീടും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരുപാടധികം സന്തോഷം അത് ലൈഫിൽ കൊണ്ടുവരും എന്നാണ് ആ ഒരു സ്റ്റഡി പറഞ്ഞത്. നമുക്കത് അതിശയം തോന്നിയേക്കാം അല്ലേ, പക്ഷെ വാസ്തവം അതാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ തിങ്സ് യു ഡു എവ്രി സിംഗിൾ ഡേ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: കളിച്ച് ചിരിച്ച് ഓടി നടക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാപ്പി കിഡ്സ് എന്ന് നമ്മൾ പറയില്ലേ, കളിച്ച് ചിരിച്ച് എല്ലാവരുടെ ചുറ്റിലും സന്തോഷം വിതറി പാറി പറന്ന് നടക്കുന്ന പൂമ്പാറ്റുകളെ പോലെയുള്ള കുട്ടികൾ. ഈ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം വളരെ കോമൺ ആയിരിക്കും. എന്താണെന്നോ, അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ കാര്യങ്ങളെ, അവരുടെ തെറ്റുകളെ, അവരുടെ ശരികളെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അതായത് ഫാദർ ഓർ മദർ, ഒരാൾ, ആ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടല്ലോ, ഒരാൾ അവർക്കുണ്ടാകും. വഴക്കു പറയാൻ എത്രയോ പേരുണ്ടായിക്കോട്ടെ, പക്ഷെ അവരുടെ കൂടെ നിൽക്കുന്ന, എന്തു പറയാനും പാർട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അങ്ങനെ അവർ തെറ്റ് ചെയ്താൽ പോലും പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഒരാൾ അവർക്കുണ്ടെങ്കിൽ അവരിൽ വളരുന്ന ഒരു ആത്മവിശ്വാസം. എല്ലാ കുട്ടികളും ഒരുപോലെ ടാലന്റഡ് ആയിരിക്കില്ല, എല്ലാ കുട്ടികൾക്കും പാട്ട് പാടാൻ പറ്റില്ല, എല്ലാ കുട്ടികളും ഡാൻസ് ചെയ്യില്ല, എല്ലാവരും പഠിത്തത്തിൽ എല്ലാം എ പ്ലസ് വാങ്ങിക്കുന്ന എല്ലാ കുട്ടികളും ഉണ്ടോ? ഇല്ല, അതിന്റെ കഴിവുകൾ ഏറെയും കുറഞ്ഞുമിരിക്കും. പക്ഷെ അവരുടെ ഏതൊരു കഴിവിനെയും ഏതൊരു കാര്യത്തെയും സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരാൾ അവർക്കൊപ്പമുണ്ടെങ്കിൽ തിങ്സ് വിൽ ചേഞ്ച്. കാരണം ഇതിന് ഈ റോള് പലപ്പോഴും എടുക്കുന്നത് വീട്ടിലെ അമ്മ തന്നെയായിരിക്കും. അമ്മയുടെ റോൾ എന്താണ്? ഒരു കുട്ടിയെ വളർത്തുന്നതിൽ അമ്മയുടെ റോൾ എന്താണ്? ഇതൊരു ഒരു ക്വസ്റ്റ്യൻ, ഒരു സെമിനാറിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഞാൻ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. അവരെന്താണ് പറയുന്നത്, അത് നമ്മുടെ തലമുറയ്ക്ക് അത് തീർച്ചയായിട്ടും പകർന്നു നൽകേണ്ട ഒരു മെസ്സേജും കൂടെയാണ്. അമ്മയുള്ള വീട്ടിൽ മാത്രമേ ആ ഒരു സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു അമ്മ ആഗ്രഹിക്കുന്നതോ അതാണ്, ഒരുപാടധികം വലിയ ഗിഫ്റ്റ്സോ ഒരുപാട് പണമോ പട്ട് സാരിയോ കാറോ ബംഗ്ലാവോ ഒന്നുമല്ല അമ്മ ആഗ്രഹിക്കുന്നത്. സ്വർണവുമല്ല, വീടുമല്ല. അമ്മയ്ക്ക് നാം നൽകേണ്ട വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് സ്നേഹമുള്ള ഒരു ഹൃദയം, നല്ല സ്വഭാവം, ശരിയായ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ളൊരു വിവേകം, സെൻസിബിൾ ആയിട്ടുള്ള വർത്തമാനം. ഇത് മതി അമ്മയ്ക്ക് ഹാപ്പിയാകാൻ, അല്ലേ? വീട്ടിലെ അമ്മ വെറും വീട്ടുജോലികളെല്ലാം ചെയ്ത് നിൽക്കുന്ന, അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിത്വമല്ല. നമ്മൾ പലപ്പോഴും ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. ആ അത് അമ്മ ചെയ്തോളും, ഇത് എന്റെ തുണിയല്ലേ അമ്മ നനച്ചോളും, അമ്മ ബുക്കൊക്കെ അടുക്കി വെക്കണം, എന്റെ ഷൂസ് തുടച്ചു വെക്കണം, ആ ഒരു രീതിയിലാണ് പല കുട്ടികളും അറിഞ്ഞും അറിയാതെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ നമ്മളത് പിന്നീട് വിസ്മരിച്ചു പോകരുത്. ആ അന്ന് ചെയ്യുന്ന ആ ത്യാഗങ്ങൾ, സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് അമ്മ അത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി. ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു ബേസിക്സ് ആണ് ഓരോ വീടുകളിലും, സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള ഓരോ വീടുകളിലും നടക്കുന്നത് അതാണ്. അവിടെ രാവിലെ ഒരു വലിയ ബഹളം തന്നെയാണ്, സ്കൂളിൽ പോകുന്നതിന്റെ ഒരു തിരക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് അമ്മയുടെ ഓരോ വാക്കുകളിൽ കൂടെയാണ് അവന്റെ ബുദ്ധിയും യുക്തിയും വളരുന്നത്. ആ പെരുമാറ്റത്തിൽ കുടുംബത്തിന്റെ സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അമ്മയുടെ ഹൃദയത്തിലെ ഒരു സ്നേഹത്തിന്റെ ഒരു വീടിന്റെ അംശം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് വീട്ടിൽ മുകളിലോ താഴെയോ ഒന്നുമല്ല, നടുവിലാണ്, മധ്യത്തിലാണ്. അത് ഒരുപക്ഷെ ഭർത്താവിനെ നിയന്ത്രിക്കുന്ന അമ്മ അല്ല, മക്കളെ ഇങ്ങനെ ഭയപ്പെടുത്തി അരഗന്റായിട്ട് നിൽക്കുന്ന അമ്മ അല്ല, എല്ലാവരുടെ തെറ്റുകൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവളും ആകരുത്. പകരം സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന ഒരാൾ, തെറ്റുകളെ പുറത്ത് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും അമ്മ. ആ അമ്മ എങ്ങനെ പെരുമാറണമെന്നാൽ, മക്കൾ തെറ്റ് ചെയ്താൽ സ്നേഹത്തോടെ തിരുത്താം, ഭർത്താവ് തെറ്റുപറ്റിയാൽ അത് മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല, ബഹുമാനത്തോടെ പറയാം, സ്വന്തം വേദനകൾ ഒളിപ്പിച്ച് ചിരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല. കാരണം അമ്മ സന്തോഷത്തോടെ നിൽക്കുന്ന വീട്ടിൽ സന്തോഷം വളരും, അമ്മ സമാധാനത്തോടെ സംസാരിക്കുന്ന വീട്ടിൽ സമാധാനമുണ്ടാകും, അമ്മ സ്നേഹത്തോടെ പെരുമാറുന്ന വീട്ടിൽ സ്നേഹവും കളിയാടും. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: വന്ദേ മാതൃ വിവാദം ചർച്ചയാക്കാൻ ബി ജെ പി. സോണിയാഗാന്ധിക്കെതിരെ പരാതി. യു ജി സി നെറ്റ് പരീക്ഷ, മൂന്ന് വിഷയങ്ങളിൽ പുനഃപരീക്ഷ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. ചന്ദേര ഇൻസ്പെക്ടർ എം വി ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. ചന്ദേര എസ് ഐ വിഷ്ണു എസ് നായർക്കാണ് പകരം ചുമതല. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ മുഖ്യപ്രതിയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലംമാറ്റം. ശനിയാഴ്ച രാത്രിയാണ് ഇൻസ്പെക്ടർമാർക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് എത്തിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് ഹൊസ്ദുർഗ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകാനിരിക്കെയാണ് ഈ നീക്കം. ലഹരിക്കേസിൽ പിടിയിലായ പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് മെറ്റ നേരത്തെ നീക്കം ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ പരോക്ഷ സഹായം സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. പിടിയിലായ പ്രതികൾക്ക് മുഖ്യമന്ത്രി ബി ഡി സതീശനുമായി അടുത്ത ബന്ധം ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കാലടി സംസ്കൃത സർവകലാശാല വി സിക്കെതിരായ സഫായി പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി ഡോ സീസ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി, ഡി ജി പി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശപ്രകാരമാണ് സീസ തോമസ് പരാതി നൽകിയിരിക്കുന്നത്. വന്ദേമാതര ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബി ജെ പി. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകാൻ നീക്കം. വന്ദേമാതര നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാണിച്ച് ഡൽഹിയിലും കർണാടകയിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കേസെടുത്തിട്ടില്ല. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തി എന്നാണ് ബി ജെ പി വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മത മൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും ആരോപിച്ച് ബി ജെ പി ദേശീയാധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ രംഗത്തെത്തിയതോടെയാണ് വന്ദേമാതര ആലാപന വിവാദം പുതിയ തലങ്ങളിലേക്ക് കടന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിന് പിന്നാലെയാണ് വിവാദം ഉടലെടുത്തത്. കേരളത്തിൽ മാത്രം ദേശീയഗാനം ഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തി എന്നുമാണ് ബി ജെ പിയുടെ വിമർശനം. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചതും യാദൃശ്ചികമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും ഇതേ മനോഭാവമാണുള്ളത്. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതരം ആലാപന വിവാദത്തിൽ പ്രതികരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയ ഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷാ. യു എസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യു എസ് തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ യു എസ് ധാരണാപത്രം യു എസ് പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറക്ചി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തായിബ് ഉർദോഗൻ. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. യു ജി സി നെറ്റ് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൻ ടി എക്കെതിരെ പ്രതിഷേധം ശക്തം. എൻ ടി ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്. എൻ ടി എ പിരിച്ചുവിടണമെന്ന് സഫൈയും എൻ എസ് യു ഐയും ആവശ്യപ്പെട്ടു. സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ് പരീക്ഷകളാണ് വീണ്ടും നടത്തുക. അടുത്ത മാസം 9-10 തീയതികളിലാണ് പുനഃപരീക്ഷ. ജൂണിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റ്, വ്യാകരണ പിഴവുകൾ, വിവർത്തനത്തിലെ പാളിച്ചകൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പരാതികൾ ഉയർന്നിരുന്നു. വിശദവാർത്ത 8 മണിക്ക്.
0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ സമയം 7:05.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 degrees Celsius, അന്തരീക്ഷ ഈർപ്പം 68%.
3: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back home 92.2 FM. സ്വാഗതം എല്ലാവർക്കും. ഒരു ഗംഭീരമായിട്ടുള്ള നന്മയുടെയും ഐശ്വര്യത്തിന്റെയും ചിങ്ങമാസം ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഓഗസ്റ്റ് 17. ഇപ്പൊ നമ്മളെ കേൾക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നാൽ നമ്മളെ ലൈവായിട്ട് കാണാവുന്നതാണ്. ചിങ്ങമൊന്ന് ആശംസകൾ. മിനി
2: പത്മാസ്കാരം. ഗുഡ് മോർണിംഗ്. പൊൻകതിരുകളുടെ ശോഭയുമായിട്ട് പുതിയ ഒരു വർഷം കൂടി മലയാളികൾക്ക് ഇന്ന് ഐശ്വര്യത്തിന്റെ ചിങ്ങം ഒന്നാണ്. പുതുവർഷ പിറവിയാണ് നമുക്ക്. പഞ്ഞ കർക്കടകം പടിയിറങ്ങി കൊല്ലവർഷം 1202 നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഈ സുദിനം, ഈ ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു ദിവസം തന്നെയാണ്. മഴക്കോളുകളൊക്കെ മാറിയിട്ട് നമ്മുടെ നാട്ടിൽ മാനത്ത് സൂര്യന്റെ പൊൻകിരണങ്ങൾ തെളിയുന്നതോടെ ദുരിതങ്ങളുടെ കാലം അവസാനിച്ചു എന്നാണ് പണ്ടുള്ള പഴമക്കാർ പറയുന്നത്. പഞ്ഞമാസത്തിലെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ല നാടുകളിലേക്കുള്ള മാറ്റം എന്നാണ് നമ്മൾ ഓണക്കാലം ഓരോ ചിങ്ങക്കാലവും നമുക്ക് നൽകുന്നത്. വിരിപ്പോ കൃഷിയിടങ്ങളിൽ പൊൻകതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മുടെ നാട്ടിൽ കാണാൻ വേണ്ടി പറ്റും. കൊയ്യാനും മെതിക്കാനും പൊന്നല് കുത്തിയെടുത്ത് അതിന്റെ ഒരു അരി വെച്ചിട്ട് ഓണനാളില് സദ്യ ഉണ്ടാക്കുന്നതിന്റെയൊക്കെ ആഘോഷങ്ങളിലേക്കാണ് കടക്കുക. പക്ഷെ ഇന്നലെയായിരുന്നു അത്തം. എങ്ങനെയാണ് ചിങ്ങം വരുന്നതിന് മുമ്പ് അത്തം വന്നത് എന്ന് പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. ചിങ്ങത്തിലല്ലേ അത്തം വരിക? ഇത് ഇത്ര നേരത്തെ വന്നത് എന്താ? ചിങ്ങം വന്നിട്ടുമില്ല എന്നാ അത്തം വരികയും ചെയ്തു. അതായത് പൂക്കളെ ഇട്ട് തുടങ്ങും വേണം, ചിങ്ങമാസം എത്തുകയും ചെയ്തില്ല. അതിന്റെ കാര്യം 27 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. ചിങ്ങമാസം 26 അങ്ങനെയായിട്ടാണ് ചില സമയങ്ങളിൽ അത്തം വരുന്നത്. അതായത് അത്തം 10 പൊന്നോണം എന്നാണല്ലോ പറയാറുള്ളത്. അപ്പൊ ചിങ്ങമാസത്തിൽ ഓണം ആഘോഷിക്കുകയാണ് പതിവ്. അത് മറ്റു മാസത്തിലേക്ക് മാറ്റാനും പാടില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു സംഭവ വികാസങ്ങൾ വരുമ്പോൾ ആ ഓണം ചിങ്ങത്തിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ മറ്റു മാസത്തിലെ കർക്കടകത്തിലെ അത്തം ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അതിനെ ഇങ്ങോട്ടേക്ക് കടമെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതിൽ വലിയ തെറ്റുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഇത് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് എല്ലാവർക്കും തോന്നും. ഇത്തവണത്തെ കലണ്ടർ കണ്ടു കഴിഞ്ഞാലും ചോതി 2 അങ്ങനെ നക്ഷത്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ പുതുമയൊന്നും ഇല്ല. ഇതിനു മുൻപും നക്ഷത്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം മാത്രമേ തിരുവോണം നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് കണക്കാക്കിയിട്ടാണ് പിന്നെ കർക്കിടകത്തിൽ വരുന്ന അത്തത്തെ നമ്മൾ ചിങ്ങത്തിലേക്ക് എടുത്തിട്ട് അത്തം 10 പൊന്നോണം എന്ന ആ രീതിയിലേക്കാക്കി
1: മാറ്റുന്നത്.
2: തിരുവോണവും 2 വരാറുണ്ട്. അങ്ങനെ 2. പക്ഷെ ആദ്യത്തേതാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതാണ് ചിങ്ങത്തിൽ തിരുവോണം, ആദ്യത്തെ തിരുവോണം അങ്ങനെയാണ്. അതുകൊണ്ട് അതിനെ അത്തത്തിനെ ഇങ്ങോട്ടേക്ക് എടുത്തു, കർക്കിടകത്തിൽ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർക്കിടകം മോശമാസമോ ചിങ്ങമോ അതിന് മഹത്തരം ഒന്നുമില്ല. എല്ലാ മാസങ്ങളും ഓരോ മഹത്തരമായിട്ടുള്ള മാസം തന്നെയാണ്. അത്തം തൊട്ട് എടുക്കുന്നത് ഓണം കഴിഞ്ഞ് അത്തം ആഘോഷിക്കുന്ന പതിവും ഇല്ലല്ലോ. അത്തം ഇങ്ങോട്ടേക്ക് എടുത്തില്ലെങ്കിൽ അത്തത്തിനാണല്ലോ നമ്മൾ പോയിട്ട് തുടങ്ങുന്നത്. അത്തച്ചമയം ഇത് ഓണം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അടുത്ത അത്തം വരും. പിന്നെ അതിനെങ്ങനെ എടുക്കാൻ പറ്റും? ആ ലോജിക്കലി ആലോചിക്കുമ്പോൾ അത് വലിയ തെറ്റില്ല. കാരണം മലയാള മാസം ചിലപ്പോൾ ആവർത്തിച്ച് 31 വരും, 32 വരും. ഇതൊക്കെ ഒന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ നമ്മൾ അത്തമായിട്ട് ആഘോഷിച്ചത്. ചിങ്ങം ഒന്ന് ഇന്നാണ്
1: ഇന്ന് രാവിലെ ഞാൻ അമ്മയെ വിളിക്കും. ഞാൻ എന്റെ മനസ്സിൽ 2-1 എന്നാണ് എന്റെ മനസ്സിൽ ഇന്നലെ ആയിരുന്നു എന്നുള്ള എന്നെ വിളിച്ചു. അപ്പൊ അമ്മ പറയാണ് അങ്ങനെ വരാൻ സാധ്യതയില്ല, കാരണം 2-2 ഇന്നാണ് ചിങ്ങം 1 എന്ന് എന്നോട് പറയും. അങ്ങനെയാണ് ഞാൻ പിന്നെ കയറി നോക്കിയപ്പോ ശരിയാണ്.
2: ഇന്നലെ ചിങ്ങം 1, ഇന്നലെ അത്തം 1, അല്ലെങ്കിൽ അത്തം ദിവസം നമ്മൾ സദ്യ കഴിച്ചു. നമ്മുടെ ഓണം ആഘോഷിച്ചു തുടങ്ങി. പക്ഷേ യഥാർത്ഥ ചിങ്ങം വന്നത് ഇന്നാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചിങ്ങപ്പുലരി എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ആ ഓണം അവധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. പ്രത്യേകിച്ച് ഓണ പരീക്ഷയും കൂടെ വരുന്ന സമയമാണ് ഓണക്കാലത്തിന്റെ കംപ്ലീറ്റ് സമൃദ്ധിയും കാര്യങ്ങളും ഒക്കെ തന്നെ. എന്താണേലും എല്ലാവർക്കും ഒരു നല്ലൊരു വർഷം നമുക്കറിയാം. 2026 എന്ന് പറയുന്നത് അത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടിട്ടുള്ള ഒരു വർഷമായിരുന്നു. എന്നാൽ ഈ ഒരു ചിങ്ങമാസം തൊട്ട് അങ്ങോട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എല്ലാവർക്കും ഒന്നും കൂടെ ആശംസിക്കുന്നു.
2: ചിങ്ങ ചൊല്ലുകളുണ്ട്, അതുപോലെ ഈ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പിന്നെ ചൊല്ലുകളുണ്ട്. അത്തം 10 പൊന്നോണം, അതാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്ക് കടമെടുത്തത്. അത്തം 10 ചിങ്ങമാസത്തിൽ അത്തം നക്ഷത്രം മുതൽ 10 ഓണമെന്നും അത്തം തൊട്ട് 10 തിരുവോണമെന്നും സൂചിപ്പിക്കുന്നത്. പിന്നെ അവിട്ടക്കെട്ട ചവിട്ടി പൊട്ടിക്കണം, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതായത് തിരുവോണത്തിന് ഒരുക്കിയ സദ്യയുടെ ബാക്കി വന്നതെല്ലാം ചേർത്തിട്ട് പിറ്റേന്ന് കഴിക്കാനായിട്ട് ഒരുക്കി വെക്കുന്നതിനെയാണ് അവിട്ടക്കെട്ട എന്ന് പറയുന്നത്. തിരുവോണം അവിട്ടം, പിന്നെ വരുന്ന നക്ഷത്രം അതാണല്ലോ. ഉണ്ടെങ്കിൽ ഓണം പോലെ, അല്ലെങ്കിലോ ഏകാദശി. ഉള്ളതുകൊണ്ട് ആഘോഷിക്കും. ഭക്ഷണത്തിന് നിവൃത്തിയില്ലെങ്കിൽ ഒരു നേരം മാത്രം കഴിച്ച് നോമ്പ് നോറ്റ് നാമം ജപിച്ചിരിക്കുന്ന പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഉണ്ടെങ്കിൽ ഓണം അല്ലെങ്കിൽ ഏകാദശി. അതായത് ഓണം പോലെ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഉണ്ടാവും. ഏകാദശി എന്ന് പറയുമ്പോൾ ഒരു നേരം മാറ്റം മാത്രം ഭക്ഷണം കഴിക്കും. ഈ ചൊല്ലുകൾക്കൊക്കെ വന്നത് അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ളവ കൊണ്ട് പരമാവധി നല്ലതായിട്ട് കഴിക്കുക എന്നതിനാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കി മൂളി, നാലാം ഓണം നക്കിയും തുടച്ചും, അഞ്ചാം ഓണം പിഞ്ചോണം, ആറാം ഓണം അരിവാളും വള്ളി. ഇതൊക്കെയാണ് ചൊല്ലുക. അടുത്തത് ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുരയാകും എന്നാണ് പറയുന്നത്. കാരണം ഒന്നും ഉണ്ടാവില്ല ഓണം ആഘോഷിച്ച്. നമ്മളെല്ലാവരുടെ വീടുകളിലും മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. അതെ, കാണാൻ വിറ്റ് ഓണം മാറിപ്പോകരുത്. കാണാതോ ഓണം കേറാ മൂല എന്നൊരു ചൊല്ലുണ്ട്. ഇനിയും പരിഷ്കാരങ്ങളൊന്നും എത്തി നോക്കാത്ത സ്ഥലങ്ങളെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഈ ഓണം കേറാ മൂല, അതായത് ഓണം പോലും എത്താത്ത ഒരിടോ. ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഉള്ള ഒരു സ്ഥലത്ത് അതില്ല എന്ന് പറയുമ്പോൾ ഓണം കേറാ മൂല അത്രയും മോശപ്പെട്ട ഒരു സ്ഥലത്തിനെയാണ് അങ്ങനെ പറയാറ്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കുമ്പിളിൽ തന്നെ കഞ്ഞി പണ്ടിലുള്ളവരെ, സങ്കടത്തിന്റെയും അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ചൊല്ലാണ്. ഓണം വരാനൊരു മൂലം വേണം, എന്തിനൊരു കാരണം വേണം, മൂലം കഴിഞ്ഞ് തിരുവോണം വരും എന്നും കൂടി ഓർക്കണം. ഓണത്തിനിടയ്ക്കാണ് പുട്ട് കച്ചവടം. പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവത്തിനിടയിൽ അത്ര പ്രാധാന്യമല്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനെ പരിഹസിക്കുന്ന ഈ ചൊല്ല് നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ കാണം വിറ്റും ഓണമുണ്ണും, താലി വിറ്റും ഓണമുണ്ണണം, അങ്ങനെയും കൂടി ചേർത്ത് വെക്കും. കാരണം താലി എന്ന് പറയുമ്പോൾ പണ്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും അതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ഓണം ഗംഭീരമാക്കാൻ കെട്ടുതാലി വരെ ഊരി കൊടുക്കുന്ന സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി, ഓണാട്ടം നെല്ല് വിതച്ചു കഴിഞ്ഞാൽ അതൊരു നെല്ലാണ്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഓണക്കാലം എത്തും, വിളവെടുപ്പിന്റെ ഉത്സവം അതാണ്. ഓണാട്ടം വിതച്ചാൽ ഓണത്തിന് നമുക്ക് പുത്തരി കിട്ടും. തിരുവോണം തിരുതകൃതി, ഓണക്കാലം എല്ലാവർക്കും എല്ലായിടത്തും തിരക്കിന്റെ കാലമായതുകൊണ്ടാണ് തിരുതകൃതി എന്ന് പറഞ്ഞത്. ഓണം ഉണ്ടറിയണം. ഭൂരിഭാഗം ആളുകൾക്കും ഓണം എന്നാൽ സദ്യ തന്നെയാണ്. നല്ലൊരു സദ്യയില്ലാത്ത ഓണവും ഓണക്കാലവും ഇല്ല. അതുകൊണ്ട് ഓണം ഉണ്ടറിയണം എന്നാണ് പറയുന്നത്. ഓണം കണ്ടറിയണം, ഓണം
1: ഉണ്ടറിയണം, ഓണം വിളിക്കും.
2: നമ്മൾ അതിനാണ് കാത്തിരിക്കുന്നത്. എങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസം നാട്ടിലെ കാലാവസ്ഥ എന്താണ്? നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ആണ്, ഇവിടെ നമ്മൾ അങ്ങനെ നോക്കാനും പറ്റില്ല. നാട്ടിലെന്താണ്, മഴയാണോ? രാവിലെ മഴക്കാലം ഒന്നും ഇല്ലാണ്ടോ?
1: നമ്മളിവിടുത്തെ ഹ്യൂമിഡിറ്റിയുടെ അങ്ങ് പീക്കിലെത്തി നിൽക്കുകയാണ്. അത്രമാത്രം ഹ്യൂമിഡിറ്റി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഇതൊന്നും ഇല്ല. നാട്ടിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കറക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
2: അതെ, ഏറ്റവും വിവാദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പോയി. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് പ്രൗഢ ഗംഭീരമായിട്ട് ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതും അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗവും, നമ്മുടെ ഇവിടെയുള്ള പിന്നെ ഗൾഫ് കൺട്രീസിലെ എല്ലാ കോൺസുലേറ്റിലും എംബസിയിലൊക്കെ ആയിട്ട് വലിയ ആഘോഷപൂർവ്വം ആ പരിപാടിയൊക്കെ കൊണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ ഒരു വലിയ ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് 10,000-ൽ അധികം പേര് പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് പടിഞ്ഞാറങ്ങാടി തൃത്താലയുള്ള ഒരു സ്ത്രീ, നമ്മുടെ ഒരു റാസൽ ഹേമി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇപ്പൊ നമ്മുടെ റേഡിയോ ഒന്നും കേൾക്കാറുണ്ടാവും. ഷബ്ന എനിക്ക് അവർക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. മാത്സ് ടീച്ചറാണ് അവര്. അപ്പോൾ ടക ടകടക്കെ ആൻസർ ഇന്ത്യ അറിയുക എന്നതാണ് ആ ഒരു ഇതിന്റെ പേര് തന്നെ. അപ്പോ പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചത്. എന്താണ് പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്? ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? കുറവായിരിക്കും. പക്ഷെ അവരോട് ചോദിച്ചു, എത്ര പെട്ടെന്ന് 20 സെക്കൻഡ് തെറ്റാതെ എല്ലാ ചോദ്യങ്ങൾക്കും പടപടെ ഉത്തരം പറഞ്ഞു. അവർക്ക് കോള് വന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് നാളെ സ്വാതന്ത്ര്യ ദിനത്തിന് നിങ്ങൾ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അറിയില്ലായിരുന്നു അപ്പോഴും വിജയാണോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സ്റ്റേജിൽ വിളിച്ചിട്ട് അവരെ ഒന്ന് ആലോചിച്ച് നോക്കിയ പാലക്കാട് ജില്ലയിലുള്ള തൃത്താല പടിഞ്ഞാറങ്ങാടിയിലെ ഷബ്ന എനിക്ക് ഇന്ത്യ അറിഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് ഷബ്ന. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി ആ ഒരു മുഹൂർത്തം. എന്തായാലും നമ്മുടെ പേജിൽ ഷബ്നയുടെ ആ ഒരു ചിത്രവും ഷബ്ന അവാർഡ് വാങ്ങുന്നൊക്കെ നമ്മളിടും. നിങ്ങൾക്കും അപ്പം മനസ്സിലാവും എത്ര ഇന്ത്യ അറിഞ്ഞ മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ ഒരു ജാതിക്കോ മതത്തിനോ വേറെ ഒന്നിനും നമ്മളെ വേർതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ എന്ന വികാരം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വല്ലാത്ത വികാരം തന്നെയാണ്. അപ്പോൾ ഷബ്നയും ആ കുടുംബത്തിനെല്ലാം നമ്മുടെ ഒരു ആശംസ അറിയിക്കുകയാണ് ഈ ദിവസം. കാരണം നമ്മുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇത്ര ഇന്ത്യക്കാരും ഇവിടെ ഉണ്ട്. അതിലൊരു മലയാളിയാണ് ഏറ്റവും കൂടുതൽ വിജയി എന്ന് പറഞ്ഞത്. അതുപോലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ,
1: പക്ഷേ
2: അവനും വിജയിയാണ്. അവനും കുറെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അവൻ ആ സ്റ്റേജിലേക്ക് കയറി പോകുന്നൊക്കെ ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും ഇന്ത്യ അറിയാന്ന് പറഞ്ഞിട്ടുള്ള ക്വിസ്, അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് വിപുലമായിട്ട് ഗംഭീരമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആശംസിച്ചപ്പോൾ ആഘോഷിച്ചപ്പോഴാണ് വന്ദേ മാതര വിവാദം ഉണ്ടായത്. പ്രോട്ടോക്കോൾ വന്നിരുന്നു അങ്ങനെ ചൊല്ലണമെന്ന് നിർബന്ധമില്ല എന്ന രീതിയിൽ. അപ്പൊ എന്താണ് ഈ വന്ദേ മാതര ആലപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്? സോണിയാഗാന്ധി കൈ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് വന്ദേ മാതരത്തിന്റെ ആദ്യ ഇത് കഴിഞ്ഞാൽ ബാക്കി ചൊല്ലരുത്. കാരണം കോൺഗ്രസ് വർഷങ്ങൾക്ക് മുൻപേ പാസാക്കിയ ഒരു പ്രമേയമാണ് ആദ്യ വരികൾ മാത്രമേ വേണ്ടൂ, ബാക്കി വേണ്ടതില്ല. കാരണം അത് വേറെ ഇന്ത്യയുടെ ഒരു മതേതര രാജ്യത്തിന്റെ ഇതിന് ലംഘിക്കുന്ന പല കാര്യങ്ങളും ഇല്ലേ എന്ന സംശയത്തിൽ അത് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ സോണിയാഗാന്ധി തീർച്ചയായിട്ടും പറയും. പക്ഷേ വന്ദേ മാതരം ആലപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇന്റർപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ്
1: നിയമം.
2: തുടങ്ങിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കണം.
1: കേസ്
2: വന്നിട്ടുണ്ട്, അതും വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം കേസെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി പറഞ്ഞത്. പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ 6 ഖണ്ഡികകൾ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം പാടുമ്പോൾ അല്ലെങ്കിൽ പ്ലേ ചെയ്യുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ മുഴുവൻ 6 ഖണ്ഡികകൾ 3 മിനിറ്റും 10 സെക്കൻഡും പൂർണ്ണമായിട്ടും ആലപിക്കണം. ആലാപന ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയും ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരവും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ വന്ദേ മാതരമായിരിക്കണം ആദ്യം ആലപിക്കേണ്ടത്. എഴുന്നേറ്റ് നിൽക്കണം വന്ദേ മാതരം ഔദ്യോഗികമായി ആലപിക്കുമ്പോൾ. ചടങ്ങിൽ പങ്കെടുക്കുന്നവരും സദസ്സിലുള്ളവരും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണം. പ്രധാന അവസരങ്ങൾ, സർക്കാർ ചടങ്ങുകൾ, ദേശീയ പതാക ഉയർത്തുന്ന സന്ദർഭങ്ങൾ, രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക സന്ദർഭങ്ങൾ, ആകാശവാണി, ദൂരദർശൻ എന്നിവയിലൂടെയുള്ള രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് തൊട്ടു മുൻപും ശേഷവും ഇത് ബാധകമാണ്. ഇനി നിയമപരമായിട്ടുള്ള വ്യവസ്ഥകൾ നോക്കിയാൽ 1971 ദേശീയ ബഹുമതികളോടുള്ള അവഹേളന തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടാണ് വന്ദേ മാതരം മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് കുറ്റകരം. ഇങ്ങനെ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പൊ സോണിയാഗാന്ധി നിയമപ്രകാരമായിട്ട് അവിടെ ചെയ്തത് കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ നിയമത്തിൽ നമുക്ക് പറയാം. പക്ഷേ ജയറാം രമേശ് അടക്കമുള്ളവർ രാജ്യസഭയിൽ മുമ്പ് പറഞ്ഞതും ഈ മൂവർണ്ണക്കൊടി ഉയർത്തുന്നതിനെതിരെ നിന്ന് ഈ ബി ജെ പി ആണോ ഇപ്പോൾ വന്ദേ മാതരം ചൊല്ലുന്നതിനെ നിർബന്ധമാക്കുന്നത് എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം അവർ അങ്ങോട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഒരു നിയമം നിയമമാക്കിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ആ നിയമത്തിൻ്റെ പിന്നെ ലൂപ്പ് ഹോൾ എന്തൊക്കെയാണ് ഉള്ളത്, അതിനെ ഇഴകീറി പരിശോധിച്ചിട്ട് ഏതൊക്കെ സമയത്താവാം, എങ്ങനെ തീരുമാനമെടുക്കുക. പക്ഷേ നിയമം ഇതാണ്, വന്ദേ മാതരം നമുക്ക് ആദ്യത്തെ വരികൾ ഇഷ്ടപ്പെട്ടാലും മുഴുവൻ ചൊല്ലാൻ ഇഷ്ടപ്പെട്ടാലും ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ററപ്റ്റ് ചെയ്യുന്നത് കുറ്റകരമാണ്.
1: തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ ദിനമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എല്ലായിടത്തും നമ്മുടെ ഇന്ത്യയുടെ പ്രൗഢി ഉയർത്തി കാണിക്കുന്നതിന് നമുക്ക് യുഎഇയിൽ പോലും ഒരു സ്കൈ ഡൈവിംഗ് ചെയ്ത് ഒരു പാരച്യൂട്ടിൽ അല്ലെ ഒരു നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരെയും നോക്കിക്കഴിഞ്ഞാൽ. അത് ഇന്ത്യ ഓഗസ്റ്റ് 15 7:50 ബുർജ് ഖലീഫയിൽ നമ്മുടെ ഇന്ത്യ ഫ്ളാഗ് കാണിക്കുന്നുണ്ടായിരുന്നു. അതും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു.
2: നമ്മളെ സംബന്ധിച്ച് ആ മൂവർണ്ണക്കൊടി ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ ഇങ്ങനെ കാണുന്നെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അതൊക്കെയാണ് ദേശാഭിമാനം, ദേശീയ ബോധം എന്നൊക്കെ പറയുന്ന ഒരു പ്രൗഡ് ഇന്ത്യ എന്നൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങളാണ്. എന്തായാലും യു എയിൽ മാത്രം നമുക്ക് കാണപ്പെടുന്ന ഒരു അപൂർവത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് നേതൃത്വത്തിൽ ബൈക്ക് റൈഡും കാര്യങ്ങളും മറ്റൊക്കെ അത് ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ചിങ്ങമാസമാണ്, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തകൾ കൂടി വന്നിട്ടുണ്ട്. അത് മമ്മൂട്ടിയെ സംബന്ധിച്ചിട്ടാണ്, ഒപ്പം കെഎൽവിയെ സംബന്ധിച്ചിട്ടാണ്. മമ്മൂട്ടിയുടെ ഓണസമ്മാനം കാതോട് കാതോരം, റേഡിയോയിൽ ആ പാട്ട് വന്നു, പുതുവർഷത്തിലേക്ക് കാതു തുറന്ന് മിഖായിലും മിഹോക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇത് വന്നിരിക്കുന്ന കൊച്ചിയിൽ നിന്നാണ്. മമ്മൂട്ടി അവർക്ക് കൊടുത്തയച്ചതായിരുന്നു ആ റേഡിയോ. അതിനൊപ്പം കസവ് മുണ്ടും മാവേലിയുടെ ചിത്രമുള്ള ഷൂട്ടും. മക്കളെ കസവ് മുണ്ട് ഒടിപ്പിക്കുന്ന സമയത്ത് സന്തോഷത്താൽ കണ്ണീരണിഞ്ഞുകൊണ്ട് അവരുടെ അമ്മ ബോബിനെ പറഞ്ഞു, മമ്മൂക്ക മക്കൾക്ക് നൽകിയ കേൾവിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഓണസമ്മാനം. അപ്പോൾ റേഡിയോയിൽ നിന്ന് ആ പഴയ പാട്ടും വന്നു, കാതോട് കാതോരെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇന്ന് ചിങ്ങം പറക്കുമ്പോൾ കേൾവിയുടെ പുതിയ ലോകത്തിലേക്ക് 2 കുഞ്ഞുങ്ങൾ, വണ്ടി പെരിയാറിൽ 2 കുഞ്ഞുങ്ങൾ മിഖായിലും മിഹോക്കും എന്നാണ്. ജന്മന അവർക്ക് കേൾവി ശക്തിയില്ല. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവയിലെ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടപ്പാക്കുന്ന കാതോട് കാതോരം പദ്ധതി വഴിയാണ് ഈ 2 കുഞ്ഞുങ്ങൾക്കും ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താണ് ഓണം എന്നൊക്കെ അവർ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. പാട്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കായിരിക്കും, അച്ഛൻ്റെ അമ്മയുടെയും ശബ്ദമൊക്കെ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. നമുക്കൊരാൾക്ക് ഒരു കേൾവി ശക്തി കൊടുക്കാന്ന് പറഞ്ഞാൽ അതോളം വലിയൊരു കാര്യമില്ല അല്ലേ. കാഴ്ച കൊടുക്കുക, കേൾവി ശക്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഇന്ന് കേൾവിയുടെ ലോകത്തേക്ക് കൂടി വരികയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു നല്ല വാർത്ത കൂടെ നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഈ പൊതുവേ നമ്മൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ ചിങ്ങം തൊട്ട് നമ്മുടെ നാട്ടിൽ ഉപ്പേരി വറക്കുന്ന ഒരു സീസൺ കൂടെയാണ്. ഈ ഉപ്പേരിയും പണ്ടൊക്കെ ശർക്കര വരട്ടി നമ്മൾ വറക്കായിരുന്നല്ലോ, ഇപ്പോഴാണ് നമ്മൾ പാക്കറ്റ് മേടിക്കുന്നത്. ഈ ഉപ്പേരി വരയ്ക്ക് അന്നത്തെ പിള്ളേരുടെ പോക്കറ്റ് ചപ്പിയായ എല്ലാ
2: പോക്കറ്റിലും ഷർട്ടിന്റെ അവിടെ മാറും. ഇന്നലെ എന്റെ പ്ലേറ്റിൽ നിന്ന് 2-3 ഉപ്പേരി മിസ്സിംഗ് ആയിരുന്നു ഗൈസ്. ഇന്നലെ
1: ഞങ്ങള്
2: എന്റെ അക്ഷയുടെയും പ്ലേറ്റുകൾ അടുത്തടുത്തായിരുന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ മിസ്സിംഗ് ആണ്. ആണോ നിത്യയാണോ ശീലയാണോ എന്നറിയില്ല, എന്നാലും മിസ്സിംഗ് ആയിരുന്നു അത്.
1: നാട്ടിലെ എല്ലാത്തിനും വില കൂടുതലാണ്. ഈ പണ്ട് നമ്മള് ഉപ്പേരി മാത്രല്ല കടയടയ്ക്ക, അതുപോലെ തന്നെ ചക്കയുപ്പേരി, ചക്കയുടെ ചില ബാക്കി വരുന്ന ചക്കയുപ്പേരി ഉണ്ടാകും, എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട്ടില്, എന്നിട്ട് അത് ആയിരിക്കും ഒരു ഉപ്പേരി ആയിട്ട് വരുന്നത്. എല്ലാ ഫ്രൈഡ് അതിന്
3: അതിനകത്ത് നമ്മുടെ ഈ ചേമ്പും അതുമൊക്കെ തന്നെ വറുത്തതുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും വറുത്തിട്ടായിരിക്കും ആ ഒരു ഉപ്പേരിയുടെ. എന്നിട്ട് ഇത് വറുത്തിട്ടോ ഒറ്റ പോകല്ല, അന്നായിരിക്കും ഊഞ്ഞാല് കിട്ടുന്നത്. പിന്നെ അങ്ങനെ പ്രകൃതിയായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല്.
2: അതുപോലെ പൂക്കൾ ഇടുന്നുണ്ടല്ലോ, നമ്മളെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ നമുക്ക്. ഇതുപോലെ പിന്നെ ചെണ്ടുമല്ലിയും പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിനൊന്നും കാത്തേക്കിട്ടല്ലോ. നമ്മുടെ മതിലിന്റെ ഓരത്ത് ഉണ്ടാവും, നമ്മുടെ കയ്യാലയുടെ ഉണ്ടാവും, കോളാമ്പി, നീലക്കോളാമ്പി, മഞ്ഞക്കോളാമ്പി, പിന്നെ തുമ്പപ്പൂ എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന തന്നെ തുമ്പപ്പൂവാണ്. ഒരു സൈഡിലൊക്കെ പാവമായിട്ട് എന്തൊരു വിശുദ്ധിയോടെയാണ് ആ തുമ്പ നിൽക്കുന്നത്. അതിന്റെ ഇലകൾ, ആ പച്ച ഇലകളും നമുക്ക്, ഞാൻ സയൻസാണ് പഠിച്ചത്, അപ്പൊ ഈ തുമ്പയുടെ ഇലകളും തുമ്പയുടെ പിന്നെ ആ പൂവൊക്കെ ഡിസക്ട് ചെയ്തിട്ട് അതിനെ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിനെ വരയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്പ എന്ന് പറഞ്ഞ ആ ചെടിയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വരും. തുമ്പപ്പൂവും തുമ്പപ്പൂവിന്റെ നൈർമല്യം, തുമ്പപ്പൂ പോലത്തെ പല്ലിങ്ങനെയൊക്കെ പറയാറുള്ളത്. തുമ്പപ്പൂ ചോറ്,
3: തുമ്പപ്പൂ ചോറ് അല്ല, അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയത്ത് ജമന്തിപ്പൂ വളരും. ജമന്തിപ്പൂ അതിന്റെ ഇതെല്ലാം വീണ് വീണ് വീണ് ഒരുപാട് ജമന്തിപ്പൂ കിട്ടുന്ന ഒരു സാഹചര്യം.
2: കാസർഗോഡ് മടിയങ്കൂലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതിന്റെ മുന്നിലുള്ള മുഴുവൻ ആ സ്ഥലം മുഴുവൻ ഇപ്പോ ഈ ചെണ്ടുമല്ലിയും ജമന്തി ഇങ്ങനെ വിരിഞ്ഞതൊക്കെ എന്തൊരു കാഴ്ചയാണെന്ന് അറിയാം.
3: അല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂര് നമ്മുടെ വടക്കനാഥന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു ലോകത്തിലെ തരം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പൂക്കളം വേറെ ആർക്കും ഇല്ല. അത് തൃശ്ശൂർക്കാർക്ക് മാത്രം സ്വന്തമാണ്. നമുക്ക് തൃപ്പൂണിത്തറയിലും ഒക്കെ തന്നെ വലിയ അത്തപ്പൂക്കളും
2: അമ്പലത്തിന്റെ ആ തെക്കോട്ടിറക്കം അത്
3: കഴിഞ്ഞിട്ട് ഭംഗിയുണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പൊ ഞാൻ ഇന്നലെ കുറെ പേര് ഈ പൂക്കളം ഇടുന്നതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കണ്ടപ്പോണ്ടല്ലോ, ജമന്തി ഒക്കെ എടുത്തിട്ട് മറ്റേ ചോപ്പർ വെച്ചിട്ട് വലിക്കുന്നു. അല്ല, വേറെ ഇത്ര ബൾക്ക്
2: കാഴ്ചയാണ്. ആ മഞ്ഞയും ചുമപ്പും ഓറഞ്ചും എല്ലാ കളറും കൂടി ചേർ, കളറുകളുടെ ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറഞ്ഞത്. വിഷു നമ്മളെ സംബന്ധിച്ച് അങ്ങനെ കളറല്ല, അത് കോടിക്കളറും കുറച്ചുകൂടെ ഒരു ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആഘോഷമാണ്. പക്ഷെ ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, ആരും വെതർ എറിഞ്ഞ് കളർഫുള്ളായിട്ടുള്ള ഒരു ആഘോഷമാണ്. എന്തുകൊണ്ടും സദ്യ ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും ആഘോഷം കൊണ്ടും എല്ലാം കൊണ്ടും ഓണത്തിന് പകരം വെക്കാൻ എനിക്കൊന്നും ഈ ലോകത്ത് തന്നെ ഇങ്ങനൊരു ആഘോഷം ഉണ്ടാവുമെന്ന്.
3: ഈ കാനഡയില് കഴിഞ്ഞ ദിവസം മഹാ ഓണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 4 വർഷമായി, 3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇന്ന് ഭയങ്കര ആഘോഷമാണ്. അതായത് നോർത്ത് അമേരിക്കയിലൊക്കെ ഭയങ്കര രീതിയിൽ അവർ ഡൗൺ ടൗണിൽ വന്നിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഓണക്കാലത്ത് പ്രത്യേകിച്ച് അത്തം തൊട്ട് നമ്മുടെ കടകളുടെ ഫ്രണ്ടിൽ അത്തപ്പൂ ഇടും. അത് സ്റ്റാഫ് തന്നെയാണ് വന്ന് രാവിലെ, അത് രസമാണ്. പക്ഷെ ഇന്ന് അത് ആ ഒരു സിസ്റ്റം ഒന്നും തന്നെ എങ്ങും കാണുന്നു. ഇപ്പൊ റെഡിമെയ്ഡ് അത്തപ്പൂ ഒക്കെ കിട്ടുന്നത് കൊണ്ട് എല്ലാവരും അതിലേക്കാണ് പോകുന്നത്.
2: മാടായിപ്പാറ എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിലൊരു സ്ഥലമുണ്ട്, നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. കുറച്ചൊരു സ്വർണ്ണ കളറ് പോലെ തോന്നുന്നു. അതിൽ ഈ കാക്കപ്പൂ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് കിടക്കും കേട്ടോ. അതായത് ശരിക്കും ഒരു നീലക്കടൽ ഇങ്ങനെ കിടക്കുന്ന പോലെ, സ്റ്റില്ലായിട്ടൊരു നീലക്കടൽ എങ്ങനെ കിടക്കും, അതുപോലെയാണ് കാക്കപ്പൂ എന്നാണ് പറയുക. ആ പൂവ് ഇങ്ങനെ കിടക്കും. അത് നുള്ളാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ അടുത്ത് അവൾ കുറച്ചും കൂടി പോകുമ്പോൾ ഓണക്കുന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം തന്നെയുണ്ട്. ഓണക്കുന്ന് ഓണാട്ടുകര ഉണ്ടല്ലോ അല്ലെ, ആരൊക്കെ ഓണാട്ടുകര. ഓണാട്ടുകര എനിക്കൊന്ന് കൊഞ്ചും മാങ്ങാക്കറിയൊക്കെ ആ ആ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത ആയിട്ട്
3: വരാറുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ മാവേലിക്കര എന്നുള്ളത് കൂടെയാണ്.
2: മാവേലിപുരം, എറണാകുളത്ത് മാവേലിപുരം, തൃക്കാക്കര. എനിക്കൊന്ന് കുറെ കൂടി ആ ഒരു മാവേലിയായിട്ട് കണക്ട് ചെയ്ത കുറെ സ്ഥലങ്ങളും സ്ഥലപ്പേരുകളും ഒക്കെ ഉണ്ട് അല്ലേ.
3: തീർച്ചയായിട്ടും
2: ഓണത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് അക്ഷയ്ക്ക് മതിയാവില്ല.
3: ബാക്കി വാർത്തകളിലൂടെ നമുക്ക് വരാം. നമുക്ക് പെൻഷൻ 1250 ഉത്സവബദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കൊണ്ട് നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്.
2: കൊടുക്കണമല്ലോ അല്ലേ?
3: തീർച്ചയായിട്ടും കൊടുക്കണം. എല്ലാവർക്കും പെൻഷൻ എനിക്കൊന്നും സർക്കാർ ബോണസും അല്ല അഡ്വാൻസും
2: കൊടുക്കുന്നുണ്ട്. ഓണക്കാലത്ത് എല്ലാം കിട്ടണം, എല്ലാവർക്കും അത് കിട്ടുമ്പോഴാണ് സന്തോഷം. കാരണം നേരത്തെ പറഞ്ഞ ചൊല്ലുപോലെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണപ്പുര ഓലപ്പുര ആവുമെന്ന് പറഞ്ഞ പോലെ എല്ലാം തകർന്നു പോകും. അപ്പൊ കുറച്ചെങ്കിലും അധികം കിട്ടുമ്പോൾ മാത്രമേ അത് ശരിയാവുള്ളൂ. PSC ക്രമക്കേട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഗവർണർ പിരിച്ചുവിടാൻ വഴി തേടുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ട്. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് അർലേക്കർ ഇടപെടുന്നു. 100 പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അന്വേഷണത്തിന് റഫർ ചെയ്താൽ PSC ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സുപ്രീംകോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് PSC പിരിച്ചുവിടാം. ഇതിനുള്ള നിയമസാധുതയാണ് ഗവർണർ തേടുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.
3: തീർച്ചയായിട്ടും ഓണപരീക്ഷയ്ക്ക് ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങളെ വരും, നാളെ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എവിടെയൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു തലക്കെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ഞങ്ങൾ തരാം, ഉത്തരം വ്യാജ വാഗ്ദാനങ്ങളിലൂടെ വിദ്യാർത്ഥികളെ പഠിക്കാനുള്ള താല്പര്യം ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു വാർത്ത.
2: ഉറപ്പായിട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കുട്ടികൾ പഠിക്കുക? ആ ഒരു ഏരിയ മാത്രം പഠിച്ചില്ലെങ്കിൽ അതിന് മാത്രം പഠിച്ച് എഴുതിയാൽ മതിയല്ലോ എന്നാണ്
3: ചോദിക്കുന്നത്.
2: ഓണം കളറാക്കിക്കോളിൻ മക്കളെ, സ്കൂളിൽ ഓണാഘോഷത്തിന് യൂണിഫോം നിർബന്ധമില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇങ്ങനെയായിരുന്നു, ആഘോഷവേളയിൽ ഒന്നും നിങ്ങൾ യൂണിഫോം ഒന്നും ഇട്ടിട്ട് വരണ്ട, കുട്ടികളെ നിങ്ങൾ പൂമ്പാറ്റകളെ പോലെ അങ്ങോട്ട് പാറി നടന്നോളൂ എന്നാണ്. അത് രസമല്ലേ, സ്കൂളിൽ ഓണാഘോഷത്തിന് യൂണിഫോം നിർബന്ധമല്ല എന്ന് മന്ത്രിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിംഗിനെയാണ് ഓണം കളറാക്കിക്കോളീൻ മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് മന്ത്രി കൊടുത്തിരിക്കുന്നത്.
3: തീർച്ചയായിട്ടും അരിവില കൂടിയാൽ 25,000 മെട്രിക് ടൺ കൂടി സർക്കാർ എത്തിക്കും എന്നുള്ളൊരു വാർത്ത കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിങ്ങമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പേര് ചിങ്ങമാസത്തിൽ 1st അവിടെ നട തുറക്കുന്നതും തൊടാൻ എല്ലാ മാസവും 1st തുറക്കും. അതെ, അതുപോലെ ഈ ഒരു ചിങ്ങമാസത്തിൽ കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്. മറ്റൊരു വാർത്ത നമ്മുടെ നാട്ടിൽ വന്നത്, നമ്മളിങ്ങനെ ഈ ദേഷ്യത്തിനും വാശിക്കും അല്ലെങ്കിൽ വൈരാഗ്യത്തിനൊക്കെ നമ്മൾ ചില കേസുകളും ചിലർക്കെതിരെ പരാതികളൊക്കെ കൊടുക്കും. അത് ചിലരുടെ ജീവിതം എങ്ങനെ ഇല്ലാതാക്കുന്നു കൂടി നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഓർക്കണം. മകൾ നൽകിയ വ്യാജ പോക്സോ കേസ്, നേരിപ്പുകഞ്ഞ ഒരു അച്ഛൻ്റെ ജീവിതം, തകർന്നടിഞ്ഞത് മകൻ്റെ ഭാവിയും എന്ന് പറഞ്ഞിട്ട് ഉപ്പുതറ ഇടുക്കിൽ നിന്നൊരു വാർത്ത. മകൾ നൽകിയ പോക്സോ പരാതിയിൽ അറസ്റ്റിലായ പിതാവ് ജയിലിൽ കഴിഞ്ഞത് 18 മാസം. ഒടുവിൽ പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാനാകാതെ വന്നതോടെ കോടതി പിതാവിനെ വിട്ടയച്ചു. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഗോത്രവർഗ വിഭാഗക്കാരനായിട്ടുള്ള പിതാവ് ജയിലറയിലെ തണുപ്പിൽ കിടന്ന് തിന്ന നോവിനാറ് ഉത്തരം പറയും. അഴിക്കപ്പുറം കുടുങ്ങിപ്പോയ 18 മാസം ആര് തിരിച്ചു കൊടുക്കും? സ്കൂളിൽ പോലും പോകാനാകാതെ നെഞ്ചു നീറി വീട്ടിലിരിക്കേണ്ടി വന്ന ഒരു കുഞ്ഞുമകന്റെ വേദന ആ അച്ഛൻ എങ്ങനെ പരിഹരിക്കും? എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യ ഒഴുക്കിയ കണ്ണീരിന്റെ വില ആരും നൽകും? കോടതിയിൽ നിന്ന് നീതി കിട്ടിയെങ്കിലും പണിതീരാത്ത ആ വീട്ടിൽ താമസിക്കുന്ന 3 മനുഷ്യരുടെ മനസ്സിലെ വേദന ഒരു തരി പോലും അണഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട മകളെ ഓർത്ത് അവര് നീറി ശകാരിച്ചതില് വിരോധം കാരണമായിരുന്നു അങ്ങനെ ഒരു പരാതി കൊടുത്ത. അച്ഛനോടായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടം, തിരിച്ചു അങ്ങനെ തന്നെ. എന്നിട്ടും എന്തുകൊണ്ടാണ് പിതാവിനെതിരെ കുഞ്ഞ് അങ്ങനെ കരുതിയത് എന്നാണ് പറയുന്നത്. കുട്ടിയെ അച്ഛൻ പീഡിപ്പിക്കുന്നു എന്ന് കാമുകനാണ് പോലീസിൽ വിളിച്ചു പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങി. മകളുടെ മൊഴിയെടുത്തത് പോലും പിന്നീടാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം പോക്സോ കേസ് അത്രത്തോളം ഗൗരവത്തോടെയാണ് നമ്മുടെ കോടതി നീതിന്യായ വ്യവസ്ഥയും കാണുന്നത്. എന്തായാലും ജയിലിൽ കിടക്കുമ്പോഴും തനിക്കെതിരെ മകൾ മൊഴി നൽകിയെന്ന കാര്യം വിശ്വസിക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. പുറത്തുള്ളവരുടെ ജീവിതം അതിലും ദുഷ്കരമായിരുന്നു. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഇളയ മകൻ സ്കൂളിൽ പോകുന്നതിനെ നിർത്തി. അപ്പോൾ ഒരു വാശിപ്പുറത്ത് ഒരു മകൾ പിതാവിനെതിരെ കൊടുത്തൊരു കേസ് ആരുടെയൊക്കെ ജീവിതം തകർത്തു? അതിന് കൂട്ടുനിന്നത് ആരാണ്? ആ ബോയ്ഫ്രണ്ടാണ് ആ കുട്ടിയുടെ. പിതാവിനെതിരെ പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ വീട്ടിലെത്താൻ കുറച്ച് വൈകിയതിനൊക്കെ ശകാരിച്ച ഉടനെ സ്വന്തം പിതാവിനെതിരെയോ ഇല്ലെങ്കിൽ അമ്മയ്ക്കെതിരെയോ ഒക്കെ അങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല പ്രവണതയല്ല.
3: തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ നാട്ടിലെ ചില വാർത്തകൾ നമ്മളെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയും കൂടെയാണ്. എന്നാലും നടൻ ദേവൻ BJP വിട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്.
2: ഗുരുദേവ ദർശനങ്ങളാണ് ഇനി ഫോളോ ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്.
3: ഓ ശരി, അപ്പൊ എന്തായാലും രാജിവെച്ചു
2: അദ്ദേഹത്തിന്. BJP ഒപ്പം ഇല്ല എന്നാണ് പറയുന്നത്. BJP ഇന്ന് കുറെ പേര് ഇങ്ങനെ പോകുന്നതായിട്ടുള്ള വാർത്തകൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുന്നുണ്ട്.
3: തീർച്ചയായിട്ടും
2: മണ്ണിൽ അധ്വാനിക്കുന്ന പെൺ മികവിന് ആദരം, കൃഷിക്ക് സഖിക്കൂട്ട് ഇന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റയിൽ നിന്ന് നമ്മുടെ വയനാട്ടിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. മണ്ണിൽ അധ്വാനിക്കുന്ന പെൺ മികവിന് ആദരമായിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന കൃഷി സഖി പദ്ധതി കർഷക ദിനമായിട്ടുള്ള ഇന്ന് ആരംഭിക്കും. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം അംഗീകരിക്കുകയും അവരുടെ കാർഷിക ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനും വിഭവ വൈവിധ്യത്തിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ടാണിത്. ഞാനിങ്ങനെ നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓണക്കാലൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന കുറെ കാഴ്ചകൾ പ്രവാസത്തിലുള്ളതെന്ന് വെച്ചാൽ ഈ രാവിലത്തെ കുറെ കാഴ്ചകൾ, നമ്മുടെ പാടത്ത് ഞാറ് നടുന്ന സ്ത്രീകളുടെ ഒരു കാഴ്ചകൾ, പാടം പൂട്ടുന്ന ഒരു കാഴ്ചയില്ല, കാളകളെ വെച്ചിട്ട് ഉഴുതുമറിക്കുന്ന ഇത് കൊയ്ത്ത്, അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കാർഷിക സമൃദ്ധിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടി പോകുന്ന ഒരു പാൽക്കാരന്റെ ഒരു ചിത്രമുണ്ട്, ഒരു സൈക്കിൾ വെല്ലടിച്ചിട്ട് സൈക്കിൾ ഇടുന്ന ഒരു ചിത്രം, ഇങ്ങനെ കുറെ മിസ്സിംഗ് ആയിട്ടുള്ള കാഴ്ചയായിരിക്കും
3: പ്രവാസത്തിൽ.
2: പശുവിനെ അഴിച്ചു കെട്ടാൻ പോകുന്ന ആളുണ്ട്, പശുവിന്റെ ആ കല പിന്നെ കരച്ചിലുണ്ട്, പിന്നെ കല്ലിൽ തല്ലിയിട്ട് ഡ്രസ് അലക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു, ആ ഒരു ശബ്ദം ഉണ്ടല്ലോ. മിക്കവാറും ഓരോ വീടും ചിലപ്പോൾ ചിലർ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങായിരിക്കും കേട്ടോ, ആ സമയത്തായിരിക്കും നല്ലോണം അടിച്ച് കല്ലിലിട്ടിട്ട് ഈ തുണി കഴുകുന്നത്. ആ സമയത്ത് ഒരു ശബ്ദം, ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള എന്തോരം ശബ്ദങ്ങളാണ് നമുക്ക് മിസ്സായിപ്പോയത്.
3: അതുപോലെ തന്നെ നമ്മൾ ഉറക്കം എണ്ണീറ്റിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് പുക വരുന്നത്
2: കാഴ്ച, അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊക്കെ നോക്കും, അതിനിടയിൽ പല പല പല ലെയറുകളായിട്ട്. ശരിക്കും പ്രവാസത്തിൽ എനിക്കൊന്ന് നാട്ടിലിപ്പോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് നഷ്ടമാണ് കാഴ്ച.
3: അതുപോലെ തന്നെയാണ് ഈ ഓണക്കാലത്തെ ഈ നമ്മുടെ സൈക്കിളിൽ ബലൂണും കൊണ്ടുവരും, അതിനകത്ത് ഈ അമ്മാവൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്.
2: അമ്മാവനോ
3: പറഞ്ഞാല് ഒരു ഒരു കോലുണ്ടാവും, അതിന്റെ അറ്റത്ത് ഒരു ബലൂൺ ഉണ്ടാവും, അപ്പൊ അത് വീർപ്പിച്ചിട്ട് വിടുന്ന അമ്മാവൻ എന്നാണ് അത് കാര്യം.
2: ശരിയാണല്ലേ, ഒരു ബലൂണി നന്നായാലും വാങ്ങണം, ഒന്ന് ഒന്ന് വേപ്പിച്ചൊരു കമ്മും കൊടുത്തു എവിടെ നിന്ന് കിട്ടാവോ അമ്മാവനെ. എന്നാലും അമ്മാവനല്ലേ, ഞാൻ അമ്മാവൻ വരുന്നു ഓണക്കാലത്ത്.
3: എന്തായാലും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ചില നല്ല നല്ല കാര്യങ്ങൾ ഇനി പല വാർത്തകളുടെ ഇടയ്ക്ക് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള
2: എത്ര പറഞ്ഞാലും തീരാത്തതാണ് നമ്മുടെ ഓണക്കാലം ഓണസ്മൃതികൾ എന്നൊക്കെ പറയാം. ഓണക്കാലത്ത് രാവിലെ ഉണ്ടല്ലോ, പക്ഷെ എന്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം രാവിലെ, ഈ ഓണക്കാലം മൊത്തം രാവിലെ പഴം പുഴുങ്ങിയത്, പപ്പ പപ്പടവും ഈ വറുത്തപ്പ ഇതല്ലാതൊരു സാധനം. അതുകൊണ്ട് ഓണക്കാലം എന്നെ സംബന്ധിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രമേ എനിക്ക് യോജിക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ എനിക്കാണെങ്കിൽ പഴവും ഇഷ്ടമല്ല, പപ്പടവും ഇഷ്ടമല്ല, വറുത്തപ്പേരും ഇഷ്ടമല്ല, ഈ മൂന്നും ഇഷ്ടമില്ലാത്ത നമ്മൾ ഈ 10 ദിവസം ഇത് കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്നറിയോ, അന്ന് പഴക്കൊലകൾ ഉണ്ടാവും. ഞാൻ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ചിലത് വിറ്റിട്ടുണ്ടാവും, ചിലത് കുറെ ദിവസം നിൽക്കില്ല, ബാക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് മാക്സിമം അങ്ങ് പുഴുങ്ങി തരുക കഴിക്കുക. ചെണ്ടുമല്ലിത്തോട്ടമായിട്ട് ഗുണ്ടൽപേട്ട് ഓണത്തിന് കേരളത്തിലേക്ക് പൂക്കൾ ഒഴുകും എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. ഗുണ്ടൽപേട്ടിൽ ഇക്കുറി പൂപ്പാടങ്ങൾ ചെണ്ടുമല്ലികളാൽ സമൃദ്ധം. അതിനാൽ ഓണത്തിന് കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്കും അതിർത്തി കടന്ന് പൂക്കളുടെ ഒഴുക്കായിരിക്കും. ഇങ്ങനെ പൂക്കൾ വരുന്ന ആ പൂക്കളുടെ വണ്ടികൾ ഒരു കാഴ്ച തന്നെ ഉണ്ടാകും. കിലോമീറ്ററുകളോളം കടുംപഞ്ഞ ഓറഞ്ച് നിറങ്ങളുള്ള ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ പരന്നു കിടക്കുകയാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ. കേരളത്തിന് ഓണത്തിന് എക്കാലത്തും പൂക്കൾ എത്തുന്നത് ഗുണ്ടൽപേട്ട്, തോവാള, ഹൊസൂർ, മൈസൂർ എന്നിടങ്ങളിൽ നിന്നാണ്. തിരുവോണം അടുക്കുന്നതോടെ ടൺകണക്കിന് മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലികളും വാടാമല്ലികളും ഗുണ്ടൽപേട്ടിൽ നിന്ന് എത്താൻ വേണ്ടി പോവുകയാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് ആദ്യം പൂക്കൾ എത്തുന്നത് തൊട്ടടുത്തുള്ള വയനാട് ജില്ലയിലാണ്. ഗുണ്ടൽപേട്ട് പോയിട്ടില്ലേ? നല്ല രസം, സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന
3: കാണാം.
2: അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ പൈസയൊക്കെ
3: ചോദിക്കായിരുന്നു. നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുമ്പോഴേ നമ്മൾ ആദ്യം കാണുന്ന ഈ സൂര്യകാന്തിയുടെ പാടത്താണ് അവിടെ ചവിട്ടുന്നത്. അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു കരിമീൻ ജ്യൂസിന്റെ ഇതുണ്ടാവും, എല്ലാം രസമാണ്. പക്ഷെ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് വരുന്നവരുണ്ട്. നല്ല രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ടും നമ്മൾ അവർക്കൊരു പൈസ കൊടുക്കും. അവർ നോക്കാൻ വേണ്ടി നിൽക്കുന്നതാണല്ലോ, അവർക്ക് തന്നെ പൈസ കൊടുക്കും. പക്ഷെ ഇതല്ലാതെ കുറെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്.
2: ശരിക്കും പണ്ടുണ്ടല്ലോ, പണ്ട് ഈ പൂക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് രാവിലെ 4 മണിക്കൊക്കെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്താണ്, കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. ആ സമയത്ത് ചില ട്രെയിനുകൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിൻ, അതിന്റെ അകത്തു നിന്ന് ഈ മുല്ലപ്പൂവിന്റെ ഒരു മണം വരും. ഇങ്ങനെ കെട്ട് കെട്ട് കെട്ട് മുല്ലപ്പൂവുകൾ കൊണ്ടിരുന്നത്, ഒരു ട്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മുല്ലപ്പൂ മണം, ആ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴും മുല്ലപ്പൂ മണം, അതിലാരെയും കയറി അവർ മൊത്തത്തിൽ ഒരു മുല്ലപ്പൂ മണം. അങ്ങനെ നമ്മളാ രാവിലെ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള നഷ്ടമായിട്ടുള്ള ഒരു സംഭവം.
3: റെയിൽവേ സ്റ്റേഷനിൽ ഈ സമയത്ത് പോകുമ്പോൾ തന്നെ, പണ്ട് നമ്മൾ ഈ ചൂരൽ കൊട്ടയ്ക്കകത്താണ് പോകേണ്ടിവരുന്നത്, ഇന്നത്തെ പോലെ വേറെ രീതിയിലൊന്നും അല്ല. അത് നല്ല രസമാണ്. അതിൽ നിന്നാണ് ഈ മണം അടിക്കുന്നത്. ഒപ്പം തന്നെ ഒരു മസാല ദോശയുടെ മണം അടിക്കും. ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ഞങ്ങളുടെ ചെങ്ങന്നൂര് റെയിൽവേ സ്റ്റേഷൻ നോക്കി, നല്ല ക്യാൻറ്റീൻ അവിടുത്തെ. അവിടുന്ന് ഈ മണമൊക്കെ അടിക്കും. ഇവിടെ രാവിലെ ട്രെയിനിൽ കയറി പോകുന്നവർക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പോകുന്നവർക്കും നാട്ടിൽ ഓരോ, ഇപ്പൊ നമ്മളെ ഉടനെ ചെന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴയിൽ നിർത്തുന്ന സമയത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ ഒരു മണം ഇങ്ങനെ അടിച്ച്. നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത് വർണ്ണവും കളറും സ്മെല്ലും ഇതെല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ളവരാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പല പ്രവാസികൾക്കും ഒന്ന് നാട്ടിൽ പോയാൽ തോന്നിയാൽ കൊള്ളാം.
2: ശരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നി. ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെടുന്ന കുറെ ശബ്ദങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്ന കുറെ മണങ്ങൾ, നിറങ്ങൾ, ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു പരിച്ഛേദമായിട്ട് നമ്മൾ ഗൾഫിലേക്ക്, പ്രത്യേകിച്ച് യു എയിലേക്ക്, ദുബായിലേക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട്.
3: നമ്മുടെ ഇവിടെ ബിലാൽ കമന്റി പറഞ്ഞേക്കാണ്, ഇവിടെയും ചില കാണാം ചില വിൻഡോയുടെ ഇടയിൽ നിന്ന് രാവിലത്തെ സമയത്ത് ഈ പുഹ വരുന്നത്. ചില വീട്ടുകളിലൊക്കെ അങ്ങനെ അങ്ങനെ വരുന്നത് നമുക്ക് കാണാതിരിക്കും.
2: ബിലാലിനോട് കാണാൻ പറ്റിയല്ലോ അല്ലേ? എന്തായാലും ആ ഒരു സ്ഥലം പറഞ്ഞിരുന്നു, ഞങ്ങൾ കുറച്ചു കാലമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വരട്ടെ അങ്ങോട്ടേക്ക്.
3: ഈ നമ്മുടെ രാവിലെ പാലിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ, പാലില് ചേർക്കുന്നത് ഷാമ്പുവും കാസ്കറ്റും അല്ലേ?
2: ഞാൻ ആ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി.
3: മഹാരാഷ്ട്രയിലാണ് ഇത് ഇത്രയും കണ്ടെത്തിയെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇത് നമ്മുടെ കേരളത്തിൽ
2: ഇതിന് വെള്ളം കോരി ഒഴിച്ച് ഷാമ്പു എന്തിനാണ് ഒഴിക്കണെന്നാണ് നമ്മുടെ
3: ചോദ്യം. നമ്മുടെ കേരളത്തില് സത്യം പറഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അത് കാണത്തില്ല. അതാണ് നമ്മുടെ നാട്ടിലൊരു, പക്ഷെ എന്തല്ല, നമ്മുടെ നാട്ടിലെ പഴയ രീതിയിലുള്ള പശുക്കളും അതൊക്കെ തന്നെ ഒരു ഫാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ചില സംഭവങ്ങളാണ്.
2: നമ്മുടെ ആവശ്യത്തിനെങ്കിലും നമുക്ക് പാലുകൾ കിട്ടി, ഒരു പശു അല്ലേ, ആ ഒരു കുഞ്ഞു തൊഴുത്ത്. പണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പണ്ട് ഏതൊരു സുഹൃത്ത് എറണാകുളത്ത് നിന്നുള്ളതാണ്, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോയിട്ട് എറണാകുളത്ത് നിന്ന് അവർ പറഞ്ഞൊരു കഥ പിന്നെ സുഹൃത്തുക്കൾ പറഞ്ഞത്, അയ്യോ മിനിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചാണകത്തിന്റെ മണമാണ്. പിന്നെ പശുവുള്ള വീട്ടിൽ ചാണകം മണക്കില്ലേ സുഹൃത്തേ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പറയുന്ന അതാണ്, ആളുകൾക്ക് ചില മണങ്ങളോട് ചിലർക്ക് ഇഷ്ടമുണ്ടായില്ല. പക്ഷെ നമുക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് തൊഴുത്തും പശുവും ഇതൊക്കെ നമുക്ക് ശീലിച്ച കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിനോടൊന്നും ഒരു അലർജി ഒന്നുമില്ല. നിന്റെ തലയിൽ എന്താ ചാണകമാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഈ ചാണകത്തിനെ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല വളമാണ്, ഏറ്റവും നല്ല പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
3: അതെ അല്ലെ, ഈ നമ്മുടെ ഓണത്തിന് അത്തപ്പൂ ഇടുന്നത് പോലും
2: ചാണകം മെഴുകിയിട്ട്. അതെ അതെ,
3: അത് പലർക്കും അറിയാതെ.
2: പണ്ട് ഈ സിമന്റ് തറ ഇല്ലാത്തതുകൊണ്ടും കൂടി ആ ഭാഗം അങ്ങ് അമ്മുമ്മയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് ഒരു കട്ടിയിലാക്കി അതിന്റെ മേലെ ആദ്യം ഒരു തുമ്പപ്പൂ വെച്ച് പിന്നെ അടുത്ത വട്ടം പിന്നെ അടുത്ത വട്ടം ഓരോ ദിവസം 10 ദിവസം ആകുമ്പോഴത്തേക്ക് 10 വട്ടം അങ്ങനെയാണ് വരിക. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഓണത്തിലേക്ക് പോകുന്നത് കാണുന്നവരും കേൾക്കുന്നവരും കേൾക്കണ്ട. പറ്റിയ അക്ഷയും പറ്റിയ മിനി പറഞ്ഞു രാവിലെ ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. വൈറൽ കുട്ടി സഖാവ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടി മെറ്റ എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബി ഡി സതീശന്റെ ഒപ്പം നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മയക്കുമരുന്ന് കേസിൽപ്പെട്ട ചിത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മെറ്റ നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായം ഇട്ടവരാണ് ബാലസംഘം പ്രസിഡന്റ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മില്യൺ കാഴ്ചക്കാരെ നേടിയ ഒരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് പൂട്ടി മെറ്റ. സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറിയ കുട്ടി സഖാബ് മുഹമ്മദ് സിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടാണ് മെറ്റ നീക്കം ചെയ്തത്. അക്കൌണ്ട് പൂട്ടാനുള്ള കാരണം വളരെ വ്യക്തമാക്കിയിട്ടില്ല. ബാലസംഘത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വീഡിയോയിൽ സിയ പരിചയപ്പെടുത്തുന്നുണ്ട്. ആവേശത്തോടെയുള്ള ലാൽസലാം എന്ന അഭിവാദ്യത്തോടെ അവസാനിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. ആർക്കാണ് ഈ പിന്നെ ഒരു വീഡിയോ ഇത്രയധികം അലോസരം ഉണ്ടാക്കിയത് എന്നാണ് നമ്മുടെ പൊതുജനങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, കുഞ്ഞുങ്ങളല്ലേ, അവർ പുതിയ ആൾക്കാരല്ലേ, അവർ ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവികളോ സഖാക്കളോ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരുടെ ആവേശം അവർ അവരുടെ പേജിലൊക്കെ പങ്കുവച്ചു, അത് പൂട്ടിച്ചു എന്ന് ആ മറ്റേ പരാതി കൊടുത്തിട്ട് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടേ ഇല്ല.
3: ഈ ഞാൻ വേറൊരു വാർത്ത വായിച്ചിരിക്കുകയായിരുന്നു, മറ്റേ സോണിയാഗാന്ധി മറ്റേ വന്ദേമാതരം സമയത്ത് കൈ കാണിച്ചല്ലോ, കാർഗി കസേര കൊടുക്കാൻ
2: പറഞ്ഞതാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴാണല്ലോ കസേര,
3: കാർഗിക്ക് കസേര തകണമെന്നാണ് സോണിയ പറഞ്ഞത് വന്ദേമാതരം തടസ്സപ്പെടുന്നതിൽ കോൺഗ്രസിന്റെ പ്രതികരണം.
2: പക്ഷെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി, രാഹുൽ ഗാന്ധി നോക്കുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇതെന്താ ഇത് അബദ്ധങ്ങളിലേക്ക് പോവാണല്ലോ, ഇത് നമ്മുടെ തീരുമാനമല്ലോ എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ. പക്ഷെ അദ്ദേഹത്തിന് അറിയാം അത് ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, അധികം ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ സോണിയാഗാന്ധി നിർത്തി നിർത്തി എന്ന ഒരു ആക്ഷൻ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ക്യാമറകളെ നമ്മൾ മറന്നു പോകാറുണ്ട്. കാർഗെയും ആവശ്യപ്പെട്ടു എനിക്ക് കസേര വേണം, അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുണ്ട്.
3: കൈ ചൂട്ടിയാണ് കാണിച്ചേട്ടാ, ഞാൻ ആ വിഷ്വൽ ഞാനൊക്കെ കണ്ടാണ്, നോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്.
2: കറക്റ്റ്, അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അത് ഇത് കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കാം. മോദിയുടെ ദിമാക്കി നക്സൽ പ്രസ്താവനയ്ക്ക് പിന്നാലെ ദിമാക്കി നക്സൽ ജനതാ പാർട്ടി എന്ന പുതിയ അക്കൗണ്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആരെയൊക്കെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടി നമ്മൾ അടിച്ചമർത്താനോ, ഇല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ, അപ്പൊ ആ പാർട്ടി വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിമാക്കി നക്സൽ പ്രസ്താവനയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയൊരു എക്സ് അക്കൗണ്ട് വന്നു. ഈ അക്കൗണ്ട് നിലവിൽ 13 പേരെയാണ് ഫോളോ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ട് രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, യൂട്യൂബർ ധ്രുവ് റാഠി, ഹാസ്യ നടൻ കുനാൽ കമറ, പ്രകാശ് രാജ്, ഫാക്ട് ചെക്കർ മുഹമ്മദ് സുബൈർ ഉൾപ്പെടെയുള്ളവരാണ് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ അർപ്പിത ശർമ്മ, യൂട്യൂബർ ശ്യാമീറ സിംഗ്, രാഷ്ട്രീയ നിരീക്ഷകൻ തരുൺ ഗൗതം തുടങ്ങിയ ആളുകളൊക്കെ ഈ സന്ദേശം, ദിമാക്കിയാകൂ, വിഡ്ഢിയാകരുത്, ചോദ്യം ചോദിക്കൂ, അടിമത്തം വേണ്ട എന്നായിരുന്നു പ്രകാശ് രാജിന്റെ സന്ദേശം. അപ്പൊ നമ്മൾ ആരുടെ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും 1000 ശബ്ദം അതിന്റെ മേലേക്ക് വരുമെന്ന കാര്യം ഭരണകൂടം മറന്നു പോകരുത്.
3: തീർച്ചയായിട്ടും നമ്മുടെ ഈ പി സി ജോർജിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് 450 തട്ടി എന്നുള്ളൊരു വാർത്ത കേട്ട് വന്നിരുന്നു. അദ്ദേഹം തന്നെയാണ് ആ വാർത്ത പറഞ്ഞിട്ടുള്ളത്.
2: കഴിഞ്ഞ സദ്യ എയറിലാണ് അദ്ദേഹം, എന്റെ പിതാവ് നരേന്ദ്രമോദിയാണ് എന്ന രീതിയിലൊക്കെയുള്ള വർത്തനം പറഞ്ഞിട്ട് അദ്ദേഹം എയറിലാണ്. വലിയ രീതിയിൽ അദ്ദേഹം ട്രോൾ
3: ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എയറിൽ പോകുന്നത്
2: കുറച്ചുനാൾ താഴെ നിൽക്കും. ശരിക്കൊന്നും, പക്ഷെ എപ്പോഴും പിന്നെ മോഹൻലാൽ പറഞ്ഞ പോലെ ഉയരം കൂടുന്നോറും ചായക്ക് മധുരം കൂടുന്നോറും, അവിടെ നിന്നുള്ള കാഴ്ചകൾ ചിലപ്പോൾ നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. എന്തായാലും ആകാശത്താണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് സംബന്ധിച്ച വാർത്തകളും വരുന്നു. കായിക പേജിലേക്ക് പോവാണെങ്കിൽ ഇത് അവസാന വർഷമായിരിക്കും വിരമിക്കൽ സൂചന നൽകിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഫുട്ബോളിൽ നിന്നുള്ള വിരമിക്കൽ സൂചന നൽകുകയാണ് പോർച്ചുഗീസിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇപ്പോഴത്തേത് ഫുട്ബോളിലെ അവസാന വർഷമായി മാറാൻ സാധ്യതയുണ്ട്. മികച്ച പാരമ്പര്യം നിലനിർത്തി വിടവാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് പോലെയാണ്. സീസണിൽ 1000 ഗോൾ തികച്ചാൽ കളിക്കളം വിടുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അർജന്റീനയുടെ ലിയണൽ മെസ്സിയും അധികകാലം കളിക്കളത്തിൽ തുടരില്ല എന്ന സൂചന നൽകിയിരുന്നു. നമുക്ക് വേൾഡ് കപ്പ് നടക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഇനി മെസ്സിയുടെ ഒരു ലോകവേദിയിലുള്ള ഒരു ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റില്ല, റൊണാൾഡോയുടെ കാണാൻ പറ്റില്ല. നെയ്മർ ഞാൻ കളി മതിയാക്കുന്നു അല്ലെങ്കിൽ വേൾഡ് കപ്പിനില്ല എന്ന് പറഞ്ഞാലും നെയ്മർ എന്തോ കുറച്ചു കാലം കൂടി ഉണ്ടാവുമെന്ന് മനസ്സ് പറയുന്നത്, കാരണം അത്രത്തോളം പ്രായമായിട്ടുള്ള കുറച്ചുകൂടെ സ്റ്റാമിന വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരുന്നതാണ്.
3: തീർച്ചയായും. ഡോക്ടർക്ക് ഭയം അഴിച്ചു വെച്ചു, കാക്കി അണിഞ്ഞു. മലപ്പുറത്തിന്റെ ആദ്യ IPSകാരി ഡോക്ടർ അപർണ എന്നൊരു വാർത്ത നമ്മുടെ തലക്കെട്ടായിട്ട് പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ഓണത്തിന്റെയും ബാക്കി വിശേഷങ്ങൾ എന്തായാലും പെട്ടെന്ന് ഖലീജ് ടൈംസ്
2: ബിവെയർ ഓഫ് ക്ലോൺസ് സൈറ്റ് ഫേക്ക് ആഡ്സ് ആൻഡ് സ്കാം കോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുബായ് പോലീസ് ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ ഫേക്ക് ആഡുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം അതിലേക്ക് മുന്നോട്ട് പോകാൻ. കണ്ട എല്ലാ ആഡും കണ്ട എല്ലാ ലിങ്കും ക്ലിക്ക് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഹോൾഡേ ഓൺ August 28 ഫോർ പ്രൊഫറ്റ്സ് ബർത്ത്ഡേ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിറന്നാളിനോടനുബന്ധിച്ചിട്ട് പ്രവാചക ദിനത്തിൽ അന്ന് അവധിയായിരിക്കും എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടിയുണ്ട്.
3: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് വരുന്ന മണിക്കൂറിൽ എത്തിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു ഗംഭീര ഒരു ഓണക്കാലമാകട്ടെ, ഒരു ഗംഭീര തുടക്കമാകട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. എല്ലാവരും നല്ലൊരു ഓണപ്പാട്ടിലേക്ക് നമുക്ക് പോയിട്ട് ഓടി തിരിച്ചേരാം കേട്ടോ.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Traffic update.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എല്ലാ റോഡുകളും തന്നെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അൽഖയിൽ റോഡിലും സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്, അലിത്തിയ ടോൾ റോഡിലുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലുണ്ട്, എമിറേറ്റ്സ് റോഡിലും ഉണ്ട്. ഈ നാല് മേജർ റോഡുകൾ നോക്കുകയാണെങ്കിൽ അൽഖയിൽ റോഡിലും സ്ലോ ട്രാഫിക് ഉണ്ട്, അലിത്തിയ ടോൾ റോഡിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ എമിറേറ്റ്സ് റോഡിലും ഉണ്ട്. ഈ നാല് മേജർ

0: പാരലായിട്ട് പോകുന്ന അവിടെയൊക്കെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള കൺജഷൻ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
1: ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ എ ബി സി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
2: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ
1: 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം ഓണം പൊന്നോണം.
3: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
4: ശ്രദ്ധിക്കാണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാണെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: FM News in Detail. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വിസിക്കെതിരായ പ്രതിഷേധം, 4 SFI പ്രവർത്തകർ അറസ്റ്റ്. വന്ദേമാതര വിവാദം ചർച്ചയാക്കാൻ BJP സോണിയാഗാന്ധിക്കെതിരെ പരാതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വന്ദേമാതര ആലാപന വിവാദത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകും. വന്ദേമാതര നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാണിച്ച് ഡൽഹിയിലും കർണാടകയിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസ് വന്നിട്ടില്ല. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തി എന്നാണ് BJP വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് കോൺഗ്രസ് പ്രതിരോധിക്കുന്നുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസും DMK സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മതമൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും ആരോപിച്ച് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. വന്ദേമാതരം ആലാപന വിവാദം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിന് പിന്നാലെയാണ് വിവാദം ഉടലെടുത്തത്. കേരളത്തിൽ മാത്രം ദേശീയ ഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്നും BJP വിമർശനം. സോണിയയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവമാണ് പ്രകടമാകുന്നത്. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണ് ഇവരെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതരം ആലാപന വിവാദം പ്രതികരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയ ഗീതത്തെ അപമാനിച്ചിരിക്കുന്നു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും സോണിയാഗാന്ധിയോട് അമിത്ഷാ. സോണിയാഗാന്ധിക്കെതിരായ പരാതിയിൽ നിയമോപദേശം തേടിയ ഡൽഹി പോലീസ് വന്ദേമാതരത്തെ അപമാനിച്ചു എന്നാരോപിച്ചുള്ള പരാതിയിൽ കേസെടുക്കുന്നതിലാണ് നിയമോപദേശം തേടിയത്. വിഷയം സജീവമാക്കി നിർത്താനുള്ള തീരുമാനത്തിലാണ് BJP. മണിപ്പൂരിൽ കോൺഗ്രസ് ഓഫീസിനു മുന്നിൽ വന്ദേമാതരം ആലപിച്ച BJP പ്രവർത്തകർ. അതേസമയം കേസെടുത്താൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. വന്ദേമാതരം ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കൂടുതൽ പരാതികൾ വന്നേക്കാമെന്ന റിപ്പോർട്ട്. മംഗലൂരുവിലും ഡൽഹിയിലുമായി ഇന്നലെ പരാതികളുണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരാതി നൽകുമെന്ന് BJP. രാജ്യദ്രോഹ നടപടിയെന്നാരോപിച്ച് BJP രാഷ്ട്രീയാക്രമണം തുടരുകയാണ്. സംഘടനത്തിൽ സംഭവിച്ച പാളിച്ചകളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. സ്കൂൾ ഫ്രീഡം ക്വിസിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിന്റെ കൃത്യമായ കാരണം കേരള സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ കെ ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം ഉൾപ്പെട്ട ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത്. ഈ മാസം 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്വിസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരവ് നൽകിയതാണ് വിവാദമായത്. ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ചോദ്യം തയ്യാറാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ വിധേയമായി അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ചോദ്യം തെറ്റാണെങ്കിൽ പോലും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടി ആവശ്യമുണ്ടോയെന്നും അധ്യാപകനിൽ നിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോയെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. ചന്ദേര ഇൻസ്പെക്ടർ MP ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. ചന്ദേര SI വിഷ്ണു എസ് നായർക്കാണ് പകരം ചുമതല. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ മുഖ്യപ്രതിയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ശനിയാഴ്ച രാത്രിയാണ് ഇൻസ്പെക്ടർമാർക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് എത്തിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഇന്ന് ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകാനിരിക്കെയാണ് ഈ നീക്കമുണ്ടായത്. ലഹരിക്കേസിൽ പിടിയിലായ പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് മറ്റ നേരത്തെ നീക്കം ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ BJP പരോക്ഷ സഹായം സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പിടിയിലായ പ്രതികൾക്ക് മുഖ്യമന്ത്രി VD സതീശനുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരടി സംസ്കൃത സർവകലാശാല വി സിക്കെതിരായ സഫായി പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി ഡോക്ടർ സീസ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രി, DGP, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശപ്രകാരമാണ് സീസ തോമസ് പരാതി നൽകിയിരിക്കുന്നത്. കാനഡി സംസ്കൃത സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. VC സീസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മെവിൻ, യധുകൃഷ്ണൻ, ബേസിൽ വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. കയ്യേറ്റം ചെയ്തുവെന്ന സീസ തോമസിന്റെ പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കേസിലുമാണ് നടപടി. 2 കേസുകളിലുമായി 4 വിദ്യാർത്ഥികളാണ് കസ്റ്റഡിയിലായത്. US ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ അമേരിക്ക തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ അമേരിക്ക ധാരണാപത്രം US പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. UGC നെറ്റ് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ NTA പ്രതിഷേധം ശക്തം. NTA ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച്. NTA പിരിച്ചുവിടണമെന്ന് SFIയും NSU ആവശ്യപ്പെട്ടു. സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ് പരീക്ഷകളാണ് വീണ്ടും നടത്തുക. അടുത്തമാസം 9-10 തീയതികളിലായാണ് പുനഃപരീക്ഷ. ജൂണിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റ്, വ്യാകരണ പിഴവ്, വിവർത്തനത്തിലെ പാളിച്ചകൾ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പരാതികൾ ഉയർന്നിരുന്നു. അർജുനായിക്കെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന റിപ്പോർട്ട്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ദിവസത്തേക്കാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നുവെന്ന ഗുരുതര ആരോപണവുമായി അണ്ണാമലൈ. സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിനായി മന്ത്രിമാർ കരാറുകാരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിനുള്ള ഓഡിയോ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ അദ്ദേഹം വെളിപ്പെടുത്തി. ഡൽഹി മെട്രോയിലെ CISF ജവാന്റെ മോശം പെരുമാറ്റത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് CISF. ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡൽഹി മെട്രോയിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ച ജവാൻ തന്നെ യാത്രക്കാരിയെ രഹസ്യമായി ക്യാമറയിൽ പകർത്തിയെന്ന കണ്ടെത്തലിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കും. സൈനികന്റെ അടിയന്തര സ്വഭാവത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നും CISF അറിയിച്ചു.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 8:08.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 59%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. അങ്ങനെ മറ്റൊരു തിങ്കളാഴ്ച നമ്മുടെ ഓണക്കാലത്തിലേക്ക് നമ്മൾ അങ്ങനെ ഒഫീഷ്യലി കാല് വെച്ച് കയറിയേക്കാണ്. അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു നല്ലൊരു ഓണക്കാലം ആവട്ടെ എന്നോടെ ആശംസിക്കുന്നു. ഓഫീസുകളിലും ഇന്ന് മുണ്ടെടുത്ത് പോകുന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അത് ഓഫീസിൽ ഇന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു അത്തപ്പൂടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ചില ഓഫീസുകളിലൊക്കെ നമുക്ക് കാണാം, അങ്ങനത്തെ ഒരു ശീലം നമുക്ക് കാണാം. എന്തായാലും തിരുവോണത്തിനന്ന് മിക്ക ഓഫീസുകളിലും അത്തപ്പൂവും ബാക്കി എല്ലാവരും ഓണാറ്റിയറിലും വരുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണേലും ഇന്ന് കർഷക ദിനം കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ആശംസകൾ നേർന്നു കൊള്ളുന്നു. നമ്മുടെ യുഎയിൽ നമുക്കറിയാം, എത്തിഹാദ് റെയിൽ വന്നതിന് പിന്നെ കഴിഞ്ഞ June 30 തുടങ്ങിയ പിന്നെ ഒരുപാട് ആളുകളാണ് സ്പെഷ്യലി ഫുജേറയിൽ നിന്നും അതുപോലെ തന്നെ അബുദാബിക്കുള്ള റൂട്ട് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഡേ ബൈ ഡേ ആളുകളുടെ എണ്ണത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മൾ വെൽ സ്റ്റഡീഡാണ് സത്യം പറഞ്ഞത് എത്തിഹാദ് റെയിലിൻ്റെ പുറയിലുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇപ്പം അത് തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ലോങ് റൈഡ് ഉള്ളവരെല്ലാവരും തന്നെ അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പം ഇപ്പം ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ഇതിനകത്ത് പ്രൊഹിബിറ്റഡ് ഐറ്റംസ്, ഏതൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളത് നമുക്കറിയാം, നമ്മളൊരു എയർപോർട്ടിൽ പോകുന്നത് പോലെ തന്നെ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫയർ വർക്സിൻ്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലെയിമബിൾ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ, വെപ്പൺസ് ഇതൊക്കെ തുടങ്ങി, ഈവൻ ഇല്ലീഗൽ ഡ്രഗ്സ്, ഇതൊന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലും കെമിക്കലോ ഈ പെയിൻറ്റിൻ്റെ സബ്സ്റ്റൻസുകളോ അല്ലെങ്കിൽ അങ്ങനെ ഏത് കാര്യങ്ങളും, ആൽക്കഹോൾ ബിവറേജസ്, സ്മോക്കിംഗ് ഡിവൈസസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ബൈസൈക്കിളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് നമുക്ക് മെട്രോയിൽ വെക്കില്ല. നമ്മുടെ യു എ മെട്രോയിൽ എന്താണോ കൊണ്ടുവന്നത്, ദുബായ് മെട്രോയിൽ എന്താണ് കൊണ്ടുവന്നത്, അതൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ആ ഒരു ഗൗരവത്തോടെ തന്നെ വേണം നമ്മൾ ഇതിനകത്തേക്കും പോകാനായിട്ട്. പിന്നെ ഈ നമ്മൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഫുജറയിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഓക്കെ നമ്മുടെ ഏതെങ്കിലും ബന്ധുവീട്ടിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഇന്ന സുഹൃത്ത് അവിടെ ഉണ്ട്, നമുക്ക് കാണുന്ന പോലെ വലിയ പെട്ടിയും കാര്യങ്ങളൊന്നും വലിച്ചു ചേർക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ എന്താണോ ആ ലഗേജിനകത്തൊരു സൈസ് കൊടുത്തിട്ടുള്ളത്, ആ സൈസിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകം നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്തൊക്കെ ഉണ്ടാവും. വീൽ ചെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള വീൽ ചെയറിലേക്ക് പോകാം. പിന്നെ സ്ട്രോളേഴ്സ് ഉണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ ബേബി കാരിയർ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും അതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ നേരത്തെ തന്നെ ഇത് കൺഫേം ചെയ്യണം. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈവൻ പെറ്റിനെ കൊണ്ടുപോകാനാണെങ്കിൽ അലൗഡ് ആണ്, പക്ഷേ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാരിയറും അതിൻ്റെ പ്രോപ്പർ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് അസിസ്റ്റഡ് ഡോഗ്സ് ആർ പെർമിറ്റഡ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമുക്കറിയാം ഗൈഡൻസ് ഡോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഈ ആപ്പിൽ പറയുന്ന എല്ലാം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് എത്തിഹാദ് റെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കൊന്ന് സൂൺ ദുബായിലേക്കൊക്കെ തന്നെ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഗംഭീര സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തന്നെ തോന്നുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ നമ്മളിപ്പോൾ എന്താ പറയുന്നത് നോർമൽ ട്രെയിനും നമ്മുടെ അല്ലെ വന്ദേഭാരതും രാജധാനിയും ഒക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ലക്ഷൂറിയസ് ട്രെയിനൊക്കെ വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടാവുക. എന്താണേലും ഗംഭീരമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ആരൊക്കെ കയറിയിട്ടുണ്ട്? ഞാൻ ഇതുവരെ കയറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ദുബായിക്ക് വേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ്. എന്നാലേ ഈ പോയി വരാനുള്ള ഒരു സൗകര്യം കൊണ്ട് ഞാൻ ദുബായാണ് ഓപ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ അത് പോയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പം എന്താണേലും ഇതൊക്കെ തന്നെയാണ് ബാൻഡും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയണം. നമ്മൾ പോകുന്നതിന് മുന്നേ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഫ്രീ ആയിട്ട് പോവുക, ഫ്രീ ആയിട്ട് പോയി ട്രാവൽ ചെയ്യുക, തിരിച്ചു വരിക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Trending song of the hour.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
5: 055-666-5859.
6: Home 92.2 FM. Home is a feeling.
2: ഇങ്ങനെ കരയിലാണോ? അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
7: ഏറ്റവും
8: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
9: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ ഖലീഫ മൂവിയുടെ കോൺടെസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ ഒരു സമയം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് തന്നെയാണ്. സോ ഏത് മൂവിയുടെ ടിക്കറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചേക്കുന്ന സെയിം തന്നെയാണ് ഈ വട്ടവും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഖലീഫ മൂവി വളരെ തകൃതിയായിട്ട് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജൊക്കെ ദേറാ സിറ്റി സെൻറ്റർ സത്യം പറഞ്ഞാൽ ഇളക്കി മറച്ച ഒരു കാഴ്ചയൊക്കെ തന്നെയായിരുന്നു കണ്ടത്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, ഖലീഫയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ പാർട്ട് വൺ പാർട്ട് ടു ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിലൂടെ. കാരണം എന്താ പറയണേ, ആ ഒരു സിനിമയുടെ സസ്പെൻസ് പൊളിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് ടു ചിലപ്പം ഉണ്ടായേക്കാം, ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ്സ് സീ, നമുക്ക് തിയേറ്ററിൽ ഒരുമിച്ച് തന്നെ ഇരുന്ന് പോയിരുന്ന് കാണാം. നമുക്ക് ഓണം റിലീസ് കൂടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന പോലെ ഒരു ടാസ്ക് തന്നെയാണ്, നമ്മുടെ വേഗം തന്നെ നമ്മുടെ ഫോൺ എടുക്കുക. വണ്ടി ഓടിക്കുന്നവരല്ല, വണ്ടി ഓടിക്കുന്നവർക്ക് ഞാൻ സമയം തരാം, ആവശ്യത്തിന് സമയമുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക. അതിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് ജസ്റ്റ് നിങ്ങൾ ഗസ് ചെയ്താൽ മാത്രം മതി റൈറ്റ് ഉത്തരം ഇവിടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അത് ആരാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാനായിട്ട് വഴിയുണ്ട്. നിങ്ങളതിനകത്ത് ചിലപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന സോങ് ആ ഒരു വ്യക്തിയുടെ മൂവി ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, ചിലപ്പോൾ പുള്ളി ഗസ്റ്റ് റോളിൽ വന്നതായിരിക്കാം, എങ്ങനെ വേണേലും ആവാം. ഞാൻ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൺഫ്യൂസ് ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. എളുപ്പമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്നാലും വേഗം തന്നെ പോയി നോക്കുക, വേഗം തന്നെ മെസ്സേജ് അയക്കുക. ഖലീഫയുടെ ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
2: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലേ, നമ്മുടെ രാവിലെ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അൽഖിൽ റോഡിൽ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. എന്താണെന്ന് അറിയില്ല, ഈ ഒരു ദിവസങ്ങളിൽ അങ്ങനെയൊന്നും തന്നെ അൽഖിൽ റോഡിൽ ഈ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്ലോ മൂവിങ് ട്രാഫിക് ചില ഏരിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലിത്തിയ ടോൾ റോഡ്, ബെയ്റൂത്ത് സ്ട്രീറ്റ്, മലിഹ സ്ട്രീറ്റ്, എമിറേറ്റ്സ് റോഡ്, ഇതൊക്കെ തന്നെ ഷാർജ ഏരിയകൾ നല്ല രീതിയിലുള്ള കൺജഷനും കാണിക്കുന്നുണ്ട്. മറ്റ് ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC Cargo-യുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: Sand Dunes with Akshay on Home 92.2 FM.

0: മഴക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
1: അമ്മാനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കാണ്ടാ
1: മോളെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്പാണെ എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണെ.
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
7: Sand Dunes with Akshay on Home 92.2 FM.
8: ഓഗസ്റ്റ് 15 മഹേന്ദ്ര എല്ലാ വട്ടവും ഇറക്കുന്ന ഒരു ലോഞ്ച് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്തവണത്തെ ലോഞ്ച് പ്രൗഢ ഗംഭീരമായിരുന്നു. മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ പിക്കപ്പ്, അതായത് മഹേന്ദ്ര സ്കോർപ്പിയോ ലൈഫ് സ്റ്റൈലർ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. 4x4 പിക്കപ്പും ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ ടു വീൽ ഡ്രൈവ് പിക്കപ്പും ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം ഡിസൈൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഥാർ ഇറക്കിയ സമയത്ത് ജീപ്പിൻ്റെ ഇൻസ്പയർഡ് വേർഷൻസ് എന്നുള്ള പോലെയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പിക്കപ്പും. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടെൻഡറയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർഡിൻ്റെ ഒക്കെ പിക്കപ്പിൻ്റെ ഒരു ഡിസൈൻ, സി അത് റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ ഹൈലക്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ ഡിമാക്സ് ഉണ്ട്, വി ക്രോസ് ഉണ്ട്, ഇസൂസുൻ്റെയൊക്കെ. അപ്പോൾ ഇതുമായിട്ടൊക്കെയുള്ള ഒരു നല്ല ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് മഹേന്ദ്ര ഇപ്പം അവരുടെ സ്കോർപ്പിയോ ലൈഫ് സ്റ്റൈലർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം സത്യത്തിൽ ഇപ്പം നമ്മുടെ ഞാൻ ലൈസൻസ് പഠിച്ചതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജീപ്പായിരുന്നു. മഹേന്ദ്രയുടെ 86 മോഡലായിരുന്നു ഞാൻ ഓടിച്ചുകൊണ്ട് നടന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഈ ജീപ്പ് അല്ലെങ്കിൽ ഒരു നമുക്ക് ബാക്കിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വേറൊരു വാഹനത്തിലേക്ക് പോകത്തില്ല. കാരണം ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്കൊരു സാധനം ഒരിടത്തുനിന്ന് ഒരിടത്ത് കൊണ്ടുപോകാനോ സാധനങ്ങൾ കയറ്റാനോ. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഒരു ഹാർഡ് കോർ ഒരു പിക്കപ്പ് ഫാനാണ് ഞാൻ. എനിക്ക് ഏത് ഇപ്പം ഫോർഡ് F-150 ആണെങ്കിലും അതിൻ്റെ ഇലക്ട്രിക് ആണെങ്കിലും എന്താണെങ്കിലും പിക്കപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മഹേന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് അവർ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണെങ്കിലും വാഹനപ്രേമികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഥാറിന് ഒരു അവർ തന്നെ ഥാറിന് കൊടുക്കുന്ന നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ മഹേന്ദ്രയുടെ പിക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഥാറിൻ്റെ വില ഒരു പക്ഷേ നമുക്ക് ഇനി ഇച്ചിരി കുറഞ്ഞ് കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്താണെങ്കിലും 19.79 ലക്ഷമാണ് ഷോറൂം പ്രൈസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ അതൊരു 25 ലക്ഷം വരെ ആയിരിക്കും ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്നത്. എന്താണ് 2.2 ലിറ്റർ ഹോക്ക് എഞ്ചിൻ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 172.45 BHP, 400 Nm ടോർക്കും കൊടുത്തിട്ടുണ്ട്. 6-speed മാനുവൽ ഓട്ടോമാറ്റിക് ഗിയറിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 2-wheel ഡ്രൈവ് ഉണ്ട്, 4-wheel ഡ്രൈവ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും കംഫർട്ടും ടെക്കും അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിൽ 18-inch അലോയ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഗംഭീര വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു ബേസിക് ഒരു വാഹനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്പെക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ കംപ്ലീറ്റ് വിഷ്വൽ നമുക്ക് വരുന്നതാണല്ലോ. അപ്പോൾ എന്താണേലും അടിപൊളിയായിട്ടാണ് മഹേന്ദ്ര അത് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പിക്കറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെയും എനിക്ക് ഒരു എൻ്റെ വീണ്ടെടുത്ത് കിസൈസിൽ ഒരു പുള്ളിയുടെയിൽ ഒരു ഹൈലക്സ് ആണ്. ആ ഹൈലക്സ് ഗംഭീര ഹൈലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടൊക്കെ അല്ല ഞാൻ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഹൈലക്സ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ആ ഒരു പിക്കപ്പിന് ഒരു ഭംഗിയുണ്ടല്ലോ. നമുക്ക് പല ഫോറിനേഴ്സും നമ്മൾ ഈ അൽക്കുതിരയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു പിക്കപ്പിൽ ഇങ്ങോട്ട് വന്നിട്ട് കംപ്ലീറ്റ് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ആ ഒരു പിക്കപ്പ് ലവേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ട്രക്കോ പിക്കപ്പോ ഓട്ടോ പോലെ എന്തോ ആയിക്കോട്ടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ മഹേന്ദ്രെ ഇപ്പൊ ഇറക്കിയേക്കുന്ന സ്കോർപ്പിയോ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലും കൂടെ ഒന്ന് പറയാനാണ്. പക്ഷെ എനിക്കൊന്നും വില ഇച്ചിരി കൂടുതലാണ്. ബട്ട് ഈവൻ ദോ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇസൂസും ഡി മാക്സും വി ക്രോസും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ടൊയോട്ട ഹൈലക്സും നാട്ടിൽ കിട്ടാനുണ്ട്. നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ എന്താണെങ്കിലും മഹേന്ദ്ര ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായിട്ടുള്ള രീതിയിൽ നല്ല രീതി മഹേന്ദ്രയുടെ ഇന്റീരിയറും ടെക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് അവരിപ്പോൾ പുതിയ വാഹനം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയിലിറക്കിയത്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: Sand Dunes with Akshay on Home 92.2 FM.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: തൂഫാനിൽ കർശന നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാന്റെ ഭാഗമായ ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. അതിനിടെ പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം MDMA, കൊക്കെയിൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കാലടി സർവകലാശാലയിൽ നടന്നത് പ്രാകൃത നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ചെന്നിത്തല. സംസ്കൃത സർവകലാശാല BC SFI പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി ഡോക്ടർ സീസ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. VC സീസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെ നടപടി. മെവിൻ യദുകൃഷ്ണൻ, ബൈസിൽ വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. കയ്യേറ്റം ചെയ്തുവെന്ന VC പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിലുമാണ് നടപടി. 2 കേസുകളിലുമായാണ് 4 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത്. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് BJP തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയാഗാന്ധിക്കെതിരെ പരാതി നൽകാൻ നീക്കമുണ്ട്. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJP വാദം. മതമൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ആരോപിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിനു പിന്നാലെ വിവാദം ശക്തം. കേരളത്തിൽ മാത്രം ദേശീയ ഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും BJP വിമർശിച്ചു. സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങളുണ്ടാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവം. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും, രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട്. അമിത്ഷാ, നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു, ദേശീയ ഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. ഫ്രീഡം ക്യൂസിൽ BDS സവർക്കറുമായി ബന്ധപ്പെട്ട് വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിന്റെ കൃത്യമായ കാരണം കേരള സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AP സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വിജു എബ്രഹാം ഉൾപ്പെട്ട ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത്. ഈ മാസം 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്യൂസിലാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് BDS എന്ന ഉത്തരം നൽകിയതാണ് വിവാദമായത്. BJPയിൽ വൻ സംഘടന അഴിച്ചുപണിക്ക് സാധ്യത. പാർട്ടിയിലെ ഈ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്രമന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് BJP ഉന്നത നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ട്. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ചന്ദേര ഇൻസ്പെക്ടർ MV ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. SI വിഷ്ണു എസ് നായർക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ മുഖ്യപ്രതിയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ലഹരിക്കേസിൽ പിടിയിലായ പ്രതികൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ നിന്ന് മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ BJPയുടെ പരോക്ഷ സഹായം സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതർക്കിടയിൽ ഭിന്നത. വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി. മായ രാഹുലിനെ ചെയർപേഴ്സൺ ആക്കാനുള്ള നീക്കത്തിൽ അതൃപ്തിയെന്നാണ് സൂചന. യു എസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യു എസ് തയ്യാറായാൽ ഹോർമസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച് യു എ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഈ മാസം 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യു എ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എം ഒ ഇ യു എയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning. Studio clock ഇപ്പോൾ സമയം 9:06.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai-ile ippozhathe taapanila 37 degree Celsius, antariksha eerpam 53%.
0: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ബ്യൂട്ടിഫുൾ മൺഡേ. അങ്ങനെ മറ്റൊരു ഓണക്കാലത്തിന്റെ തിങ്കളാഴ്ചയിലൂടെ നമ്മൾ വന്നിരിക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഓണക്കാലം ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയില്ല ഈ ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ നമുക്ക് പെരുന്നാൾ, അത് വരുന്നവടം വരെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നേ പ്രീ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. ഈ ഓണക്കാലം നമുക്ക് പ്രത്യേകിച്ച് രാവിലെ നമ്മൾ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞിരുന്നു. നമുക്ക് പൂക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളെ നീലക്കുറിഞ്ഞി, ആക്ച്വലി നീലക്കുറിഞ്ഞിയുടെ ഒരുപാട് സ്റ്റോറീസാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നീലക്കുറിഞ്ഞി സത്യത്തിൽ നമുക്കറിയാം ഏകദേശം ഒരു 10-40 വെറൈറ്റിയോളം ഈ നീലക്കുറിഞ്ഞികളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ 12 കൊല്ലം കൂടുമ്പോൾ മാത്രം പൂക്കുന്ന ഒരു സ്പീഷീസാണ് സ്ട്രോബലാൻതസ് കുന്തിര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഷീസാണ് നമ്മൾ എപ്പോഴും കാണുന്ന, നമ്മുടെ മൂന്നാറിലൊക്കെ അല്ലെങ്കിൽ മൂന്നാർ തമിഴ്നാടിലൊക്കെ തന്നെ കാണുന്ന, അതിർത്തിയിൽ കാണുന്ന ആ ഒരു ലാവൻഡർ കളറുള്ള നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ആളുകളൊക്കെ ചെന്ന് ഇത് അങ്ങ് പ്ലക്ക് ചെയ്ത് പറിച്ച് അത് ചുമ്മാ വീട്ടിൽ കൊണ്ട്, നിങ്ങൾ എത്ര ദിവസം കൊണ്ടുപോകും, നിങ്ങൾ എത്ര ദിവസം അത് വീട്ടിൽ ഇത് വെക്കാൻ പറ്റും? നമ്മളത് അവിടെ നിൽക്കുന്ന കാണാനാണോ അതോ അതിനെ അവിടുത്തെ വേരോട് പിഴുത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഉറണമായിട്ട് നിൽക്കുന്ന കാണാനാണോ ഭംഗി? സത്യം പറഞ്ഞാൽ നോക്കണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ നിയമവശം നോക്കിയത്. ഈ നീലക്കുറിഞ്ഞി പറിക്കാൻ നമുക്ക് അവകാശമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? 1972 മറ്റാണ് ഈ നിയമം വന്നത്. വൈൽഡ് ലൈഫ് പ്രിസർവിങ്ങിൻ്റെ ആക്ട് പ്രകാരം ഈ നീലക്കുറിഞ്ഞി നമ്മൾ പറിക്കുകയോ മുറിക്കുകയോ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസാണ്. ഏകദേശം ഒരു 3 വർഷം വരെ ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ 25,000 രൂപയും പിഴ കിട്ടാനുള്ള വലിയൊരു കുറ്റമാണ് നീലക്കുറിഞ്ഞി പറിക്കുക എന്ന് പറയുന്നത്. കാരണം 12 കൊല്ലത്തെ ഞാൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഇതുപോലെ മാസമായിട്ട് നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നത്. അതിനുശേഷം തന്നെ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇനിയൊരു 12 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് നമ്മൾ നീലക്കുറിഞ്ഞിയുടെ വാർത്തകളൊക്കെ തന്നെ കേൾക്കുന്നത് അല്ലേ. അപ്പം ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളേതാ തന്നെ മറ്റേ വിക്രത്തിൻ്റെ മൂവിയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ മറ്റേ ട്യുലിപ്സ് ഫാമും ഒക്കെ നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ കാണുമ്പോൾ എത്ര ഭംഗിയായിട്ട് കാണും, അതുപോലൊരു സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിലെയും ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കാണാൻ ചെല്ലുന്ന സമയത്ത് അത് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്, അത് എടുത്തുകൊണ്ട് വരാനുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ആലപ്പുഴയിലും അതുപോലെ തന്നെ കോട്ടയത്തും ഈ ആമ്പൽപ്പൂ വളർന്നു നിൽക്കുമ്പോൾ എവിടുന്നൊക്കെയാണോ ആളുകൾ വരുന്നത്, ആ ആളുകൾ വന്നിട്ട് മനോഹരമായിട്ട് റീൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി വരും. സി ആ റീൽസൊക്കെ കാണുന്ന നല്ലതാണ്, പക്ഷെ അവിടെയും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അത് അത്ര നല്ല കാര്യമായിട്ടല്ല നമുക്ക് തോന്നുന്നത്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഇനി ഏതായിക്കോട്ടെ, നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു എന്താ പറയുന്ന ഒരു മാനേഴ്സ് വേണം. നമ്മളിത് നശിപ്പിക്കാനല്ല, കണ്ട് ആസ്വദിക്കാനാണ് വന്നേക്കെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നീലക്കുറിഞ്ഞിയുമായിട്ട് റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് തമിഴ്നാടും കേരള ബോർഡറിലേക്കൊക്കെ എത്തുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിയമം കൂടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നു, നന്നായിരിക്കും.
0: Sand Dunes with Akshay on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
1: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീനാ സെന്ററിലെ അഡ്കോപ്പിൽ.
2: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശോജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
7: Sand Dunes with Akshay on Home 92.2 FM.
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ രാവിലെ തൊട്ടേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. പക്ഷേ അൽഖേൽ റോഡിൽ രാവിലെയൊക്കെ ട്രാഫിക് കൺജഷൻ ഉണ്ടായിരുന്നു, സ്ലോ മൂവിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഒരു നല്ല ഫ്രീ ഫ്ലോയിങ് അൽഖേൽ റോഡായിട്ട് മാറിയിട്ടുണ്ട്. ഊദ്മേത്ത റോഡിലും അത്യാവശ്യം കൺജഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കമ്മിങ് ടു എമിറേറ്റ്സ് റോഡ് കുഴപ്പമില്ലാത്ത ഒരു ചെറിയ രീതിയിലുള്ള കൺജഷൻ മാത്രമേ ഉള്ളൂ. അലിത്തിയ ടോൾ റോഡും സാരമായിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആസ് യൂഷ്വൽ പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
1: Traffic update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
3: Sand Dunes with Akshay on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: രാവിലെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ലോക്കൽ പത്രങ്ങളുണ്ടല്ലോ, ലോക്കൽ പത്രങ്ങൾ ഞാൻ ഓൺലൈനിൽ കയറിയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് രസകരമായിട്ടുള്ളൊരു സ്റ്റോറി നമുക്ക് തോന്നി. ഈ ഓണക്കാല സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഈ പത്രങ്ങളുടെ ഫ്രണ്ട് പേജൊക്കെ നമ്മൾ രാവിലെ വായിക്കുമ്പോൾ മെയിൻ ന്യൂസുകളാണല്ലോ. ഞാനിങ്ങനെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മലയാളിക്ക് സ്വന്തം നാട്ടിൽ വളർത്തിയ പൂകൊണ്ട് ഓണപ്പൂക്കളം ഒരുക്കാം, തലിശായ നടന്ന് കിടന്നിടത്താണ് 100 മേനി വിളവ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തിരുവല്ല എന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് കേട്ടോ. ആക്ച്വലി സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഓണം എത്തിയതോടെ നമുക്ക് പലപ്പോഴും നമുക്ക് പൂക്കളൊക്കെ നമ്മൾ കടയിൽ പോയി മേടിക്കുകയാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വന്നാൽ നമുക്ക് അവിടെ പൂ വരും, അവിടുത്തെ പൂ നമുക്ക് ഇഷ്ടപ്പെട്ട ഇത്ര വെച്ചാൽ ഇത്ര രൂപയ്ക്ക് ഒരു പൂ വരാൻ പറഞ്ഞാൽ ആ പൂ കൊണ്ട് നമ്മളൊരു അത്തപ്പൂ ഒരുക്കുകയാണ് നമുക്ക് പതിവായിട്ടുള്ളത്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഓണവിപണി ലക്ഷ്യമാക്കിയിട്ട് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവല്ലയിലടുത്ത് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കർഷകർ നടത്തിയ ഈ ഒരു പുഷ്പം വെച്ചിട്ടുള്ള ഒരു കൃഷി അവർ തുടങ്ങിയത്. ഇത് മെയ് മാസം അവസാനത്തോടെ, എനിക്ക് തോന്നുന്നു മാർച്ച് മാസം കഴിഞ്ഞ് മെയിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പഞ്ചായത്തിലെ ഒരു 2-3 വാർഡുകൾ ചേർന്നിട്ട് അവിടുത്തെ ആൾക്കാർ തരിശായിട്ടൊക്കെ എവിടൊക്കെ ഭൂമിയുണ്ടോ അവരുടെ ആ പഞ്ചായത്തിൽ, ആ ഭൂമിയിൽ നമുക്ക് ജമന്തിപ്പൂ, മഞ്ഞയും ഓറഞ്ചും ആയിട്ടുള്ള ജമന്തിപ്പൂ കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഇത് എന്താ പറയുന്നത് കൃഷിഭവനിൽ അറിയിച്ചു. അങ്ങനെ അവർക്ക് 12 ഡിപ്പോയിൽ നിന്ന് സബ്സിഡി ആയിട്ട് നമ്മുടെ ആഫ്രിക്കൻ മാരിഗോൾഡ് ഇനത്തിൽ പെടുന്നതിൻ്റെ തൈകൾ വരുന്നു, വിത്തുകൾ വരുന്നു, അത് ഇവർ പാകുന്നു, കർഷകർ നോക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ 3 പഞ്ചായത്തും തരിശ് ഭൂമിയിൽ ആ ആളുകളെല്ലാം ചേർന്ന്, നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഈ ജമന്തിയുടെ കൃഷി കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നല്ല ഇനിഷ്യേറ്റീവാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ രാവിലെ നമ്മൾ സംസാരിച്ചത്, നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയില്ല, നമ്മൾ രാവിലെ പത്രം വായിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാൻ ഗുണ്ടൽപേട്ടിൽ പോയ സമയത്ത് 2 വർഷം മുന്നേ 5 രൂപയായിരുന്നു അവിടെ ജമന്തിക്ക് കിലോയ്ക്ക് വില പറഞ്ഞിരുന്നത്. ആ സെയിം സാധനം നമ്മുടെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ എത്ര രൂപ കൊടുത്തായിരിക്കണം നമ്മൾ വേണ്ടത്. അപ്പോൾ ഇതേപോലെയുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവ്, എനിക്ക് ഭയങ്കര ഇത് ഈ സ്റ്റോറി എന്താണെന്നൊന്നും മേലിലേക്ക് വരാത്തത്. നമ്മൾ മറ്റേ മെയിൻ പത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റോറി അല്ലാതെ മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി നമുക്ക് പലപ്പോഴും കാണത്തില്ല. പക്ഷേ ഇത് വളരെ നല്ല രീതിയിലുള്ളൊരു ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഓണക്കാലത്ത് നമ്മൾ പറയും നമുക്ക് വരുമാനം കിട്ടുന്നില്ല, എന്നാൽ നമ്മൾ പല രീതിയിൽ നമ്മളെ ഓരോ ഒറ്റ ആംഗിളിൽ തന്നെ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം. നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും എത്ര സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളുടെ വീട്ടിൽ ചുമ്മാ സ്ഥലം കിടക്കായിരിക്കും പറയാം, ഞാൻ ഇവിടെ നിന്ന് ഒരു ജമന്തി വളർത്തിക്കോട്ടെ എന്ന് ചോദിക്കുക. ഒരു 2-3 മാസത്തെ കാര്യമുള്ളൂ, കിട്ടുന്ന എന്ത് പ്രോഫിറ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സംതിങ് അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യം നോക്കുന്നത് കേട്ടോ. ഇത് ഞാനല്ലേ, ഞാൻ ഓരോ ആൾക്കാരുടെയൊക്കെ സ്പീച്ചൊക്കെ കേൾക്കുക, നമ്മുടെ മനസ്സിങ്ങനെ റിഫോംഡ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഇത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ്, തിരുവല്ലയിൽ നിന്ന് കുറ്റൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. സത്യത്തിൽ ഓണക്കാലമായപ്പോൾ ഇനി ആ നാട്ടുകാർക്ക് പൂ മേടിക്കാൻ വേണ്ടിയില്ലെങ്കിൽ പോകേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെളിയിൽ പോകണമായിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ വാടാമുല്ലല്ലേ, വയലറ്റ് കളറിലെ വാടാമുല്ല, എന്ത് രസമാണത്! പണ്ടൊക്കെ ഇഷ്ടംപോലെ വാടാമുല്ല നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാമായിരുന്നു. അതുപോലെ 4 മണിപ്പൂവ്, അങ്ങനെ ഒരുപാട് പൂക്കൾ നമ്മുടെ നാട്ടിൽ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് ഒരുപാട് പൂക്കളാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പം പല സാധനങ്ങളും കാണാം. 4 മണിപ്പൂവ് എന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ആ ഒരു എത്ര രസമായിട്ടാണ് ആ 4 മണി സമയമാകുമ്പോഴാണ് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഓണക്കാലത്ത് നാട്ടിൽ നിന്ന് വരുന്നൊരു മനോഹരമായിട്ടുള്ള വാർത്തയാണ്. എന്തായാലും ഓരോ ദിവസം ഇനി ഓണം കഴിയുന്നിടം വരെ ഞാൻ നല്ല നല്ല വാർത്തകൾ മാക്സിമം എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എനിക്ക് ഷെയർ ചെയ്തു തരാം കേട്ടോ. 0585829220. അക്ഷയ്യേ ഇതൊന്ന് നോക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, ഞാൻ കണ്ടോളാം. നല്ല വാർത്തയാണെങ്കിൽ നമുക്ക് പറയാതാണ്.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
4: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
4: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
4: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. പ്രസന്റഡ് ബൈ ഡ്യൂപേ, ദ ഓൾ ഇൻ വൺ മണി ആപ്പ്. ഡൗൺലോഡ് ഡ്യൂപേ ആൻഡ് സെൻഡ് മണി ടു ഇന്ത്യ അറ്റ് അമേസിംഗ് റേറ്റ്സ്. ബ്രോട്ട് യു ബൈ എൻചാന്റർ, ദ ഫ്രേഗ്രൻസ് ഓഫ് ഫ്രഞ്ച് റൊമാൻസ്. യാഡ്ലേ, ഓൺ യുവർ സിഗ്നേച്ചർ സെന്റ്. പവർഡ് ബൈ വാൾക്കിനോ LED ഡിസ്പ്ലേ, പ്രൊഫഷണൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ LED ഡിസ്പ്ലേ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഇൻ ദി UAE. കോൾ 052-5242-017.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
7: Sand Dunes with Akshay on Home 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: Sand Dunes with Akshay on Home 92.2 FM.
2: അങ്ങനെ ഞാൻ നമ്മുടെ ഖലീഫയുടെ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഗസ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റർ ആരുടെ ആണെന്ന് ഗസ് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ഗസ് ചെയ്തു, പക്ഷേ ചിലവരൊക്കെ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക എന്ത് സമിതിയാണ് അതിനകത്ത്? മമ്മൂക്ക ഈ സിനിമയിലെ മമ്മൂക്കയാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. പക്ഷെ എന്നാലും കുറേ പേര് കറക്റ്റായിട്ട് ഇന്നെ ഗസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് റാൻഡമൈസർ പിക്ക് ചെയ്ത ഒരാള് വിപിനാണ്. കൺഗ്രാറ്റുലേഷൻ വിപിനെ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നരനാണ്. നരൻ്റെ ആണ് ആ ഒരു ചിത്രം ഞാൻ അവിടെ ഒരു കൊടുത്തിരുന്നത്. ഒരുപാട് പേര് റൈറ്റ് ആയിട്ട്, പക്ഷേ എന്നാലും റാൻഡമൈസർ ഇന്ന് സെലക്ട് ചെയ്തത് വിപിനെ തന്നെയായിരുന്നു. അപ്പോൾ എന്താണേലും കൺഗ്രാറ്റുലേഷൻസ് അതിനെ. അപ്പോൾ ഒരു കപ്പിൾ പാസ്സാണ് വിപിനെ സ്വന്തമായിട്ട് കിട്ടുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കേട്ടോ. അപ്പോൾ എന്തായാലും വിഷമിക്കേണ്ട, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് എല്ലാ ഷോയിലും ഉണ്ട്, തരാവുന്നതാണ്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മൾ ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ബാക്കി ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്താണേലും കൺഗ്രാറ്റുലേഷൻസ് വിപിൻ. പങ്കെടുത്ത എല്ലാവർക്കും, കറക്റ്റ് ഉത്തര അയച്ചവർക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സ്. എന്തായാലും ഒറ്റ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീനാ സെന്ററിലെ അക്കോപ്പിൽ.
1: 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, August 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
4: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാലക്കാട് വൻ ലഹരിവേട്ട. 1 കോടിയുടെ ലഹരിയുമായി ദമ്പതികളടക്കം 3 പേർ പിടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസ്രുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം MDMA, കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. ചന്ദേര ഇൻസ്പെക്ടർ MB ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. SI വിഷ്ണു എസ് നായർക്കാണ് പകരം ചുമതല. മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ മുഖ്യപ്രതിയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. കാലടി സർവകലാശാലയിൽ നടന്നത് പ്രാകൃത നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ചെന്നിത്തല. സംസ്കൃത സർവകലാശാല VC SFI പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി VC ഡോ സിസ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയിന്മേൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. VC സിസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നടപടി വന്നത്. മെവിൻ, യദുകൃഷ്ണൻ, ബേസിൽ വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിൽ. കയ്യേറ്റം ചെയ്തുവെന്ന സിസ തോമസിന്റെ പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിലുമാണ് നടപടി. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJP വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. DMK തൃണമൂൽ കോൺഗ്രസും സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്തു വന്നിട്ടുണ്ട്. മതമൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബി. വന്ദേമാതര ആലാപന വിവാദം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിനു പിന്നാലെ വിവാദം ശക്തമാകുന്നു. കേരളത്തിൽ മാത്രം ദേശീയഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും BJPയുടെ വിമർശനം. സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയ ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവം. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. സ്കൂൾ ഫ്രീഡം ക്വിസിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിന്റെ കൃത്യമായ കാരണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ K ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത്. ഈ മാസം 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്വിസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവമുണ്ടായത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരെന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരം നൽകിയതാണ് വിവാദമായത്. ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ചോദ്യം തയ്യാറാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ വിധേയമായി അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം തെറ്റാണെങ്കിൽ പോലും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടി ആവശ്യമുണ്ടോയെന്നും അധ്യാപകനിൽ നിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോയെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാലയിൽ ഐഷി ഘോഷ് പങ്കെടുക്കേണ്ട പരിപാടിക്ക് അനുമതി നിഷേധിച്ചു. പാലയാട് ക്യാമ്പസിൽ നിശ്ചയിച്ച ഷീ ഫെസ്റ്റിനെതിരെയാണ് നടപടി. VC മുൻകൂർ അനുമതിയില്ലെന്ന് ക്യാമ്പസ് ഡയറക്ടർ അറിയിച്ചു. അതേസമയം ഷീ ഫെസ്റ്റ് നടത്തുമെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. ബിജെപിയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബിജെപി ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതർക്കിടയിലും ഭിന്നത. വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി. മായാ രാഹുലിനെ ചെയർപേഴ്സണാക്കാനുള്ള നീക്കത്തിൽ അതൃപ്തിയെന്ന് സൂചന. എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ മറ്റ് നാല് കൌൺസിലർമാർക്കൊപ്പം പിന്തുണച്ചിരുന്നു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ലിസിക്കുട്ടി വ്യക്തമാക്കി. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്നും ഇത് കാണിക്കുന്നു. മൂന്ന് രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ട്രംപ്. യുഎസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യുഎസ് തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ യുഎസ് ധാരണാപത്രം യുഎസ് പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറക്ചി. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച യുഎഇ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യുഎഇ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എംഒഐ യുഎഇയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
1: FM News was brought to you by Dhanya Group of Companies since 1982. Time check. Brought to you by Ozone Cargo.
0: Very good morning. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
3: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
3: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Sand Dunes.
1: Sand Dunes with Akshay on Home 92.2 FM.
3: Trending song of the hour.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി ഇറങ്ങുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Good morning once again. Welcome back home. 92.2 of America. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു ബ്ലാക്ക് പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒന്നല്ല കുറെ ബ്ലാക്ക് പോയിന്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ആർക്കെങ്കിലും കുറച്ചെങ്കിലും ബ്ലാക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നിങ്ങൾക്കൊക്കെ ഒരു ഗംഭീര ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആയിട്ട് ഓഗസ്റ്റ് 31 ഈ ഒരു ഫ്രീ ഡേ ഇനിഷ്യേറ്റീവ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓഗസ്റ്റ് 17, അതായത് ഇന്ന് തൊട്ട് രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം നിങ്ങൾക്ക് ഈ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ട്. അന്നത്തെ ദിവസം ആക്സിഡൻറ്റ് ഫ്രീ ഡേ ക്യാമ്പയിൻ ആണ് ഇപ്പം യുവ ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനാണ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയിലാണ് ഇത് അറിയിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ ട്രാഫിക് കൗൺസിൽ ആയിട്ട് കോർഡിനേഷൻ ചെയ്തിട്ട് ദുബായ് പോലീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഇത് വരുന്നത്. അപ്പോൾ 2026-2027 അക്കാഡമിക് ഇയറിൻ്റെ ആദ്യത്തെ ദിവസമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്കൊന്നും 30,000 അധികം ആളുകൾ, 300,000 ഡ്രൈവേഴ്സാണ് കഴിഞ്ഞ വർഷം ഇതിനു വേണ്ടിയിട്ട് ആക്സിഡൻറ് ഫ്രീ ഡേക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇതിനു വേണ്ടി വന്നിട്ടുള്ള സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഗംഭീര ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു അപ് ടു 3 ബ്ലാക്ക് പോയിൻറ്സ് ബ്ലാക്ക് പോയിൻറ്സ് ആണ് ഇവർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ദിവസം നല്ല നടപ്പിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ആനുകൂല്യമാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഇത് 4 ബ്ലാക്ക് പോയിൻറ്, പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 4 ബ്ലാക്ക് പോയിൻറ്സ് ആണ് യു എ മോട്ടോർസിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ്. അപ്പോൾ എന്താണേലും ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആർക്കെങ്കിലും ഒക്കെ ഒരുപാട്, നമുക്കറിയാം ബ്ലാക്ക് പോയിൻസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അത്തരത്തിൽ ഉണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ഒരു എന്താ പറയുന്ന ഒരു അവസരമായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലാക്ക് പോയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും ഇത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ, ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോടും പറയാം കേട്ടോ, ഇതുപോലെ വരുന്നുണ്ട്, അറിയാതെ പോലെ ഇന്ന് തൊട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: ഹോം 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Sand Dunes. Sand Dunes.
2: Sand Dunes with Akshay on Home 92.2 FM.
3: അപ്പൊ എങ്ങനെ ഓണം ആഘോഷിക്കാനായി ഞങ്ങൾ ഇതാ അബുദാബിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അറ്റ്കോയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ ഒരു ഗംഭീര ഓണ ട്രീറ്റ് തന്നെയായിരിക്കും ഓരോരുത്തർക്കും ഞങ്ങൾ നൽകാൻ പോകുന്നത്. അറ്റ്കോപ്പിൽ നിങ്ങൾക്ക് ഈ മീന സെന്ററിലുള്ള അറ്റ്കോപ്പിൽ നിങ്ങൾക്ക് വരാമെന്നുണ്ടെങ്കിൽ ഈ ഒരു സത്യത്തിൽ ഹോം 92.2 FM ഞങ്ങൾ ഒരുക്കാൻ പോകുന്ന ഒരു ഗ്രേറ്റ് ഓണം പൊന്നോണം എന്ന് പറയുന്ന ഓഗസ്റ്റ് 23 അപ്പോൾ ഒരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ അങ്ങനെ ഒരുപാട് ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഫൺ ഗെയിം സെക്ഷൻ ആയിട്ട് ഫുള്ളായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പം അബുദാബിയിൽ ഒരു ഗ്രേറ്റ് കിക്ക് സ്റ്റാർട്ട് തന്നെയാണ് ഓണത്തിന്റെ തലയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഉത്രാടപ്പാച്ചിലൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. അപ്പം എന്തായാലും ഒരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അബുദാബിയിൽ മീന സെന്ററിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും അബുദാബിയിൽ ഓണം അറ്റ്കോപ്പോട് ചേർത്തിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ഒരു ഗംഭീര ഒരു ഓണ പരിപാടി നമ്മൾ നടത്താനായിട്ട് പോകുന്നത്.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் ஆகத்திர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Good morning once again. Welcome back home 92.2 FM. സ്വാഗതം. അങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ടിക്കറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താൽ മതി ഞാൻ കേൾപ്പിക്കുന്ന ഈ വോയിസ് ഏത് സിനിമയാണെന്നാണ് എൻ്റെ അടുത്ത് പറയേണ്ടത് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. ഇത് ഒരുപക്ഷെ സിമ്പിളായിരിക്കാം, നിങ്ങൾക്ക് പലരും കേട്ടിട്ടും കണ്ടിട്ടുള്ള സിനിമയാണ്, ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്. എന്നാലും കേട്ട് നോക്കാം, എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യുക ഏതാണ് മൂവി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓൾറൈറ്റ്,
2: കേട്ടോളൂ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിൽ ഇരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്.
3: എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട, അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ ഇവിടെ എവിടെങ്കിലും ഒരു 10-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്നാ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ, കടയിലും പോകണ്ട.
2: നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്, എന്റെ എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ.
4: അതെ അതെ കുട്ടി, ഒരു ദുർബല നിമിഷത്തിൽ.
1: യെസ്, അത് മാത്രം മതി. ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഉണ്ട്. ഈ കേട്ട ഇത് ഈ ഒരു ഡയലോഗിനകത്ത് ഏതാണ് സിനിമ എന്നുള്ളതാണ് ചോദ്യം. ബെത്ലഹേം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് വേഗം മെസ്സേജ് അയച്ചാൽ ഒരു കപ്പിൾ പാസ്സാണ് നിവിൻ പോളിയുടെ ചിത്രം നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ നല്ല കട്ട ട്രാഫിക് ആണ് കേട്ടോ. നമ്മുടെ രാവിലെ തൊട്ട് ഇന്ന് ഇപ്പം മാത്രമല്ല, രാവിലെ തൊട്ട് ഈ അൽഖിൽ റോഡ് ഉൾപ്പെടെയുള്ള ട്രാഫിക് ആയിരുന്നു. ഇപ്പം അൽഖിൽ റോഡ് മാത്രം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലിത്തേ ടോൾ റോഡൊക്കെ അങ്ങ് ഷാജ്മാനിൽ നിന്ന് കയറി വരുന്ന സ്ഥലങ്ങൾ, അബുഷാഗാര ഒക്കെ തന്നെ നല്ല രീതിയിൽ പാക്ഡായിട്ടാണ് വരുന്നത്. ഇപ്പം എന്താണേലും എമിറേറ്റ്സ് റോഡും അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഷാർജ കഴിയുന്നിടം വരെ ഉള്ളൂ ഈ പ്രശ്നം. ദുബായ് റോഡ്സും ബാക്കി എല്ലാ റോഡും കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: Sand Dunes
2: with Akshay on Home 92.2 FM.

ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ട്വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: എന്ത് രസാണല്ലേ, എത്ര നാള് കഴിഞ്ഞാലും ആ ലാലേട്ടൻ ഒരുക്കി വെച്ചേക്കുന്ന ചില പാട്ടുകളുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതും എം ജി ശ്രീമാറോട് വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ പെർഫെക്റ്റ് കോംബോ ആണ്, ഒരു രക്ഷയില്ല.
2: എനിക്ക് ഒന്ന് ലേറ്റസ്റ്റ് ഇപ്പം ഒന്ന് നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് അടുത്ത കാലത്ത് ഇറങ്ങി നോക്കുമ്പോ ഒപ്പം അത്ര അടുത്ത കാലത്ത് അതുവരെ സെറ്റ്
1: അല്ല നമ്മുടെ തുടക്കം
2: തുടരമേ
1: ഈക്വൽ എം ജി ശ്രീമാർ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി ഇപ്പം പ്രമദവാനം ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവരുടെ ഒരു കോംബോ ഒരു ഉത്സവ
2: പ്രതിയാളത്തും.
1: അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. അതായത് ഇനി ഇന്ത്യയിലിരുന്നും നമുക്ക് ബുർജ് ഖലീഫയിലേക്കുള്ള എൻട്രി നമുക്ക് ഒരുക്കാമെന്നുള്ളൊരു കാര്യമാണ് നിത്യ പറഞ്ഞത് അല്ലേ? എങ്ങനെയാണ് ഈ സ്റ്റെപ്സ് എങ്ങനെയാണ് അതിന് വേണ്ടിട്ട്?
2: അതായത് ഇപ്പോ നമുക്കറിയാം എല്ലാവർക്കും ദുബായ് വിസിറ്റ് ചെയ്യണമെന്നും ബുർജ് ഖലീഫ കാണണമെന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം കാണണമെന്നും ഒക്കെ വലിയ ആഗ്രഹമാണ്. അപ്പോ അതിനി ഇവിടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും കടക്കണ്ട, നമ്മുടെ നാട്ടിലിരുന്ന യു പി ഐ പേയ്മെന്റ് ഉപയോഗിച്ച് തന്നെ ടിക്കറ്റ്സ് മീൻസ് ബുർജ് ഖലീഫയുടെ ആ ഒരു വെബ്സൈറ്റിൽ.
1: അതായത് ഈ എങ്ങനെയാണ് ബുർജ് ഖലീഫയിലേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നതെന്നൊക്കെയുള്ള പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ വ്യത്യാസങ്ങൾ, നാട്ടിൽ നിന്ന് വരുന്നത് ഇനി ഇവിടെ വന്ന് വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊടുക്കുന്നത്, ഇനി അതൊന്നും ഇല്ലാതെ നാട്ടിലെ യു പി ഐ പേയ്മെന്റ് വെച്ച് തന്നെ ചെയ്യാൻ കഴിയും.
2: അതായത് ഇപ്പം യു എയിലെ പേയ്മെന്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള നിയോ പേ, അതുപോലെ എം ആർ എന്റർടൈൻമെന്റ്, ഇന്ത്യയിലെ എൻ പി സി ഐ ഇന്റർനാഷണൽ, ഇവർ ചേർന്നിട്ടാണ് ഈ ഒരു സൗകര്യം നമുക്ക്
1: ഒരുക്കിയത്.
2: പിന്നെ ഇതോടെ ഓൺലൈൻ ഇ കൊമേഴ്സ് പേയ്മെന്റുകൾക്കായിട്ട് യു പി ഐ സ്വീകരിക്കുന്ന യു എയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറുകയാണ് നമ്മുടെ ബുർജ് ഖലീഫ.
1: ഇത് കഴിഞ്ഞ വട്ടം പ്രധാനമന്ത്രി വന്ന സമയത്ത് ഈ യു പി ഐ പേയ്മെന്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത് യൂസ് ചെയ്യാൻ, വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്.
2: ഇനി ഇതിപ്പോ എങ്ങനെ ഇത് ബുക്ക് ചെയ്യാം, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് ഇപ്പൊ ജി പേ അല്ലെങ്കിൽ ഫോൺ പേ, എന്താണ് പേ ടി എം അല്ലെ, ഇതൊക്കെ ഉപയോഗിച്ച് ഏത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് യു പി ഐ ആപ്ലിക്കേഷൻ വഴി ഈസി ആയിട്ട് വെബ്സൈറ്റിൽ കയറി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. പിന്നെ ഇനി ടിക്കറ്റ്സ് റേറ്റ് നമുക്കൊന്ന് അറിയണമല്ലോ. ടിക്കറ്റ്സ് റേറ്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് എന്താ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറികളിലാണ് ഈ ടിക്കറ്റിന്റെ റേറ്റുകൾ ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സിൽവർ ടിക്കറ്റ് ആണ്. അതായത് ബുർജ് ഖലീഫയിൽ ആ ഒരു അത്രയും ബിൽഡിംഗ്സ് ഇല്ലേ, സോ ഒരു 124 to 125 ഈ രണ്ട് ലെവൽസിൽ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ കാണാനാണെങ്കിൽ 149 ദിർഹം. നാട്ടിലത്തെ ഏകദേശം ഒരു 3883 രൂപ. അടുത്തത് ഗോൾഡ് ടിക്കറ്റ് ആണ്, അതിന് ഒരു 148 ലെവൽ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ കാണാനാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ രൂപ ഏകദേശം ഒരു ഇവിടുത്തെ ദീർഘം 399 ദിർഹം. നാട്ടിൽ എത്ര
1: വരും?
2: 10 രൂപ. അത്ര വരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റിനം ടിക്കറ്റിലേക്ക് വരുവാണെങ്കിൽ 152, 153, 154 ലെവലിലുള്ള കാഴ്ചകൾ കാണാനാണെങ്കിൽ 769 ദിർഹമാണ്. നാട്ടില് ഏകദേശം അത്രയും വരുമായിരിക്കും. അപ്പൊ ഈ കാണിച്ച് നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ ടിക്കറ്റ്സും ഒരു യു പി ഐ പേയ്മെന്റ് വഴി ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും.
1: അല്ല, ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി തന്നെ നമുക്കിത് ചെയ്യാം. ബാക്കി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് കുറെ ഇതുണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം ശരിക്കും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ എക്സ്ചേഞ്ച് റേറ്റിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? അപ്പൊ എന്താണെങ്കിലും നാട്ടിലുള്ളവരൊക്കെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ദുബായിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യയിലിരുന്നും ബുർജ് ഖലീഫയുടെ ടിക്കറ്റ് എടുക്കാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
2: മഴയിലും വെയിലും കൂടാ

0: 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: വന്ദേ മാതൃ വിവാദം ചർച്ചയാക്കാൻ BJP. സോണിയാഗാന്ധിക്കെതിരെ പരാതി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJP വാദം. എന്നാൽ വന്ദേമാതരം ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. DMK തൃണമൂൽ കോൺഗ്രസും സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്തു വന്നിട്ടുണ്ട്. മതമൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബി. വന്ദേമാതര ആലാപന വിവാദം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിനു പിന്നാലെ വിവാദം ശക്തമാകുന്നു. കേരളത്തിൽ മാത്രം ദേശീയഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും BJP വിമർശനം. സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയ ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവം. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. സ്കൂൾ ഫ്രീഡം ക്യൂസിൽ VD സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിന്റെ കൃത്യമായ കാരണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ കെ ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത്. ഈ മാസം 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്യൂസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവമുണ്ടായത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരെന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരം നൽകിയതാണ് വിവാദമായത്. ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ചോദ്യം തയ്യാറാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ വിധേയമായി അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം തെറ്റാണെങ്കിൽ പോലും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടി ആവശ്യമുണ്ടോയെന്നും അധ്യാപകനിൽ നിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോയെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസ്രുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി B ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം MDMA കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ ലഹരിക്കടത്ത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. ചന്ദേര ഇൻസ്പെക്ടർ MP ഷിജുവിനെയാണ് സ്ഥലം മാറ്റിയത്. SI വിഷ്ണു എസ് നായർക്കാണ് പകരം ചുമതല. മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ മുഖ്യപ്രതിയായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാത്തതിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. കാലടി സർവകലാശാലയിൽ നടന്നത് പ്രാകൃത നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ചെന്നിത്തല. സംസ്കൃത സർവകലാശാല VC SFI പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി VC ഡോ സി സ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയിന്മേൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. VC സീസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നടപടി വന്നത്. മെവിൻ, യദുകൃഷ്ണൻ, ബേസിൽ വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിൽ. കയ്യേറ്റം ചെയ്തുവെന്ന സീസ തോമസിന്റെ പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിലുമാണ് നടപടി. BJPയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് BJP ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. US ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ US തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ US ധാരണാപത്രം US പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറക്ചി. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലുള്ള പ്രശസ്തമായ അശോക് ധാം ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAEയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും. അടുത്ത വാർത്ത 12 മണിക്ക്.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, ഇപ്പോൾ സമയം 11:06.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു പാട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് രാവിലെ മുതൽ എല്ലാം ഞാൻ പാട്ടുകളുടെ കൂടെയാണ് കേട്ടോ. എന്നാലും നമ്മൾ ഇന്ന് ആദ്യം തന്നെ സംസാരിക്കാൻ പോകുന്നത് നല്ലൊരു ദിവസമാണ്, മലയാളികളായ നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല ദിവസമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ഒരു ഡേക്ക് എൻ്റെ അറ്റയറിലൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാതിരുന്നത്, എൻ്റെ ലുക്കിലൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാതിരുന്നത്. ഇത്രയും കാലവും ഈ ഒരു ഡേയിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ഡ്രസ് എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന മതിയല്ലോ എന്നാണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഈ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മൺഡേ മിഡ് മോർണിംഗിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ച ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒട്ടും സാധാരണമല്ലാത്ത ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞൊരു വെരി സ്പെഷ്യൽ ഡേ അല്ലേ. ഓക്കെ, എന്തായാലും കർക്കിടകത്തിൻ്റെ ആ കനത്ത മഴമേഘങ്ങളൊക്കെ മാറി നമ്മുടെ നാട്ടുമുറങ്ങളിലെയും സിറ്റികളിലെയും ഒക്കെ മുറ്റത്ത് അല്ലെങ്കിൽ സിറ്റികളുടെയൊക്കെ റോഡുകളിലേക്ക് എന്താ പറയുക, ഒരു പൊൻവെയിൽ തെളിയുന്ന പ്രത്യാശയുടെയും സമൃദ്ധിയുടെയൊക്കെ ചിങ്ങമാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇന്ന് 1202-ാം കൊല്ലവർഷത്തിലേക്ക് ചൂടുവയ്ക്കുന്നൊരു സുദിനം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ആശംസകളാണ്. ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ, മലയാളികളുടെ സന്തോഷത്തിൻ്റെ, ഓണത്തിൻ്റെ എല്ലാം വരവേൽപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഒരു ദിവസം നമ്മൾ മലയാളികളുടെ മലയാളം ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന, നമ്മളെ ഊട്ടുന്ന പ്രിയപ്പെട്ട കർഷകരെ ഓർക്കാനും ആദരിക്കാനുള്ള ഫാമേഴ്സ് ഡേ കൂടിയാണെന്ന് അതും കൂടി മറക്കരുത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന, നമ്മളെ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്കെല്ലാം നൽകുന്ന കർഷകർ അല്ലേ, അവർക്കും മനസ്സ് നിറഞ്ഞ വലിയൊരു റെസ്പെക്റ്റ് കൂടി ഈ സമയം അറിയിക്കുകയാണ്. അതൊന്നും ആയില്ല, എന്താ പറയുക, നമ്മളെയൊക്കെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാളികളുടെ മനസ്സിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണം സീസൺ അത് ഇന്നു മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. ചിങ്ങമാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിറയെ പൂവിളികളും ഓണപ്പാട്ടുകളും ആ ഒരു ഫെസ്റ്റീവ് മൂഡും ഒക്കെ താനേ വന്നു ചേരുന്ന ഒരു പതിവാണ് നമ്മൾ കാണാറുള്ളത്. എനിവേ, എന്തായാലും ആക്ച്വലി സാധാരണ ഒരു മൺഡേ വരുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കാറില്ലേ, അയ്യോ വീണ്ടും ജോലി തിരക്കുകളിലേക്ക് പോകണമല്ലോ, ഈ വീക്ക് എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയിരുന്നു എന്നൊക്കെ. എന്നാലും ഇന്നാല് ഇന്ന് ആ വക ഫീലിങ്സ് ഒക്കെ മാറ്റിവെച്ച് ഒരു ചിങ്ങം ഒന്ന് നൽകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മനസ്സിലേക്ക് എടുക്കണം. ഇന്നത്തെ ഒരു ദിവസത്തിന് മറ്റ് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കർക്കിടകം അവസാന ദിവസമായിരുന്നു, പക്ഷേ ഇന്നലെയായിരുന്നു അത്തം. അത്തമാണ് നമുക്ക്, അത്തം മുതൽ 10 ദിനമല്ലേ നമ്മുടെ ഓണം. അങ്ങനെയാകുമ്പോൾ ചിങ്ങമാസത്തിലായിരുന്നില്ല ഇപ്രാവശ്യം അത്തം പിറന്നത്. അത് പിറന്നത് കർക്കിടകത്തിൻ്റെ ഏറ്റവും അവസാന ദിനമായ ഇന്നലെയായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ മനസ്സിലൊക്കെ വിചാരിച്ച് നല്ല നല്ല ഗോൾസൊക്കെ നേടാനും ലൈഫിൽ പുതിയ ഡിസിഷൻസ് ഒക്കെ എടുക്കാനും ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡേ വേറെ ഇല്ല. അതുകൊണ്ട് പുഞ്ചിരിയോടെ വലിയ പ്രതീക്ഷകളോടെ നമുക്ക് പുതിയ ആഴ്ചയിലേക്ക്, നമുക്ക് മിഡ് മോർണിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഹോപ്പും ഹാപ്പിനെസ്സും പിന്നെ നിറയെ നിറയെ സക്സസ് ഉണ്ടാവട്ടെ എന്ന് വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പോൾ ഈ ആഴ്ച വീക്കെൻഡോടുകൂടി 2 സിനിമകൾ റിലീസ് ചെയ്യുകയാണ് ഓഗസ്റ്റ് 20-21 തീയതികളിൽ. അപ്പോൾ ഇന്ന് ഈ ആഴ്ച മുതൽ നമ്മൾ ഓരോ ദിവസവും ഇന്ന് മുതൽ അങ്ങോട്ട് വളരെ വാശിയോടുകൂടി സിനിമ ഏത് കാണണം തീരുമാനിച്ചിട്ട് മെസ്സേജ് അയക്കേണ്ട സമയമാണ്. ആര് മാറി നിൽക്കാതെ പടപടപടാ എന്ന് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക. HT Space ഓഗസ്റ്റ് 20-ാം തീയതി റിലീസ് ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെ ഖലീഫയാണ്. സോ ഖലീഫയാണ് ഇഷ്ടമെങ്കിൽ ഖലീഫ എന്ന് ടൈപ്പ് ചെയ്യാൻ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക. അതല്ല, 21-ാം തീയതി മമിത ബൈജു ആൻഡ് നിവിൻ പോളിയ എന്നിവർ അഭിനയിക്കുന്ന ബദൽഹേം കുടുംബ യൂണിറ്റ് ആണ്. ഇനി അതാണ് കാണാൻ ആഗ്രഹമെങ്കിൽ HT Space ബദൽഹേം കുടുംബ യൂണിറ്റ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾ അയക്കേണ്ട നമ്പർ 0585829220 ആണ്. അപ്പോൾ ഇന്നലെയായിരുന്നു ശരിക്കും ഹോം 92.2 FM ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നമ്മുടെ സ്പെഷ്യലി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, UAE ഫോർമേഷനിൽ ഭാഗമായി ചോര നീരൊഴുക്കി ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത, ഈ രാജ്യത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ, ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുകളെ ഞങ്ങൾ ഇന്നലെ കണ്ടു. അവരെല്ലാവരുമായിട്ട് നമ്മൾ ഇന്നലെ ഒരുമിച്ച് കടക് റെസ്റ്റോറൻ്റ് അല്ലെ, ജുമേറയിലുള്ള കടക് റെസ്റ്റോറൻ്റ്, ഒന്നും പറയാനില്ല, എന്തൊരു നല്ല ഫുഡാണ് അവിടെ കൊടുക്കുന്നത്. ഒരു ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഓണമൊക്കെ ആഘോഷിച്ചത്. നിങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾ മീൻസ് ഷെയർ ചെയ്യുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് കാണാം, അവിടെ എന്താണ് സംഭവിച്ചത്, എത്ര പേര് വന്നു, ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, ഞങ്ങളുടെ ഓണം മറ്റേ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ കടക്ക് റെസ്റ്റോറന്റിന്റെ പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഹോം എഫ് എമ്മിന്റെ പേജിലോ പോയി നോക്കിയാൽ കാണാൻ പറ്റും. വീഡിയോസ് ഒക്കെ ഉടനെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് വന്ന് അവരുടെ ഓർമ്മകളും നല്ല നിമിഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് ഒരു നല്ല ഓണാഘോഷമായിരുന്നു ഇന്നലെ നടന്നത്. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഓണാഘോഷങ്ങളും നല്ല നല്ല ദിനങ്ങളും ഈ പറഞ്ഞ പോലെ നല്ല ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങളും നടക്കട്ടെ. ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി നിന്ന് അതിനെയും അതിജീവിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Trending song of the hour
2: brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. You are listening to Mid Mornings with Nitya. Nitya.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അറ്റ്കോപ്പിൽ.
0: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അറ്റ്കോപ്പ് മീന സെന്ററിൽ ആവേശ്വജ്വലമായ അറ്റ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
5: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
0: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അറ്റ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nitya. അപ്പോ നമ്മള് ഇനി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അബുദാബി ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ ഹോം എഫ് എം ടീം എല്ലാവരും എത്തുന്നുണ്ട്. ഒരു റോഡ് ഷോയുമായിട്ട് അഡ്കോപ്പ് അബുദാബിയിൽ ഞങ്ങൾ എത്തുമ്പോൾ ഈ ഒരു ഓണാഘോഷം ഗംഗേമമാകട്ടെ. അപ്പൊ അബുദാബി മിന സെന്ററിലുള്ള അഡ്കോപ്പിലാണ് ഞങ്ങൾ എത്തുന്നത്. ഹോം 92.2 FM ടീം അബുദാബി ആഘോഷം, അതിന്റെ പേര് ഓണം പൊന്നോണം. യെസ്, എന്തായാലും ഓഗസ്റ്റ് 23rd ആട്ടോ, അടുത്ത ഞായറാഴ്ചയാണ് എത്തുന്നത്. ഓഗസ്റ്റ് 23rd അഡ്കോപ്പ് മിന സെന്ററിലാണ് ഒരു അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ പായസ മത്സരമുണ്ട്, പൂക്കള മത്സരമുണ്ട്, മലയാളി മംഗ മത്സരമുണ്ട്, പിന്നെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. അതായത് ഒരു ഒരു കുടുംബത്തിന് മുഴുവനും ആസ്വദിക്കാൻ പറ്റുന്ന ആഘോഷങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആഘോഷം കൂടുതൽ കളറാക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിക്കുകയാണ്. ഓഗസ്റ്റ് 23rd അബുദാബി മിന സെന്ററിലുള്ള അഡ്കോപ്പിലാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവരെല്ലാം അബുദാബിയിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയുക. നിങ്ങളുടെ ഇപ്പം നമ്മളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോം എഫ് എമ്മിൻ്റെ, അത് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് വന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. അബുദാബിയിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു, നമ്മളിതൊരു ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങളെല്ലാം കാണാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മഹാബലി വരുന്നത് പോലെ ഞങ്ങളങ്ങോട്ട് വരിക. അപ്പോൾ എന്താ, നമുക്കൊന്ന് കൂടിയാലോ? യെസ്, എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, അടുത്ത വിശേഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ UAE പ്രത്യേകിച്ച് അബുദാബിയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അബുദാബിയെ കൂടുതൽ ഗ്രീൻ ആക്കാനും അവിടെയുള്ള ഫാമിലീസിനും കിഡ്സിനും ഒക്കെ വേണ്ടി വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി ഒരു വളരെ ബിഗ് പ്രൊജക്റ്റാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അബുദാബി സിറ്റിയിലും അതിൻ്റെ മെയിൻ ലാൻഡ് മേഖലകളിലുമായിട്ട് ഒന്ന് രണ്ടല്ല, ഏകദേശം 1.4 crore സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പൂച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 1.4 crore പൂച്ചെടികൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ആ ഒരു വ്യൂ എത്രത്തോളം സ്റ്റണ്ണിങ് ആയിരിക്കും എന്നല്ലേ. അബുദാബിയിലെ റോഡുകളിലൂടെയും സ്ട്രീറ്റിലൂടെയും ഒക്കെ പോകുമ്പോൾ തന്നെ ആ ഒരു വൈബ്രന്റ് ആൻഡ് കളർഫുൾ മൂഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ റേഡിയോയിൽ അബുദാബിയിലെ ഒരു 9-10 കൊല്ലത്തോളം ജോലി ചെയ്തിരുന്ന സമയത്ത്, ഇനി എത്ര ചൂട് വന്നാലും തണുപ്പ് വന്നാലും അബുദാബിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലിൽ പോലും ഒരു മണ്ണ് പറ്റില്ല, അത്രയ്ക്കും വൃത്തിയുള്ള ഭയങ്കര നല്ലൊരു സിറ്റിയല്ലേ. സോ അവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഏത് കാലത്താണെങ്കിലും നമ്മളെ മനസ്സിന് കുളിർമ പകരുന്ന ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് വേറൊരു സംവിധാനത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ബസ്സിൽ കയറി, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ്സിൽ കയറി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും. ആ രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ മെട്രോ സൗകര്യം പോലെ തന്നെ അബുദാബിയിൽ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ. RTA വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ചെന്ന് ഇറങ്ങിയാലും കയറാൻ നിൽക്കുമ്പോഴൊക്കെ ഇനി എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഈ പൂക്കളൊക്കെ കണ്ടിങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കിടക്കുക, എന്ത് രസമാണെന്നറിയാമോ? വേറല്ലേ, വേറൊരു സുഖം തന്നെ കേട്ടോ. പിന്നെ ദുബായിയുടെ ഈ ചടുലതയിൽ, ഈ ഒരു സിറ്റി ലൈഫിൽ ജീവിക്കുന്നവർക്ക് ഒരു പക്ഷേ അവിടുത്തെ ഒരു കാംനെസ്, ആ ഒരു ശാന്തത പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെയായിട്ട് താമസിക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ, ഞങ്ങൾക്ക് അബുദാബി താമസിച്ചിരുന്നവർ പെട്ടെന്ന് ഇവിടെ ആയിട്ട് ഒന്ന് റെഡിയാവും, താമസം എടുക്കും. അതുപോലെ ഇവിടെ ഉള്ളവർക്ക് അവിടെയും അത്രയും ശാന്തതയാണ്. നമ്മുടെ നാട് പോലെ അത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു നാടല്ലേ. എനിവേ, എന്തായാലും ശരി, നമ്മൾ എവിടെ ജീവിക്കുന്നോ അവിടെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഗ്രീൻ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് 4 പുതിയ പാർക്കുകളാണ് നമ്മുടെ അബുദാബിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. അൽഫല, അൽ സംഹ, അൽ റഹ്ബ, പിന്നെ അൽ ബാഹിയ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളിലാണ് പുതിയ ഫരീച്ച് പാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മാൻ അഥവാ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഈ വലിയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാർക്കിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, വെറുതെ കുറച്ച് മരങ്ങളും ചെടികളും മാത്രമല്ല അവിടെ ഉള്ളത്, ഇവിടെ മൾട്ടി പർപ്പസ് സ്പോർട്സ് കോർട്ടുകൾ, അതുപോലെ പാഡൽ കോർട്ടുകൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസ് നമുക്ക്, അതുപോലെ അനായാസം എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയാസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബേസിക്കലി കുട്ടികൾക്കും യൂത്തിനും ഒക്കെ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോർട്സ് റിസോർട്ടാണ് ഇതൊക്കെ. ഇതോടൊപ്പം തന്നെ പഴയ പബ്ലിക് പാർക്കുകൾ വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ റെനോവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അൽബാഹിയ പാർക്ക് എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് പുതിയ ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്ത് കുട്ടികൾക്ക് വീഴാതെ കളിക്കാൻ പാകത്തിന് റബ്ബറൈസ്ഡ് ഫ്ലോറിംഗ് ഒക്കെ കൊടുത്ത് വളരെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ നെയ്ബർഹുഡ് ഉള്ളവർ തമ്മിൽ നല്ലൊരു എന്താ ഒരു സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇത്തരം ഇനിഷ്യേറ്റീവ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു ഈവനിങ് ഇന്ന് മുതൽ അങ്ങോട്ടൊരു ഈവനിങ് നിങ്ങളുടെ ഫാമിലി ഒന്നിച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അബുദാബിയിൽ ഈ പുതിയ പാർക്കുകൾ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു റിഫ്രഷിംഗ് ന്യൂസ് ആണ് ഞാൻ പങ്കുവച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ ഇപ്പോൾ പറയില്ല കേട്ടോ, കുറച്ചൊന്ന് വെയിലൊക്കെ താഴട്ടെ, വെയിലൊക്കെ ഒന്ന് താണതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇവിടങ്ങളിലൊക്കെ പോയി. ഇപ്പോൾ പോയിരുന്നു കഴിഞ്ഞാൽ പൊടിക്കാറ്റടിച്ചേക്കാം, കുട്ടികൾ മണ്ണിൽ കളിച്ചേക്കാം, വെറുതെ ഈ പറഞ്ഞപോലെ സൺ ബേൺ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചൊന്ന് ഈ കാലാവസ്ഥ ജസ്റ്റ് ഒന്ന് ലിറ്റിൽ ചേഞ്ച്, ഒരു ചെറിയ ചേഞ്ച് എങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് പോവുക. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബർഹുഡ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ബോണ്ടിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് തീർച്ചയായിട്ടും ഈ രാജ്യം അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ അഡ്കോപ്പിന്റെ കാര്യം മറക്കണ്ട. സോഷ്യൽ മീഡിയ പോസ്റ്ററിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. ഓഗസ്റ്റ് 23 വൈകിട്ട് 5 മുതൽ ഞങ്ങൾ ഉണ്ടാവും ഹോം 92.2 FM ടീം.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യേസ്, ഇപ്പൊ സമയം 11:36 ആയിട്ടുണ്ട്. നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് സ്റ്റേ സേഫ് ആൻഡ് പേ അറ്റൻഷൻ ടു ദ റോഡ്. ആദ്യം നമ്മുടെ ദുബായിലെ ലേറ്റസ്റ്റ് ട്രാഫിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ, കറന്റ്ലി ദുബായ് സയൻസ് പാർക്ക്, അക്കാഡമിക് സിറ്റി, പിന്നെ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 7B സ്ട്രീറ്റ് ഇവിടങ്ങളിലൊക്കെ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബിസിനസ് ബേ ഏരിയയിലും തിരക്കുണ്ട്, എസ്പെഷ്യലി റാസൽകോർ ഇൻഡസ്ട്രിയൽ 2 ഭാഗത്തേക്ക് പോകുന്നവർ കെയർഫുൾ ആയിട്ടിരിക്കുക, കാരണം അവിടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം ദുബായിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് മൂവിംഗ് ആയ മോഡറേറ്റ് ട്രാഫിക് മാത്രമുള്ള ചില സ്പോട്ട് കൂടിയുണ്ട്. അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4th-10th street, അൽമെയ്ദാൻ, പിന്നെ ജബലലി ഇൻഡസ്ട്രിയൽ ഫസ്റ്റ് ഒക്കെ കമ്പാരറ്റീവ്ലി ബെറ്റർ ആണ്. അതുപോലെ റാസൽകോർ ഇൻഡസ്ട്രിയൽ 2 23rd street, D60 നാദൽഹമ്മർ സ്ട്രീറ്റ് വഴി പോകുന്നവർക്കും ട്രാഫിക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം കേട്ടോ. ഇനി നമ്മൾ ഷാർജയിലേക്ക് അടുക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മെയിൻ റൂട്ടുകളിലും നല്ല രീതിയിൽ ട്രാഫിക് സ്ലോ ഡൗൺ ഉണ്ട്. ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 70 S11-2 മലിഹ റോഡ്, അൽ സജ സ്ട്രീറ്റ്, അൽവാദ സ്ട്രീറ്റ്, അതുപോലെ 3rd industrial street, ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഒക്കെ ഫുൾ ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥയിലാണ്. മോറോവർ അൽ ബുഹേറ സ്ട്രീറ്റിൽ കംപ്ലീറ്റ്ലി ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉച്ച സമയത്തോടൊക്കെ അടുക്കുന്നതുകൊണ്ട് തന്നെ ട്രാഫിക് കൺജഷൻ ഇനിയും കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പ്ലീസ് കീപ് ഡിസ്റ്റൻസ്, follow lanes and have a safe drive. Stay tuned to Mid Morning with Nitya on Home 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Mid Mornings with Nitya.
4: You're tuned into Home 92.2 FM. Home is a feeling.
5: എന്റമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
6: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
6: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
7: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
6: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
8: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐഎസ്എസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്റ്റിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
9: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7-11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻറ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്മാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.

0: യെസ് വെൽക്കം ബാക്ക്. ഇനി നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മളെല്ലാവരും അല്ലെങ്കിൽ എല്ലാ ഡ്രൈവേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേസമയം കേൾക്കുമ്പോൾ വലിയൊരു റിലീഫ് തരുന്ന ഒരു അമേസിംഗ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് യു എയിൽ വാഹനം ഓടിക്കുന്നവർക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ബ്ലാക്ക് പോയിന്റ്സ് കുറയ്ക്കാനും ഒഴിവാക്കാനും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഗൈസ് വന്നിരിക്കുന്നത്. നമുക്കറിയാലോ ഈ ഒരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ റോഡ്സ് കൂടുതൽ സേഫ് ആക്കാനും ഈ ട്രാഫിക് സേഫ്റ്റി അതിൻ്റെ ഒരു അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് യു എ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ഒരു പ്രത്യേക ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആക്സിഡന്റ് ഫ്രീ ഡേ, അല്ലെങ്കിൽ അപകടരഹിത ദിനം എന്ന പേരിൽ സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേയിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഗുഡ് ബിഹേവിയറിന് വലിയൊരു റിവാർഡാണ് അധികൃതർ നൽകാൻ പോകുന്നത്. അതൊരു നല്ല കാര്യമാണല്ലേ. ചില കുട്ടികളില്ലേ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു പെൻസിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു മിഠായി മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബുക്ക് മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും. അപ്പോൾ അവരതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ നമ്മളിനി എത്രയായാലും മനുഷ്യരല്ലേ, എത്ര മുതിർന്നാലും എത്ര വയസ്സായാലും ഏതൊക്കെ രീതിയിലാണ് വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും മുട്ടായി തരാൻ ചെയ്തു തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അത് മനുഷ്യരായി പോയത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഞാനത് നല്ല കാര്യമായിട്ട് പറയാട്ടോ. നമ്മൾ കാണിക്കുന്ന ആ ഒരു നല്ല സ്വഭാവത്തിന് വലിയൊരു റിവാർഡാണ് അധികൃതർ നൽകുന്നത്. അതായത് ഈ ഒരു നിർദ്ദിഷ്ട ദിനത്തിൽ, ഈ നമ്മൾ പ്ലാൻ ചെയ്ത് കുട്ടികളൊക്കെ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഫസ്റ്റ് ഡേയിൽ യാതൊരുവിധ ട്രാഫിക് വയലേഷൻസോ ആക്സിഡൻസോ ഉണ്ടാക്കാതെ വളരെ കെയർഫുൾ ആയിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈസൻസിലുള്ള 4 ബ്ലാക്ക് പോയിന്റ്സ് വരെ വെട്ടിക്കുറച്ച് തരും എന്നാണ് RTA പറയുന്നത്. ഇതൊരു വമ്പൻ ചാൻസ് അല്ലേ, ഒന്നും ചെയ്യേണ്ട, സൂക്ഷിച്ച് ഓടിച്ചാൽ മതി, ഒരു പ്രശ്നവും ചെയ്യേണ്ട, ആര് വേണേ എന്ത് വേണേ ചെയ്തോട്ടെ, നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചാൽ എല്ലാം സെറ്റായില്ലേ, അടിപൊളി. എന്നാലും ഈ പലപ്പോഴും ചെറിയ സ്പീഡിംഗ് വഴിയോ അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോകുന്ന മൈനർ മിസ്റ്റേക്സ് കാരണമായിട്ട് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ്സ് കയറിപ്പോയ ഒരുപാട് ആൾക്കാർ നമുക്കറിയാവുന്നവരുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർക്ക് ലൈസൻസ് കൂടുതൽ ക്ലീൻ ആക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് റെക്കോർഡ്സ് മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് ആട്ടോ ഇത്, ഈ ഒരു ആക്സിഡന്റ് ഫ്രീ ഡേ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പങ്കാളികളാകാൻ നമ്മൾ പ്രത്യേകിച്ച് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യേണ്ടതില്ല. മറിച്ച് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയോ ഉള്ള ഓൺലൈൻ പ്ലെഡ്ജിൽ പങ്കെടുക്കുക. റോഡിലെ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, നമ്മളിതിൽ പങ്കെടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയുള്ള ആപ്ലിക്കേഷൻ വഴിയോ മീൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഓൺലൈൻ പ്ലഡ്ജ് ഉണ്ട് കേട്ടോ, പ്ലഡ്ജ്, അതിൽ പങ്കെടുക്കുക. റോഡിൽ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇതൊരു അൺമിസ്സബിൾ ഓപ്പർച്യൂണിറ്റി ആണ്. വേഗപരിധി പാലിക്കുക, സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ലെയിൻ ഡിസിപ്ലിൻ പാലിക്കുക. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതൊരു ഒറ്റ ദിവസത്തെ കാര്യം മാത്രമല്ല കേട്ടോ, ഈ ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോഡുകൾ കൂടുതൽ സേഫ് ആയിരിക്കും, വേറൊന്നുമല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വരുന്ന ആക്സിഡന്റ് ഫ്രീ ഡേയിൽ പങ്കാളികളാകാനുള്ള ഒരു വലിയ അവസരം വന്നു ചേരുകയാണ്. നിങ്ങളുടെ ബ്ലാക്ക് പോയിന്റ്സ് ഒക്കെ കുറച്ച് നമ്മുടെ റോഡുകളെ കൂടുതൽ നിങ്ങളാണ് സുരക്ഷിതമാക്കേണ്ടത്. അപ്പോൾ ഈ സൂപ്പർ ഇനിഷ്യേറ്റീവ് പങ്കുവെച്ചുകൊണ്ട് അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മറക്കല്ലേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എല്ലാ വിശേഷങ്ങളും അടുത്ത മണിക്കൂറിൽ പങ്കുവയ്ക്കാം. ഇപ്പോൾ പാട്ടിലേക്ക്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: Hello, Abu Dhabi! Idha njangal verunu. Ee onakosham kengema makan Abu Dhabi Mina Center le Atkopil.
2: Home 92.2 FM in the Abu Dhabi onakosham. Onam ponnonam. August 23-ന് Atkop Mina Centeril. Aveshvajalamaya Atkop Onam Celebration.
1: പായസമത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. Atkop and Home FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കാസർഗോഡ് എം ഡി എം എ കേസ് രണ്ട് മാസത്തിനിടെ നടന്നത് 49 ലക്ഷത്തിന്റെ ഇടപാടെന്ന്. ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റം മാത്രം, കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുൻമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട എം ഡി എം എ കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൈമാറ്റം നടന്നിരിക്കുന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം നൈജീരിയൻ ലഹരി മാഫിയയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്ന സമയത്ത് റിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഹരിക്കേസ് രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം എം ഡി എം എയും കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, എൽഎസ്ഡി സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. യു ഡി എഫ് സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പി എം മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം എൽ ഡി എഫ് സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം, എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി വിട്ട നടൻ ദേവൻ. ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചത് വലിയ ഉത്തരവാദിത്തം. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദമാണ്. ഇതിനെ നേരിടുന്നതിൽ ബിജെപി നേതൃത്വം പരാജയം, അതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ദേവൻ. എഐസിസി ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് ബിജെപി വാദം. എന്നാൽ വന്ദേമാതരം ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ഡിഎംകെയും തൃണമൂൽ കോൺഗ്രസും സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്തുവന്നിട്ടുണ്ട്. മതമൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബി. വന്ദേമാതര ആലാപന വിവാദം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിന് പിന്നാലെ വിവാദം ശക്തമാകുന്നു. കേരളത്തിൽ മാത്രം ദേശീയഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും ബിജെപിയുടെ വിമർശനം. സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയ ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവം. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ, പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജൂൺ 31 പുലർച്ചെയുണ്ടായ ശക്തമായ തിരയിലും കാറ്റിലുമാണ് വള്ളം മറിഞ്ഞ് ഷിജിനെ കാണാതായത്. ബിജെപിയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബിജെപി ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് എൻടിഎ, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ എൻടിഎ ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പാണ്. മിഡിലീസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്നും ഇത് കാണിക്കുന്നു. 3 രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പാണെന്ന് ട്രംപ്. യുഎസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യുഎസ് തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ യുഎസ് ധാരണാപത്രം യുഎസ് പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറക്ചി. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച യുഎഇ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യുഎഇ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എംഒഐ യുഎഇയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
0: Home FM News was brought to you by Danya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 37%.
3: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.ac.

അടിയ നീയ പുഞ്ചിരി ചാരേ വന്നിരേ നെഞ്ചിലെ എൻ ശ്വാസത്തരി എൻ ചാരത്തിരേ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ മറക്കണ്ട, അടുത്ത ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക്, അതായത് ഓഗസ്റ്റ് 23rd ഹോം 92.2 FM ടീം എല്ലാവരും അബുദാബിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഓണാഘോഷം നമുക്ക് കളറാക്കണ്ടേ, അറ്റ്കോപ്പ് ഓണം, അത് ഹോം 92.2 FM ചേർന്ന് നമ്മൾ എല്ലാവരും ഒരുമിക്കാൻ പോവാണ്. സോ 5 മണിക്കാണ് ഞങ്ങൾ എത്തുന്നത്. അല്ലാതെ ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പായസ മത്സരം ആയിക്കോട്ടെ, എന്റർടൈൻമെന്റ് ഷോസ് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, അങ്ങനെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതൊരു കുടുംബത്തിന് ആഘോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അന്നേ ദിവസം അറ്റ്കോപ്പിൽ നടക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് 5 മണിക്കായിരിക്കും ഹോം FM ടീം എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവണം. നമ്മളൊരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് അബുദാബിയിലേക്ക് ആദ്യമായിട്ട് എത്താൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എത്രയാണെന്ന് നോക്കട്ടെ, എല്ലാവരും അവിടെ എത്തുക. ഞങ്ങൾ എല്ലാ ടീമും നിങ്ങളെ കൂടി കാണാനാണ്. നമുക്ക് ഒരുമിച്ചൊരു ഓണമല്ലേ, അങ്ങനെയല്ലേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വരികയാണ് എല്ലാവരും എത്തുക. ഈ കേൾക്കുന്നവരൊക്കെ ഇപ്പോൾ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ദുബായിലാണ് എങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അബുദാബിയിലുണ്ടെങ്കിൽ ഈ ഒരു വിവരം അറിയിക്കുക. ഓഗസ്റ്റ് 23rd വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾ എത്തുന്നത്. അതായത് അറ്റ്കോപ്പിന്റെ ഓണത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ, മീൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്ററിൽ QR കോഡുണ്ട്. അത് നിങ്ങൾ എന്താ പറയുക, അതിലൂടെയാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. സിമ്പിളാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മറ്റൊരു വിശേഷവുമായിട്ട് ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ എന്താ പറയുക, സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവി അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് മലയാളം സിനിമാ പ്രേക്ഷകർക്ക്, മോഹൻലാൽ ഫാൻസിനും ഒരു ഒരു ഹ്യൂജ് ട്രീറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്നല്ല, നമ്മുടെ മലയാള സിനിമയിലെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ ജൂഡ് ആന്റണി ജോസഫും ഒടുവിൽ വീണ്ടും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് തീർച്ചയായിട്ടും തുടക്കം എന്ന് പറയുന്നത് അല്ലേ. തുടക്കം എന്ന സിനിമയിൽ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ മുതലേ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യണം. സത്യത്തിൽ ജൂഡ് ആന്റണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി നിന്നും അല്ല പറഞ്ഞു വരുന്നത്. സിനിമ എന്നും എപ്പോഴും ഏത് സാഹചര്യത്തിലും പറയാൻ സാധിക്കുന്നതാണ്. ബ്ലോക്ക് ബസ്റ്റർ മൂവി അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ ഒരു വലിയ സ്റ്റാറിനോടൊപ്പം ചേരുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമല്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക, പ്രതീക്ഷകൾക്കെല്ലാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നെങ്കിൽ അതിനൊക്കെയുള്ള ഉത്തരം ആ സിനിമ തന്നു കഴിഞ്ഞു അല്ലേ. അതൊക്കെ അവിടെ നിന്നാൽ ഞാൻ അതിൽ ഒരു കഥാപാത്രത്തെ എടുത്ത് സംസാരിക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ നമ്മുടെ കേസ് ചിത്രയുടെ ചിരിയില്ലേ, നമ്മൾ എന്ത് ഒരു സങ്കടത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനോട് കൂടിയാണ് ചിത്രചേച്ചിയുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പാടുന്നത് കാണുന്നതെങ്കിൽ ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങളും ശരിവെക്കുന്നുവെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കൂ. ശരിക്കും ചിത്രചേച്ചി സംസാരിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറയുമ്പോൾ എന്തൊരു കംഫർട്ടബിൾ ആണ്. എന്താ സ്നേഹത്തോടുകൂടി ആ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിന് എന്തൊരു ചന്തമാണല്ലേ. അതുപോലെ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ചിപ്പി. ചിപ്പിയുടെ അഭിനയം എത്രയോ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് തുടക്കം എന്ന സിനിമയിലൂടെ ചിപ്പി നടത്തിയത്. ശരിക്കും ചിപ്പിയുടെ ആ ചിരിയും ആ ഒരു പക്വതയോടുകൂടിയുള്ള അഭിനയം, വളരെ കുറച്ച് ഭാഗത്തേ ഉണ്ടായിരുന്നുള്ളൂ, സംസാരിക്കുന്നത് വോയിസ് പോലും ഇല്ലായിരുന്നു, ഒരു പാട്ടിലൂടെ അങ്ങ് പോകുമായിരുന്നു എങ്കിലും എന്ത് രസമായിരുന്നു. ആ ക്യാരക്ടർ കറക്റ്റ് ായിട്ട് അല്ലേ, ആ ത്രൂ ഔട്ട് ആ മൂവിയിൽ അവരുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു. നല്ലൊരു അഭിനയമായിരുന്നു. തുടക്കം കണ്ടവരൊക്കെ ഞാൻ പറഞ്ഞത് ശരി വെക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. ഇതിപ്പോൾ ഓർത്ത് പറയാനുള്ള കാര്യം, എല്ലാ ദിവസവും ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കും, മറന്നുപോകും, മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ വന്ന് മറന്നുപോകും. എനിവേ, എന്തായാലും ചിപ്പിയുടെ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചതുരംഗം സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച, അല്ലെങ്കിൽ സൂര്യഗായത്രി സിനിമയിൽ മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിച്ച ഒരു നടനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല, ഞാൻ പറയാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകളാണ് തുടക്കം എന്ന സിനിമയിൽ വിസ്മയയ്ക്ക് ശബ്ദം കൊടുത്തത്. അപ്പോൾ മോഹൻലാലിൻ്റെ അച്ഛനായിട്ടും, അല്ല, മോഹൻലാലിൻ്റെ മകനായിട്ടും സഹോദരനായിട്ടും കൂട്ടുകാരനായിട്ടും വില്ലനായിട്ടും ഒക്കെ ജോയിൻ ചെയ്ത ഒരാളായിരുന്നു. പുള്ളിയുടെ പേരെന്താണെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല കേട്ടോ. തിരിച്ച് പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറയാം. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യട്ടോ. അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയുടെ, അതായത് മോഹൻലാലിന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ വിസ്മയ്ക്ക് ശബ്ദം കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, വിസ്മയാണ് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോവും. അത്രയ്ക്കും നല്ല രീതിയിലാണ് ആ ഒരു ശബ്ദം വിസ്മയുടെ ലിപ്സിംഗുമായിട്ട് കറക്റ്റ് വന്നത്. നമുക്ക് വിസ്മയ അല്ല സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടേയില്ല. എനിവേ, എന്തായാലും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ തുടക്കം എന്ന സിനിമയുമായിട്ട് സംബന്ധിച്ച് പറയുക എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും കൊണ്ടു നടന്നു പറയാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ജൂഡ് ആന്റണി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു മോഹൻലാലിനോടൊപ്പം ഒരുമിക്കുക എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇരു കൈ നീട്ടി മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ് തുടക്കം എന്ന അർത്ഥത്തിൽ. ബൈ ഓൾ മീൻസ് തുടക്കം ഒരു കൃത്യമായ തുടക്കമായി മാറിയത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പാട്ടൊക്കെ കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.

0: Mid Morning with Nitya.
1: ഇന്ന് മുതൽ നമ്മുടെ ഷോസ് ഒക്കെ കാണുന്ന അല്ല സോറി കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇന്ന് ഓണത്തിന്റെ ഒരു ഒരു ഒരു ഒരു എന്താ ചില അലങ്കാരപ്പണികൾക്കെന്ന് പറയുന്ന പോലെ നല്ല പാട്ടുകളൊക്കെ കേട്ട് പോകാം. നമുക്ക് ഓരോ മണിക്കൂറിലും ഇങ്ങനെ ഓണപ്പാട്ടുകൾ കേട്ട് കേട്ട് പോകാം. ചിങ്ങം വന്നല്ലേ. അപ്പം അതുകൊണ്ട് ഓണത്തിനൊരു കുറവ് ഉണ്ടാക്കേണ്ട, ആ ഓണം അങ്ങോട്ട് ഉണ്ടാക്കാൻ ഓണം എന്തായാലും കൂടെ ഉണ്ട്, ഹോമം ഉണ്ട് കൂടെ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഓരോ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇന്നും ഇപ്രാവശ്യം മാത്രമല്ല അങ്ങോട്ടുള്ള എല്ലാ ഓണങ്ങളും ഭയങ്കര ഏതൊക്കെ ആഘോഷം വരുന്നത് പോലെയല്ല ഓണം. കാരണം ഞങ്ങളുടെ ആനിവേഴ്സറി ടൈം കൂടിയാണ്, സെപ്റ്റംബർ 5 ആണ് നമ്മുടെ ഹോമിൻ്റെ ആനിവേഴ്സറി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം കൊണ്ടും ആഘോഷ സമയമാണ്. ഈ ആഘോഷത്തിൽ ഞങ്ങളുടെ കൂടെ തന്നെ ചേരുക. അപ്പൊ ഇനി അടുത്ത കാര്യം മറന്നു പോകുന്നതിന് മുമ്പ് വേഗം പറഞ്ഞേക്കാം, നമുക്ക് ഈ ആഴ്ചയിൽ വീക്കെൻഡിൽ 2 സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 20 എന്ന് പറയുന്നത് കമ്മിങ് ഫ്രൈഡേ, അന്ന് ഖലീഫ റിലീസ് ചെയ്യുന്നു, വൈശാഖും അതുപോലെ നമ്മുടെ പൃഥ്വിരാജും ഒരുമിക്കുന്ന സിനിമ. എനിക്ക് തോന്നുന്നു പോക്കിരി രാജയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ ഒരു കോംബോ വീണ്ടും എത്തുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരാൾ സംവിധായകപ്പെട്ടോണിയുമ്പോൾ മറ്റൊരാൾ നായകനാകുന്നു. ഖലീഫ കാണാനായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ HT ഹോം തിയേറ്റർ എന്ന എൻ്റെ ഷോട്ടാണ്, HT സ്പേസ് ഖലീഫ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് മെസ്സേജ് അയയ്ക്കുക. ഇനി ശനിയാഴ്ച ഓഗസ്റ്റ് 21 എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നിവിൻ പോളിയും മമിത ബൈജു ഒരുമിക്കുന്ന സിനിമയാണ്. മമിതയുടെ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് എന്താണ് വിശ്വനാഥ് ആൻഡ് സൺസ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. 100 കോടി കളക്ഷനിൽ എത്തിയിരിക്കുകയാണ് സിനിമ. ഭയങ്കര നല്ല മൂവിയാണെന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തമിഴാണെങ്കിൽ ഈ ആഴ്ച വരാൻ പോകുന്നത് മലയാളം. അങ്ങനെ മമിതയാണ് ഇപ്പൊ മലയാളത്തിലും തമിഴിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എനിവേ, നമ്മുടെ മലയാളത്തിൽ നിന്നൊരു പെൺകുട്ടി തമിഴിൽ പോയി ഒരുപാട് കൈനിറിയ സിനിമകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ഒരുപാട് നടിമാർ അങ്ങനെയുണ്ട്, ഐശ്വര്യലക്ഷ്മി ആയിക്കോട്ടെ, അങ്ങനെ കുറേ നടിമാരുടെ സിനിമകൾ തമിഴിൽ ഇറങ്ങുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അങ്ങനെ മമിതയുടെ ഇതാ മലയാളത്തിലെ പുതിയ സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എനിക്ക് തോന്നുന്നു നിവിൻ പോളിയും മമിതയും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു മൂവിയാണിത്. ഈ സിനിമയാണ് കുടുംബമായിട്ട് വന്നിരുന്നത് കാണാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ HT സ്പേസ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഗാഡ്ജറ്റ്സ് ആൻഡ് ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സ്വന്തം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ഓസം ടെക്നോളജി അപ്ഡേറ്റ് ആണ്. നമ്മളിൽ പലരുടെയും കൈകളിൽ ഇന്ന് ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടാവും. ഞാനിപ്പോൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണം ഒരിക്കൽ ഞാനും മിനിപത്മയും ഷീബയും കൂടെ ലൈവിൽ പറഞ്ഞിരുന്നതാണ്. ഇനി അത് പറഞ്ഞ് നാണങ്ങളാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. സ്മാർട്ട് വാച്ചിന് ഞാൻ ബൈ ബൈ പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല. വീട്ടിലിരിപ്പുണ്ട്, അത് കാണുമ്പോഴെല്ലാം ഓർമ്മയാണ്. എനിവേ, എന്തായാലും വെറുതെ ടൈം നോക്കാനും നോട്ടിഫിക്കേഷൻസ് വരുന്നത് കാണാനും മാത്രമായിരുന്ന ഒരു കാലമൊക്കെ മാറി. എന്നാൽ ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഗൂഗിൾ അവരുടെ പുതിയ Pixel Watch 5 മാർക്കറ്റിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ഇതൊരു വെറും സ്മാർട്ട് വാച്ച് മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ട്രൂ ലൈഫ് സേവർ ഡിവൈസ് ആയിരിക്കും. അങ്ങനെയാണ് ടെക് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തർ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ലേ അറിയുള്ളൂ. എന്നാലും ഈ ഒരു പുതിയ ഗൂഗിൾ പിക്സൽ വാച്ച് 5 ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫീച്ചർ എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐറ്റംസ് വന്നപ്പോൾ എനിക്കത് വായിച്ച് നോക്കിയപ്പോൾ തോന്നിയത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നത്, സ്മാർട്ട് വാച്ച് വളരെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ബിക്കോസ് ഏർലി മോർണിംഗ് ടൈമിൽ ഓടാൻ ഇറങ്ങുന്ന സമയം മുതൽ അവരത് കയ്യിൽ കരുതുന്നുണ്ട്. ഓഫീസിലെത്തുമ്പോൾ ചിലപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും വാച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഇത് ഉപകാരപ്പെടും. എന്തായാലും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറയാം, ഒരു ഹൈലൈറ്റ് ഫീച്ചർ പറയാം. അതായത് എന്തെങ്കിലും അപകടകരമായ സാഹചര്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് എമർജൻസി സർവീസിലേക്ക് ഓട്ടോമാറ്റിക് കോള് ചെയ്യാനുള്ള ഒരു ശേഷിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഓടിച്ചു പോലെ എന്തെങ്കിലും തട്ടലോ മുട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഴ്ചയിലോ ഒക്കെ എന്തെങ്കിലും നമുക്ക് അപകടങ്ങൾ പെടുകയാണെങ്കിൽ ഈ വാച്ച് അത് വിതിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിതിൻ മിനിറ്റ് ഡിറ്റക്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ലൈവ് ലൊക്കേഷൻ ഉൾപ്പെടെ അടുത്തുള്ള എമർജൻസി സർവീസിലേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലേക്കും ഇത് അലേർട്ട് മെസ്സേജ് അയക്കുകയും കോള് കണക്ട് ചെയ്യുകയും ചെയ്യും. ഇതിലപ്പുറം എന്ത് വേണോ അല്ലേ, കൂടെ ഉള്ളവർ ആൾക്കാരുണ്ടെങ്കിലും ശരി, എന്തെങ്കിലും അപകടം വന്നു ചേർന്നാൽ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഇനി വാച്ച് നോക്കിക്കൊള്ളും. മറ്റു കാര്യങ്ങൾ തീർന്നില്ല. ഇതിൽ കൂടുതൽ കൃത്യതയുള്ള അഡ്വാൻസ്ഡ് സെൻസേഴ്സ് ആണ് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഹാർട്ട് റേറ്റ്, ECG, സ്ട്രെസ് ലെവൽ, പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ഒക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് ഇതിൽ നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഓൾഡ് ആയിട്ടുള്ള വളരെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ തനിച്ച് യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ആളുകൾക്കോ ഈ ഒരു ഫീച്ചർ എത്രത്തോളം വലിയ സപ്പോർട്ട് കൊടുക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിലോ. അപ്പോൾ ഒരു പേഴ്സണൽ മെഡിക്കൽ അസിസ്റ്റന്റ് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് പോലെയാണ് ഈ സ്മാർട്ട് വാച്ച്, ഈ ഗൂഗിൾ വാച്ച് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. കൂടാതെ ഇതിന്റെ ഡിസൈനിലും ബാറ്ററി ലൈഫിലും ഒക്കെ വലിയ ചേഞ്ചസ് ആണ് ഗൂഗിൾ വരുത്തിയിരിക്കുന്നത്. അതായത് മുൻപത്തെ മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ സമയം ചാർജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല പവർഫുൾ ബാറ്ററി ഈ ഒരു ഗൂഗിൾ വാച്ചിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വളരെ സ്മൂത്ത് ആയിട്ട് യൂസർ ഇന്റർഫേസും കാഴ്ചയിൽ വളരെ സ്റ്റൈലിഷ് ആൻഡ് പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്കും ഈ വാച്ചിനുണ്ടെന്നാണ്. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന്, പ്രത്യേകിച്ച് ഗൂഗിൾ എക്കോസിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സീംലെസ് എക്സ്പീരിയൻസ് ആയിരിക്കും കൊടുക്കുന്നതെന്നും കേൾക്കാം. അപ്പം നമ്മുടെ ടെക്നോളജി എത്രത്തോളം മനുഷ്യന്റെ ജീവന് സഹായകമായി മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നമുക്കിതിനെ എടുക്കാം അല്ലേ. പലപ്പോഴും പലതും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതോ നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലല്ല നമ്മുടെ ഈ ലോകത്ത് എവിടെയാണെങ്കിലും വയസ്സായ ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പേടിച്ചാണ് ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ റോഡ് സൈഡിലാണ് താമസിക്കുന്നതെങ്കിൽ അപകടങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ റോഡ് സൈഡിലാകണമെന്നോ കാടിൻ്റെ ഉള്ളിലാണെന്നൊന്നും ഇല്ല. അപ്പം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയെങ്കിലും ചെയ്യും അറ്റ്ലീസ്റ്റ് എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വയസ്സായവരുടെ കാര്യം നോക്കണ്ട, കുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവടത്ത് അല്ലെങ്കിൽ അമ്മമാരും കുഞ്ഞുങ്ങളും മാത്രം താമസിക്കുന്നിടത്ത്, അങ്ങനെ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ മറ്റ് ജീവികളെയും അല്ലെങ്കിൽ മനുഷ്യരെയും ഒക്കെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു സമൂഹമാണ് ഇന്ന് ലോകം മുഴുവനും കുറച്ചെങ്കിലും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ പോകുമ്പോൾ ഇതിൽ വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് അടുത്ത തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം.
2: ആഗതീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ സമയം 12:36 ഒരു മിഡ് നൂണിൽ നിന്നും ഉച്ചയുടെ ഉച്ച സമയത്തെ തിരക്കുകളിലേക്ക് കടക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ പല റോഡുകളിലും തിരക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഹെവി ട്രാഫിക്കുള്ള ഏരിയസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദുബായിൽ അൽകൂസ് ഇൻഡസ്ട്രിയൽ 2, ജുമേറ പാർക്കിലെ C11 സ്ട്രീറ്റ്, ഹെസേൻ ഫസ്റ്റ്, അതുപോലെ ഉമ്മൽ ഷീഫ് ഭാഗങ്ങളിൽ നിലവിൽ വളരെ ഹെവി ട്രാഫിക് സ്ലോ ഡൗൺ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ മുഹൈസിന സെക്കൻഡ് മേഖലയിലും ഷാർജ മലിഹ റോഡിലും നല്ല അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് പരമാവധി ഒന്ന് പേഷ്യൻസ് ഒക്കെ പാലിച്ചു പോവുക. പിന്നെ ചിലയിടങ്ങളിൽ വാഹനങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നീങ്ങുന്ന മോഡറേറ്റ് ട്രാഫിക്കാണ് കാണിക്കുന്നത്. ദുബായ് പ്രൊഡക്ഷൻ സിറ്റി, അൽകൂസ് 12th സ്ട്രീറ്റ്, റാസൽകോർ ഇൻഡസ്ട്രിയൽ 2, അതുപോലെ ഷാർജയിലെ അൽസജ ഇൻഡസ്ട്രിയൽ ഏരിയകളിലൊക്കെ വലിയ കുരുക്കില്ലാതെ ഒരു മോഡറേറ്റ് ലെവലിലാണ് ട്രാഫിക് കാണിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള തിരക്കിലേക്ക് കടക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ എപ്പോഴും ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കുക, ലെയിൻ ഡിസിപ്ലിനൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. Have a safe drive and stay tuned to Mid-Morning with Nithya on Home 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
4: You are listening to Mid-Mornings with Nithya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: Ee onakalathu theatrugale pura parambakkan ethunu Khalifa. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: കാസർഗോഡ് എം ഡി എം എ കേസ് രണ്ട് മാസത്തിനിടെ നടന്നത് 49 ലക്ഷത്തിന്റെ ഇടപാടെന്ന്. പാലക്കാട് വൻ ലഹരിവേട്ട, 1 കോടിയുടെ ലഹരിയുമായി ദമ്പതികളടക്കം 3 പേർ പിടി. ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റം മാത്രം, കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുൻമന്ത്രി. വന്ദേമാതര വിവാദം ചർച്ചയാക്കാൻ ബിജെപി, സോണിയാഗാന്ധിക്കെതിരെ പരാതി. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല, കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽഗാന്ധി. സൌദി പാകിസ്ഥാൻ പ്രതിരോധ കരാർ സ്വാഗതം ചെയ്ത് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട എം ഡി എം എ കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൈമാറ്റം നടന്നിരിക്കുന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം നൈജീരിയൻ ലഹരി മാഫിയയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്ന സമയത്ത് റിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഹരിക്കേസ് രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം എം ഡി എം എയും കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, എൽഎസ്ഡി സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. യു ഡി എഫ് സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പി എം മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം എൽ ഡി എഫ് സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം, എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി വിട്ട നടൻ ദേവൻ. ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചത് വലിയ ഉത്തരവാദിത്തം. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദമാണ്. ഇതിനെ നേരിടുന്നതിൽ ബിജെപി നേതൃത്വം പരാജയം, അതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ദേവൻ. കാലടി സർവകലാശാലയിൽ നടന്നത് പ്രാകൃത നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ചെന്നിത്തല. സംസ്കൃത സർവകലാശാല വിസിക്കെതിരായ SFI പ്രതിഷേധത്തിനെതിരെ പരാതി നൽകി വിസി ഡോ സിസ തോമസ്. ഔദ്യോഗിക വാഹനത്തിന് കേടുപറ്റി, വിദ്യാർത്ഥികൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പരാതിയിന്മേൽ 4 SFI പ്രവർത്തകർ കസ്റ്റഡിയിൽ. വിസി സിസ തോമസ് നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നടപടി വന്നത്. മെവിൻ, യദുകൃഷ്ണൻ, ബേസിൽ വിജീഷ് എന്നിവരാണ് കസ്റ്റഡിയിൽ. കയ്യേറ്റം ചെയ്തുവെന്ന സിസ തോമസിന്റെ പരാതിയിലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന കേസിലുമാണ് നടപടി. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് ബിജെപി വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാൻ രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ഡിഎംകെയും തൃണമൂൽ കോൺഗ്രസും സോണിയാഗാന്ധിയെ പിന്തുണച്ച് രംഗത്തുവന്നിട്ടുണ്ട്. മത മൌലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം നയമായി മാറിയെന്നും പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് സ്വാതന്ത്ര്യസമര സേനാനികളെ അപമാനിക്കുന്നുവെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബി. വന്ദേമാതര ആലാപന വിവാദം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിനു പിന്നാലെ വിവാദം ശക്തമാകുന്നു. കേരളത്തിൽ മാത്രം ദേശീയഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും ബിജെപിയുടെ വിമർശനം. സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയ ശ്രമിച്ചതും യാദൃശ്ചികമല്ല. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവം. തലച്ചോറിൽ നക്സലിസം സൂക്ഷിക്കുന്നവരാണെന്നും പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു. ദേശീയഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. സ്കൂൾ ഫ്രീഡം ക്വിസിൽ വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിന്റെ കൃത്യമായ കാരണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളത്തടുക്ക എ യു പി സ്കൂൾ അധ്യാപകൻ കെ ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടിയത്. ഈ മാസം 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ് ഫ്രീഡം ക്വിസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവമുണ്ടായത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരെന്ന ചോദ്യത്തിന് വി ഡി സവർക്കർ എന്ന ഉത്തരം നൽകിയതാണ് വിവാദമായത്. ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ചോദ്യം തയ്യാറാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ വിധേയമായി അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം തെറ്റാണെങ്കിൽ പോലും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് സസ്പെൻഷൻ പോലുള്ള അച്ചടക്ക നടപടി ആവശ്യമുണ്ടോയെന്നും അധ്യാപകനിൽ നിന്ന് എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോയെന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാലയിൽ ഐഷി ഘോഷ് പങ്കെടുക്കേണ്ട പരിപാടിക്ക് അനുമതി നിഷേധിച്ചു. പാലയാട് ക്യാമ്പസിൽ നിശ്ചയിച്ച ഷീ ഫെസ്റ്റിനെതിരെയാണ് നടപടി. വിസിയുടെ മുൻകൂർ അനുമതിയില്ലെന്ന് ക്യാമ്പസ് ഡയറക്ടർ അറിയിച്ചു. അതേസമയം ഷീ ഫെസ്റ്റ് നടത്തുമെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ, പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ജൂൺ 31 പുലർച്ചെയുണ്ടായ ശക്തമായ തിരയിലും കാറ്റിലുമാണ് വള്ളം മറിഞ്ഞ് ഷിജിനെ കാണാതായത്. ബിജെപിയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബിജെപി ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതർക്കിടയിലും ഭിന്നത. വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി. മായാ രാഹുലിനെ ചെയർപേഴ്സണാക്കാനുള്ള നീക്കത്തിൽ അതൃപ്തിയെന്ന് സൂചന. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ മറ്റ് 4 കൌൺസിലർമാർക്കൊപ്പം പിന്തുണച്ചിരുന്നു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ലിസിക്കുട്ടി വ്യക്തമാക്കി. UGC നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് NTA, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ NTA ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പാണ്. മിഡിലീസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്നും ഇത് കാണിക്കുന്നു. 3 രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പാണെന്ന് ട്രംപ്. US ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ US തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ US ധാരണാപത്രം US പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നുവെന്ന ഗുരുതര ആരോപണവുമായി അണ്ണാമലൈ. സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിനായി മന്ത്രിമാർ കരാറുകാരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിനുള്ള ഓഡിയോ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം വെളിപ്പെടുത്തി. ഡൽഹി മെട്രോയിലെ CISF ജവാന്റെ മോശം പെരുമാറ്റത്തിൽ കർശന നടപടിയുണ്ടാകും. ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡൽഹി മെട്രോയിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ച ജവാൻ തന്നെ യാത്രക്കാരി രഹസ്യമായി ക്യാമറയിൽ പകർത്തിയെന്ന കണ്ടെത്തലിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കും. ജവാനെ അടിയന്തര സ്വഭാവത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളുണ്ടാകുമെന്നും CISF അറിയിച്ചു. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലുള്ള പ്രശസ്തമായ അശോക് ധാം ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ചൊക്ലിയിലെ 17-വയസ്സുകാരൻ ശിവസൂര്യയുടെ തിരോധാനം അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തലശ്ശേരി ASP ഡോക്ടർ എം നന്ദഗോപന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ നാടുവിട്ട ശിവസൂര്യ എവിടെയെന്നതിൽ 10-ാം ദിവസവും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ശനിയാഴ്ച വീടുവിട്ടിറങ്ങിയ 17-വയസ്സുകാരൻ തൊട്ടടുത്തുള്ള പൂമരം ജംഗ്ഷനിലേക്ക് പോകുന്നത് രണ്ടുപേർ കണ്ടിരുന്നു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAE സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon. ഇപ്പോൾ സമയം 1:11.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 38%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കുറെ പാട്ട് കേട്ടിരുന്നത് ലേറ്റ് ആയിട്ടാണ് ഒരു ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എത്തിയത് അല്ലേ. വേറെ ഒന്നുമല്ല, ഞാനൊരു വിശേഷം ഇങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് പോകേണ്ട പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ തിരികെ എത്തിയത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. അതിൽ ആദ്യം, ഇന്ന് ചിങ്ങ 1st ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലും അറിയാം നല്ല ഓണപ്പാട്ടുകളൊക്കെ കേട്ടല്ലേ നമ്മൾ പോകുന്നേ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട്, മലയാളിയുടെ മനസ്സിൽ എന്നും ഗൃഹാതുരത്വം തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അതായത് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇരച്ചു കയറുന്ന ഒരു പച്ചപ്പും എന്താ പറയുക, തുമ്പപ്പൂവിൻ്റെ മണവും കസവുമുണ്ടിൻ്റെ ഭംഗിയൊക്കെ ഉള്ള ഒരു തനി നാടൻ നൊസ്റ്റാൾജിക് ഓണം മൂഡിലേക്കാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്ന ചില ശബ്ദങ്ങളുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ KJ യേശുദാസിൻ്റെ ആ ദിവ്യമായ ശബ്ദം തന്നെയാണ്. ഇതാ ഇപ്പം നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ടിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും റൈറ്റപ്സും അല്ല മാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഓണം സോങ്. അത് നമ്മളെ വീണ്ടും ആ പഴയ പ്രൗഢിയുള്ള ഓണക്കാലത്തേക്ക് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വരികൾ കുറിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രത്തിൻ്റെ വരികളും സണ്ണി സ്റ്റീഫൻ്റെ ആ ബ്യൂട്ടിഫുൾ മ്യൂസിക് കമ്പോസിഷനും ഒപ്പം യേശുദാസ് അദ്ദേഹത്തിൻ്റെ ദാസേട്ടൻ്റെ ആ അമൃത സ്പർശമുള്ള ശബ്ദവും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാജിക്കില്ലേ, ആ അത് എന്താ പറയുക, വാക്കുകൾക്കപ്പുറമാണ് അല്ലേ. ഉത്രാടപ്പൂവിളി, ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി. ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ തിരുവോണത്തിനന്ന് രാവിലെ മിക്കവാറും എല്ലാ റേഡിയോ സ്റ്റേഷൻസിലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ആദ്യം പോകുന്ന പാട്ട് മിക്കവാറും ഈ പാട്ടായിരിക്കും. ഈ പാട്ട് തരുന്നൊരു ഫീലുണ്ടല്ലോ, ഓ മൈ ഗോഡ്, അത് കേട്ട് തന്നെ അറിയണമല്ലോ. അതിന് അത് പറയാൻ വാക്കുകളേ ഇല്ല. എന്നാലും ഏത് പ്രവാസിയുടെ മനസ്സിലും ആ നാട്ടിൻ പുറത്തെ ഒരു ഉത്രാടപ്പാച്ചിലും മുറ്റത്ത് ഇടുന്ന പൂക്കളവും നാടൻ ഓണസദ്യയുടെ ആ മണവും ഒക്കെ ഓടിയെത്തും. ഇന്നത്തെ ഈ ഡിജിറ്റൽ ഇറയിലും നമ്മുടെ നാടിൻ്റെ ആ ഒരു തനിമ ഒട്ടും ചോർന്നു പോവാതെ മനസ്സിലേക്ക് നേരിട്ട് കണക്റ്റ് ആകുന്നൊരു ക്ലാസിക് നൊസ്റ്റാൾജിക് വൈബ് നൽകാൻ ഈ കൂട്ടുകെട്ടിന് എന്തായാലും സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ മറ്റൊരു ലോകത്തിരുന്ന് അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലിരുന്ന് റേഡിയോ കേൾക്കുമ്പോഴും മനസ്സുകൊണ്ട് നേരെ കേരളത്തിലെ ആ പച്ചപ്പിലേക്കും പൂവിളികളിലേക്കും ഒക്കെ ഓടിയെത്താൻ ഇതുപോലൊരു പാട്ട് മാത്രം മതി അല്ലേ. തനിമ നിറയുന്ന അല്ലെങ്കിൽ മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഈ ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്ലേ ചെയ്യുകയാണ്. എല്ലാവരും ആസ്വദിക്കുക. ഓണം ഇങ്ങനെ എത്തിപ്പോയി. അത്തം മുതൽ അല്ലെങ്കിൽ ചിങ്ങം അത്തം മുതൽ പത്ത് അത്തം തുടങ്ങി 10th ഓണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ എന്നും ഓണമാണ് അല്ലേ. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാ നന്മ നിറഞ്ഞ ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തിട്ടേ ഈ ഉത്രാടപ്പൂവിളിയിലൂടെ ദാസേട്ടൻ്റെ ആ മനോഹരമായ ശബ്ദം നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. എൻജോയ് ദി സോങ്. ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീനാ സെന്ററിലെ അഡ്കോപ്പിൽ.
10: ഹോം 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
9: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
10: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய். നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC TNC അപ്ലൈ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: Yes, welcome back. നിങ്ങളോട് ഒരു വളരെ വലിയ സന്തോഷം പങ്കുവെക്കാനാണ് ഇപ്പൊ ഞാൻ തിരികെ എത്തിയത്. ഇതും പറഞ്ഞ് എനിക്ക് ടാറ്റാ ബൈബി പറയാനുള്ള സമയമായി കഴിഞ്ഞു, വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പൊ ഈ പൊന്നോണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഹോം 92.2 FM വെറും ഒരു ഓണം മാത്രമല്ല, ഇരട്ടി സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും സമയമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി വരാൻ പോവല്ലേ, അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാത്തിരിക്കുകയാണ് ഈ നിമിഷത്തിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ നമ്മുടെ ഹോം FM ഫാമിലി നിങ്ങളുടെ വീടുകളിലേക്ക് നേരിട്ടെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അത് വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൈ നിറയെ ഓണം സമ്മാനങ്ങളുമായി, സ്പെഷ്യൽ സമ്മാനങ്ങളുമായി എത്തുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹോം വിസിറ്റ് HOMEVISIT ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവാസി കുടുംബങ്ങളിലേക്ക് കൈ നിറയെ സ്പെഷ്യൽ ഓണ സമ്മാനങ്ങളുമായി ഹോം FM ടീം നേരിട്ടെത്തുകയാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെസ്സേജസ് അയച്ചു തുടങ്ങുക. ഹോം വിസിറ്റ് യുവർ നെയിം, സെൻഡ് ഇറ്റ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത മണിക്കൂറിൽ ഷീബ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മലയാളി ഡയൽ പാട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഹോം വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷീബയോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ഈ സമ്മാനങ്ങളുമായി ഞങ്ങൾ നേരിട്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാനുള്ള അവസരങ്ങൾ കൂടിക്കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല ചിങ്ങം ഉച്ചവരെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ടും ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറയെ പാട്ടുകളും ഓണപ്പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഹോം FM നെഞ്ചിലേറ്റി നിങ്ങൾ എല്ലാവരോടും ഈ ഒരു ഒന്നാം വാർഷിക ആഘോഷ വേളയിൽ ഞങ്ങൾ ആ ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഈ ആഴ്ച അവസാനത്തിലാണ് രണ്ട് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. ഈ രണ്ട് സിനിമകൾ ഏതൊക്കെ ഡേറ്റിലാണ് റിലീസ് ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്തായാലും സിനിമകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ.

0: നിത്യ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വന്ദേ മാതൃ വിവാദം സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേ മാതൃ വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ CPM ദേശീയ നേതൃത്വം. വന്ദേ മാതൃ വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് MA ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. AICC ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തലച്ചോറിൽ നക്സലിസം ഉള്ളവരല്ല, തലച്ചോറിൽ ഗോഡ്സയെ കൊണ്ട് നടക്കുന്നവരാണ് അപകടം. അവരാണ് എതിരാളികളെ ഇല്ലാതാക്കുന്നതെന്നും ബേബി. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട MDMA കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് ലക്ഷക്കണക്കിന് രൂപയുടെ കൈമാറ്റം നടന്നിരിക്കുന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം നൈജീരിയൻ ലഹരി മാഫിയയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്ന സമയത്ത് റിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഹരിക്കേസ് രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി B ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം MDMA, കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. UDF സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും CPM നേതാവുമായ PM മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം LDF സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം, എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP വിട്ട നടൻ ദേവൻ. ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചത് വലിയ ഉത്തരവാദിത്തം. സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദമാണ്. ഇതിനെ നേരിടുന്നതിൽ BJP നേതൃത്വം പരാജയം, അതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ദേവൻ. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ, പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. June 31 പുലർച്ചെയുണ്ടായ ശക്തമായ തിരയിലും കാറ്റിലുമാണ് വള്ളം മറിഞ്ഞ് ഷിജിനെ കാണാതായത്. BJPയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് BJP ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതർക്കിടയിലും ഭിന്നത. വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി. മായാ രാഹുലിനെ ചെയർപേഴ്സണാക്കാനുള്ള നീക്കത്തിൽ അതൃപ്തിയെന്ന് സൂചന. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ മറ്റ് 4 കൌൺസിലർമാർക്കൊപ്പം പിന്തുണച്ചിരുന്നു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ലിസിക്കുട്ടി വ്യക്തമാക്കി.
3: UGC നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് NTA, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ NTA ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു.
2: സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. മിഡിലീസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്നും ഇത് കാണിക്കുന്നു. മൂന്ന് രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പാണെന്ന് ട്രംപ്. യുഎസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യുഎസ് തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ യുഎസ് ധാരണാപത്രം യുഎസ് പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ചില മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നുവെന്ന ഗുരുതര ആരോപണവുമായി അണ്ണാമലൈ. സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിനായി മന്ത്രിമാർ കരാറുകാരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ഇതിനുള്ള ഓഡിയോ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ അദ്ദേഹം വെളിപ്പെടുത്തി. ഡൽഹി മെട്രോയിലെ CISF ജവാന്റെ മോശം പെരുമാറ്റത്തിൽ കർശന നടപടിയുണ്ടാകും. ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡൽഹി മെട്രോയിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ച ജവാൻ തന്നെ യാത്രക്കാരി രഹസ്യമായി ക്യാമറയിൽ പകർത്തിയെന്ന കണ്ടെത്തലിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കും. ജവാനെ അടിയന്തര സ്വഭാവത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളുണ്ടാകുമെന്നും CISF അറിയിച്ചു. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലുള്ള പ്രശസ്തമായ അശോക് ധാം ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ചൊക്ലിയിലെ 17 വയസ്സുകാരൻ ശിവസൂര്യയുടെ തിരോധാനം അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തലശ്ശേരി ASP ഡോക്ടർ എം നന്ദഗോപന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്റെ പേരിൽ നാടുവിട്ട ശിവസൂര്യ എവിടെയെന്നതിൽ 10-ാം ദിവസവും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ശനിയാഴ്ച വീടുവിട്ടിറങ്ങിയ 17 വയസ്സുകാരൻ തൊട്ടടുത്തുള്ള പൂമരം ജംഗ്ഷനിലേക്ക് പോകുന്നത് രണ്ടുപേർ കണ്ടിരുന്നു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAE സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി
3: കിട്ടും.
1: FM News was brought to you by Dhanya Group of Companies since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 39%.
0: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: വിളിക്കാനായിട്ട് നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചോ? എനിക്ക് അത് മതി. എന്തായാലും അങ്ങനെ ഇന്നലെ മുതൽ നമ്മുടെ ഓണം ഒഫീഷ്യലായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നിതാ ചിങ്ങമാസം വന്നു ചേർന്നിരിക്കുന്നു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്നാണല്ലോ. അപ്പോൾ ഈ ചിങ്ങമാസത്തിലും അങ്ങനെ ഒരുപാട് ഒരുപാട് കല്യാണങ്ങളുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പെണ്ണിനെയും ചെക്കനെയും ഒക്കെ സ്വന്തമാക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം. അല്ലേ, ഓണക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ ചിങ്ങമാസം വരുമ്പോൾ ഐശ്വര്യമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടക്കും എന്നാണ് പറയാറ്. വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കേട്ടുവരുന്നതും കണ്ടുവരുന്നതും ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചിങ്ങമാസത്തിലും ഓണക്കാലത്തും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്നുള്ള ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ഞാൻ പറയട്ടെ, കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അങ്ങനെ രണ്ട് ദിവസത്തെ അവധി കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളൊക്കെ ഓണസദ്യ ഉണ്ട് തുടങ്ങിയോ? ഞങ്ങൾ ഇന്നലെ മുതൽ തന്നെ, അതായത് അത്തത്തിൻ്റെ അന്ന് മുതൽ തന്നെ ഓണസദ്യ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നലത്തെ ഓണസദ്യ നല്ല കിടിലമായിരുന്നു. കടക് റെസ്റ്റോറൻറ്റിലാണ് ഇന്നലെ നമ്മൾ പോയത്. നമ്മുടെ സ്നേഹസദ്യയുടെ ഭാഗമായിട്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിന്നേഴ്സിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേരെ ഇന്നലെ കാണാൻ പറ്റി. കടക് റെസ്റ്റോറൻറ്റിലെ സദ്യ സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ. പ്രത്യേകിച്ചും അവിടുത്തെ രണ്ട് ഷെഫുമാർ, നമ്മുടെ സിമിയും അതുപോലെ തന്നെ അവിടുത്തെ ആ കടക് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാമായിട്ടുള്ള ഷെഫും, നല്ല രസമായിരുന്നു. നമ്മുടെ ശ്രോതാക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്നലെ ഒരു പ്രത്യേക ഒരു പായസം കഴിച്ചു. ഒരു പായസം അല്ല കേട്ടോ, രണ്ട് പായസം. പിന്നെ അതുപോലെ തന്നെ അവരൊരു ബനാന സ്പ്ലിറ്റൊക്കെ ചേർത്തിട്ട്, നല്ല ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ് കടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊരു സാധാരണ നമ്മൾ പായസം കഴിക്കുന്ന രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ നമുക്കിങ്ങനെ ബനാന സ്പ്ലിറ്റിൻ്റെ കൂടെ പായസമൊക്കെ ഉണ്ടാക്കി തന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ സദ്യ, ആ ഒരു ഒത്തുചേരൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നലെ കൂടിച്ചേർന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും അതുപോലെ ഒരുപാട് ഒരുപാട് അവസരങ്ങളൊക്കെ നമുക്ക് ഈ ഓണക്കാലത്ത് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത്തവണ ഓണക്കാലത്ത് മാവേലി അല്ലാതെ ഞങ്ങളും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന്. ടെങ് വരട്ടെ, ഞങ്ങളെ സ്വീകരിക്കാൻ റെഡിയാണോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരെ? നമ്മുടെ ഹോം FM ഫാമിലിയും നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹോമിലേക്ക്, ഞങ്ങളുടെ ഹോമിൽ നിന്നും നിങ്ങളുടെ ഹോമിലേക്ക് ഞങ്ങൾ വരാൻ പോവാണ് ഈ ഓണക്കാലത്ത് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട്. അങ്ങനെ ഞങ്ങൾ വരണം നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയക്കണം. ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും നിറയെ നിറയെ സമ്മാനങ്ങളുമായിട്ട്. പിന്നെ ഈ ഒരു സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഓണം മാത്രമല്ല, ചിങ്ങമാസം മാത്രമല്ല, നമ്മുടെ ഹോം FM-ൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ടൈമും കൂടെയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സന്തോഷം കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന്. വിളിക്കാതെ വരില്ല, വിളിക്കണം. വിളിക്കണത് എങ്ങനെ? ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരുടെ വീട്ടിലേക്കും വരാൻ പറ്റില്ല, വരണം എന്നാഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ എല്ലാവരും കൂടി ഇങ്ങനെ സദ്യയൊക്കെ ഒരുക്കി വെച്ച് ഞങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാലേ, സദ്യ ഒന്നും വേണ്ട കേട്ടോ, അത് ചുമ്മാ പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെന്താ, സമയം കിട്ടൂല എല്ലായിടത്തും പോകാനായിട്ട്. അതുകൊണ്ട് കുറച്ച് പേരുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചോ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് കേട്ടിട്ട് വരാം. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഖലീഫയിലെ പാട്ടുകളാണ് ഇപ്പോൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഖലീഫയിലെ പാട്ട് നമുക്ക് കേൾക്കാം. ഈ വരുന്ന സാറ്റർഡേ നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ്ങും ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ വഴിയെ വഴിയെ പറയാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
3: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
12: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
3: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
12: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
3: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ഓണപ്പാട്ടുകൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഓണപ്പാട്ടുകളുണ്ട്, എങ്കിലും ഈ പാട്ടിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്, പ്രത്യേക സ്നേഹമാണ്, പ്രത്യേക ഒരു പ്രണയമാണ്. സുജാത ചേച്ചിയുടെ ആ നല്ലൊരു വളരെ മധുരമുള്ള ആ ഒരു ശബ്ദവും ഈ പാട്ടും, പിന്നെ ഈ പാട്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ആ പാട്ടിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പിക്ചറിൻ്റെ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവില്ലേ. നമ്മളും എന്തെങ്കിലും നമ്മുടെ പണ്ട് കാലത്തെ ഓണവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓണവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ കുറേ കുറേ ചിത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത് അങ്ങ് നമ്മൾ കൊണ്ടുപോകും എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഓണപ്പാട്ടാണ് ഇത്. അപ്പം എങ്കിൽ ഇല്ലേ, ആണ്, എനിക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വേറൊരു സുഹൃത്തൊരു ഓണപ്പാട്ട് ചോദിച്ചിട്ടുണ്ട്, പുതിയ ഓണപ്പാട്ട്. നമുക്കെല്ലാം സെറ്റാക്കാം കേട്ടോ. അപ്പം എന്തായാലും ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ആരൊക്കെ ഇന്നലെ വീട്ടിൽ അത്ത വിട്ടോ ഒന്ന് പറയൂ, കേൾക്കട്ടെ. അങ്ങനെ ഇന്നലെ ആരെങ്കിലും വീട്ടിൽ കൃത്യമായിട്ട് അത്തത്തിൻ്റെ ആ ഒരു സമയത്ത്, ശരിക്കും നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ അത്തം തുടങ്ങി തിരുവോണം വരെയും എല്ലാ ദിവസവും നമ്മൾ പൂക്കളം ഇടും അല്ലേ. അതിന് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം പൂക്കളം ഇടുന്നതിനും പ്രത്യേകതയുണ്ട്, ഓരോരോ പൂക്കൾ വെച്ചിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പലരും ഏത് ദിവസമാണോ ഓണം ആഘോഷിക്കുന്നത് അല്ലെ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്രവാസ ലോകത്താവുമ്പോഴത്തേക്കും നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞാലും നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഓണം ആഘോഷിക്കാറുണ്ട്. ചിലർ ഇവിടെയും ഫ്ലാറ്റിലാണെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് എല്ലാ ദിവസവും അത്ത ഇടാറുണ്ട്. ചിലർ തിരുവോണത്തിൻ്റെ ദിവസം മാത്രമാണ് അത്തപ്പൂക്കളം ഇടുന്നത്. നാട്ടിലിപ്പോഴും നമ്മൾ മിക്കവാറും എല്ലാവരും 10 ദിവസമൊക്കെ അത്തപ്പൂക്കളം ഇടാറുണ്ട്. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മെസ്സേജ് നോക്കട്ടെ, കുറേ സുഹൃത്തുക്കളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിബിയുടെ മെസ്സേജ്, റഹിം ഈസ, യൂസഫ്, സംഗീത, ഗിരീഷ്, മാഹീൻ, വിനോദ്, ജിതിൻ, നിർമ്മൽ, സന്തോഷ്, മെഹബൂബ, രാഹുൽ, അസീബ്, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നെ ഓണം ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഓണം ആശംസയാണ്. നമുക്കിനി കുറേ നാളിങ്ങനെ ഓണാശംസയൊക്കെ പറയാറുണ്ട്. അബുദാബിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക്, റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ട് കേട്ടോ. ഒരുപാട് പരാതി ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്, നിങ്ങളെല്ലാ ഫംഗ്ഷനൊക്കെ ആഘോഷിക്കാറുണ്ട്, എന്താ അബുദാബിയിലേക്ക് വരാത്ത കുറേ നാളായല്ലോ വന്നിട്ടെന്ന്. ഞങ്ങൾ എന്തായാലും ഈ ഓണത്തിന് അബുദാബിയിലേക്കും കൂടെ വരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 23 നമ്മൾ അബുദാബിയിലേക്ക് എത്തുന്നത്, നമ്മുടെ ഹോം എഫ് എം ഫാമിലി അബുദാബിയിലേക്ക് എത്തുന്നത്. അഡ്കോപ്പ് ഓണം നിങ്ങളെല്ലാവരും കേട്ട് കാണും, അഡ്കോപ്പ് ഓണത്തെ പറ്റി. അബുദാബി മിന സെൻറ്ററിലാണ് ഞങ്ങൾ വരുന്നത്. അബുദാബി മിന സെൻറ്ററിൽ അഡ്കോപ്പ് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. രാവിലെ മുതലേ തന്നെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരമായിരിക്കും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പായസ മത്സരം, പൂക്കള മത്സരം, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മലയാളി മങ്ക മത്സരം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അബുദാബിയിലുള്ള കൂട്ടുകാരെല്ലാവരും വരണം, മറക്കരുത്. ഇനി ഞങ്ങൾ വിളിച്ചില്ല, പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കാനേ പാടില്ല. നിങ്ങളെ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റേഡിയോയിൽ ഇതിൻ്റെ പ്രൊമോ പോകുന്നുണ്ട്, പരസ്യം പോകുന്നുണ്ട്. നിങ്ങൾ കേട്ടാൽ അത് മനസ്സിലാവും. അവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും വരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് വേണം വരേണ്ടത് കേട്ടോ. ഓഗസ്റ്റ് 23 ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഓഗസ്റ്റ് 23 അബുദാബി മിന സെന്ററിലാണ് നമ്മൾ വരുന്നത്. അഡ്കോപ്പ് ഓണം നമുക്കപ്പോൾ എല്ലാവരെയും കാണണം, അവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോയേക്കരുത്. രാവിലെ മുതലേ എല്ലാ പ്രോഗ്രാംസും തുടങ്ങും, നമ്മൾ വൈകുന്നേരം ആയിരിക്കും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് അയക്കാം. ഓണാശംസ അഡ്വാൻസ് ആയിട്ട് പറയണമെങ്കിൽ, അതുപോലെ തന്നെ അത്തപ്പൂക്കളം ഇട്ട കാര്യം പറയാനാണെങ്കിലും ഒക്കെ, നാട്ടിലെ ഓണത്തിൻ്റെ തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്, ആരെങ്കിലും സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ടോ ഓണത്തിന്, ഇവിടെ ഓണം ആഘോഷിക്കുക ഒക്കെ നമുക്ക് പറയാം. വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ. ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 28th സ്ട്രീറ്റ് ഇൻ അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ S116 ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഇൻ ഷാർജ ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം മുഹൈസിന 4 ടു അൽ ഗിസേസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: You are listening to Malaya.

0: Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ആരാ ആരാണത് പറഞ്ഞത്?
1: ഈ പാട്ടെന്ന് വേണമെന്ന് പറഞ്ഞത് മനോജാണ്. എന്തായാലും മനോജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സന്തോഷമുണ്ടേ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിലും ചിലർ പാട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോവും, പിന്നീട് കുറേ കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കും എൻ്റെ പാട്ട് പ്ലേ ചെയ്തിരുന്നോ എന്ന്. ഓക്കെ, എനിക്കറിയാം നമുക്കിങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ എനിക്ക് പ്ലേ ചെയ്ത് തരാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീണ്ടു പോവാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കും വേറെ എന്തെങ്കിലുമൊക്കെ തിരക്ക്, ചിലപ്പോൾ ഒരു ഫോൺ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയതായിരിക്കാം. അപ്പോൾ അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കേൾക്കുകയാണെങ്കിൽ ഒരു ഇതുപോലെ ആ ഞാൻ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കേട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഒരു സന്തോഷം, നിങ്ങൾക്കും സന്തോഷം എനിക്കും സന്തോഷം. അപ്പോൾ അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് ധ്രുവത്തിലെ പാട്ടാണ്, തുമ്പി പെണ്ണി വാവാ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിബി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷിബി അല്ലേ ഇന്ന് തുമ്പി പെണ്ണി വാവാ ചോദിച്ചത്? യെസ് യെസ്, ധ്രുവത്തിലെ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പ്ലേ ചെയ്യും. പിന്നെ ഒരുപാട് പേര് ഞങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഓണക്കാലവും അതുപോലെ തന്നെ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയും പ്രമാണിച്ച് ഞങ്ങൾ ഈ നമ്മുടെ ഹോം എഫ് എമ്മിൽ നിന്നും നിങ്ങളുടെ ഹോം എഫ് എമ്മിലേക്ക് ഞങ്ങൾ കുറേ സമ്മാനവുമായി എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാം. ഞാൻ നോക്കുമ്പോൾ കുറേ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ട്, വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വരാൻ തിരഞ്ഞെടുക്കുന്ന കുറച്ച് കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും സമ്മാനങ്ങളുമായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരൊക്കെ ഇന്നലെ അത്തപ്പൂക്കളെ ഇട്ടുവെന്ന്. അപ്പോൾ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരു 45 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ യു എയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്, വെക്കേഷന് പോയിരുന്നു. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊരു പൂക്കളം ഒരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഷീബ ഞാൻ വീട്ടിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പൂക്കളം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും 10 ദിവസവും ഇടുന്നുണ്ട് കേട്ടോ. ഷീബ വരുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു നിഷ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്. ഒരു ദിവസം വരാം കേട്ടോ വീട്ടിലേക്ക്. പിന്നെ മക്കളോട് അന്വേഷണം പറയൂ. മാഹീനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷഹീർ കോട്ടയിൽ, അബ്ദുള്ള വി ജി എസ് നായർ ബദ്ലഹേം കുടുംബ യൂണിറ്റിൽ എന്നെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോ. അതുള്ളല്ലോ, ശരിയാണ്. നമുക്ക് ഈ വീക്കെൻഡിൽ 2 സിനിമകളാണുള്ളത്. ഒന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ പോകുന്നത്. ഇങ്ങോട്ട് എന്നോട് പറയാം ഞങ്ങളെ കൂട്ടണമെങ്കിൽ കൂട്ടിക്കോന്ന്. എല്ലാവരും കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, കുറച്ച് ടിക്കറ്റ് അല്ലേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേര്, നിങ്ങളുടെ അച്ചക്കര പേരും കൂടെ ചേർത്തുകൊണ്ട് വേഗം മെസ്സേജ് അയച്ചോളൂ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനിയും ഒരുപാട് സംസാരിച്ചിരുന്ന ഇന്നത്തെ 2 പാട്ടുകളെങ്കിലും കേൾക്കാൻ പറ്റാതെ വരും ഇനിയുള്ള സമയത്ത് 2 പാട്ടുകൾ. അപ്പോൾ എവർഗ്രീൻ സോങ്ങിലേക്കാണ്, ഷിബിയിലെ പാട്ടിലേക്കാണ് പോകുന്നത്, ധ്രുവത്തിലെ പാട്ടിലേക്കാണ്, കേട്ടിട്ട് വരാം.
2: ബാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീനാ സെന്ററിലെ അട്കോപ്പിൽ.
3: 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അട്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അട്കോപ്പ് ഓണം സെലിബ്രേഷൻ.
6: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
3: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം തന്നോണം.

0: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
1: Home FM Headlines.
2: വന്ദേ മാതൃ വിവാദം, സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല, കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJP വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം.

0: സംസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ സിപിഎം ദേശീയ നേതൃത്വം. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് എം എ ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. എ ഐ സി സി ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തലച്ചോറിൽ നക്സലിസം ഉള്ളവരല്ല, തലച്ചോറിൽ ഗോഡ്സേ കൊണ്ട് നടക്കുന്നവരാണ് അപകടം. അവരാണ് എതിരാളികളെ ഇല്ലാതാക്കുന്നതെന്നും ബേബി. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു, ദേശീയഗീതത്തെ അപമാനിച്ചു, വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ മന്ത്രിമാർ. ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത വി സിയുടെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അതേസമയം കാലടി സർവകലാശാല വി സി ഡോ സീസ തോമസിനെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തെ മന്ത്രിമാർ വിമർശിച്ചു. മെസ്സി വരുമെന്ന പേരിൽ ജി എസ് ടി തട്ടിപ്പ് നടത്തിയ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്കുൾപ്പെടെയാണ് മെമ്മോ. ജി എസ് ടി ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സ്പോൺസർക്കെതിരെ നടപടി ഒരു വർഷം വൈകി. ജി എസ് ടി കമ്മീഷണർ ശ്രീവത്സ, ജോയിന്റ് കമ്മീഷണർ സജിത്, ഡെപ്യൂട്ടി കമ്മീഷണർ സജിനി എന്നിവർക്കെതിരെയാണ് മെമ്മോ. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. കേരളത്തിൽ റബ്ബറിന്റെ വില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 200-250 ആക്കിയെങ്കിൽ 300 നടപടിയുണ്ടാകും. കർഷകരെ ചേർത്ത് നിർത്തുന്ന കർഷക ബന്ധുവാണ് യു ഡി എഫ് സർക്കാർ. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ കർഷകരുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടിയുണ്ടാകും. പുരാതന ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട എം ഡി എം എ കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം എം ഡി എം എയും കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, എൽഎസ്ടി സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. തമിഴ്നാട്ടിലേക്ക് ലഹരി എത്തുന്നതിൽ കേരളത്തെ പഴിച്ച് തമിഴ്നാട് എം എൽ എ. ലഹരി വരുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് നിയമസഭയിൽ എ ഐ എ ഡി എം കെ എം എൽ എ ആർ രാകേഷിന്റെ പരാമർശം. കേരളവുമായി സംസാരിച്ചുവെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും മന്ത്രി ആദവർജുന സഭയിൽ അറിയിച്ചു. തമിഴ്നാട്ടിലെ ലഹരി ഉപയോഗവും ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിലാണ് അണ്ണാ ഡി എം കെ എം എൽ എയുടെ പരാമർശം ഉണ്ടായത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും കേരളത്തിൽ നിന്ന് ലഹരി എത്തുന്നത് തടയുമെന്നും മന്ത്രി ആദവ് അർജുന. യു ഡി എഫ് സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പി എം മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 എൽ ഡി എഫ് സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം. എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അർഹതയില്ലാത്തവരെ ആദരിച്ച് പണം കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനെന്തെന്ന് കോടതിയുടെ ചോദ്യം. കായികക്ഷമതയില്ലെന്ന് തെളിഞ്ഞിട്ടും മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവർക്കെന്നും ഹൈക്കോടതിയുടെ വിമർശനം. അഴിമതി നിയമന നിരോധന പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. ബിജെപിയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബിജെപി ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് NTA, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ NTA ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽഗാന്ധി വിമർശിച്ചു. മോഹൻലാൽ നായകനായ ചിത്രത്തിന് ശബരിമലയിൽ ഷൂട്ടിംഗിന് അനുമതി തേടിയ സംവിധായകൻ തരുൺ മൂർത്തി ഹൈക്കോടതിയെ സമീപിച്ചു. സംവിധായകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാകില്ലെന്ന് DFO അറിയിച്ചു. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താൻ റാന്നി DFO അനുമതി നൽകിയതോടെയാണ് ഹർജി തീർപ്പാക്കിയത്. ഷൂട്ടിംഗിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന August 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAE സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിലിപ്പോൾ സമയം 3 കഴിഞ്ഞ് 7 മിനിറ്റ്.
1: ദുബായിലിപ്പോൾ
3: രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 degrees Celsius, ഹ്യൂമിഡിറ്റി 43%.
1: Weather update. Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് ടു യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എന്റെ ഉള്ളത്തിലും കുറെ നാളായിട്ട് കയറി കൂടിയ ഒരു പാട്ടാണിത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കണം എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ മലയാളി ഡയൽ നിങ്ങൾക്ക് വേണ്ടിട്ട് കുറെ ദിവസമായല്ലോ പ്ലേ ചെയ്തിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യാന്ന് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കേറി വാണ മക്കളെ, കേറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ ഇവിടെ വർത്തമാനം പറയാനായിട്ടുള്ളത്. ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റിജിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് റിജിൻ, ഐ എം ഗെയിമിലെ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൗക്കത്ത് അലി എന്നോട് എൻ്റെ കൂടെ ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദിച്ച പാട്ട് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. ഞാൻ വേറൊരു തമിഴ് പാട്ട് താങ്കൾക്കായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സുമേഷ്, അഞ്ജന, അതുപോലെ തന്നെ മോൻ്റെ പേര് ഇഷിത് സിയാൻ എന്നാണോ, എന്തായാലും പൂക്കളൊക്കെ ഒരുക്കിയ ആ ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരിവിടെയാണ്, ഉമ്മൽഖ്വയിനിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസവും പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു ചിത്തിര. ഇന്നത്തെ ദിവസം പൂക്കളം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ദിവസം അവർ പൂക്കളം ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു, അവർ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. റൌഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അബ്ദുൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ പള്ളത്തി മീനെ പോലെ കേട്ടതിൻ്റെ സന്തോഷം നമ്മുടെ നിർമ്മൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജിതിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രവീൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറിലൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു. യെസ് യെസ്, അതായത് ഉത്തമ പ്രസാദ് കുമാർ കുടശനാട് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മുടെ പ്രോഗ്രാം കേട്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മുടെ ഹോം FM കേൾക്കാറുണ്ട്. രാവിലത്തെ പ്രോഗ്രാമുകൾ മുതൽ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള സുഹൃത്താണ്. അപ്പോൾ ഒത്തിരി നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 21 വർഷമായിട്ട് UAE-യിലുള്ള വ്യക്തിയാണ്. ആലപ്പുഴ ജില്ലയിൽ നാട്ടിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ കുടശനാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല മനോഹരമായ ഗ്രാമമാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു ഓണപ്പാട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് കേട്ട് നോക്കാം കേട്ടോ പ്രസാദ് കുമാർ. പിന്നെ പാടിയിരിക്കുന്നത് അനു വി കടമനിട്ട. ഞാൻ എന്തായാലും ആ പാട്ട് കേട്ടിട്ടില്ല, ഞാനത് കേൾക്കാം. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും നമ്മുടെ കൂടെ ചേർന്നതിനും ഒക്കെ. അപ്പം നമുക്ക് റിജിൻ്റെ ആഗ്രഹം പോലെ ഇപ്പോൾ മഴവിലായി കേട്ടിട്ട് വരാം ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ ഗാനം.

0: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: UDF സർക്കാരിനെതിരെ മുഹമ്മദ് റിയാസ്, ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റം, ഉണ്ടായത് നാറ്റമെന്ന മുൻമന്ത്രി. 10 വർഷം കേരളത്തിലുണ്ടായത് തല ഉയർത്തിപ്പിടിച്ച നിലപാട്. ചേഞ്ച് ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയോ?
7: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
8: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അക്കോപ്പിൽ.
2: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം. ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
8: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഓണക്കാലമാണ്, നമുക്ക് ഒരുപാട് പേർക്ക് വഞ്ചിപ്പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ വഞ്ചിപ്പാട്ട് കേൾക്കാൻ ഇനി നാട്ടിൽ പോകണ്ട, ഹോം എഫ് എമ്മിലൂടെ നിങ്ങൾക്ക് വഞ്ചിപ്പാട്ട് കേൾക്കാം, തിരുവാതിരക്കളി പാട്ട് കേൾക്കാം, അതുപോലെ തന്നെ പഴയ നമ്മുടെ ഓണപ്പാട്ടുകൾ കേൾക്കാം, സിനിമയിലെ ഓണപ്പാട്ടുകൾ കേൾക്കാം. ഏത് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ ഞാൻ പറയും ആ പാട്ടില്ല, പിന്നെ ഞാൻ തരാന്നു. പക്ഷെ ഞാൻ നോക്കും നിങ്ങളെ ചോദിച്ച പാട്ട്. ചിലപ്പോൾ ഒരുപാട് പഴയ പാട്ടൊക്കെ എന്നോട് ചോദിക്കും, ചിലപ്പോൾ എല്ലാ പഴയ ഓണപ്പാട്ടുകളും, പ്രത്യേകിച്ച് തരംഗിണിയിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, ചിലതൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാണില്ല. പക്ഷെ ഞാനത് നോക്കി പിന്നീട് നല്ല ട്രാക്കൊക്കെ കിട്ടുമ്പോൾ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാറുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും വഞ്ചിപ്പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഇപ്പോൾ കേട്ട പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഓണക്കാലത്തെ പറ്റിയൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നു, കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. ഈ പാട്ട് വഞ്ചിപ്പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹം നാട്ടിൽ ആലപ്പുഴയാണ്, സുഖമല്ലേ ഷീബ, ഒത്തിരി സന്തോഷം ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും. ബിബിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ നേരത്തെ ഷൗക്കത്ത് അലി എന്നോട് ഇളയരാജ സാറിൻ്റെ ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഷൗക്കത്ത് അലിക്ക് വേണ്ടിയിട്ട് ചോദിച്ച പാട്ട് എൻ്റെ കയ്യിലില്ല, ആ ഞാൻ വേറൊരു ദിവസം പ്ലേ ചെയ്ത് തരാം. എന്തൻ നെഞ്ചിൽ എന്നുള്ള നല്ലൊരു പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. തമിഴ് പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ മൂവി ടിക്കറ്റ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചോദ്യമാണ്, മൂവി ടിക്കറ്റ് ഉണ്ട്. എന്തായാലും വിന്നേഴ്സ് ആയിട്ടുള്ളവരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും കേട്ടോ. ഖലീഫ മൂവി നമുക്ക് സാറ്റർഡേ ആണ് കാണാൻ നമ്മൾ ഒരുമിക്കുന്നത്. അപ്പോൾ ഖലീഫ മൂവിക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് ഖലീഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. എന്താണ് പെട്ടെന്ന് വിന്നറിനെ പ്രഖ്യാപിക്കത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മണിക്കൂറിലും ഞാൻ പറഞ്ഞിട്ടില്ല ആരാണ് വിന്നർ എന്ന്. ബദ്ലഹം കുടുംബ യൂണിറ്റിൻ്റെ ടിക്കറ്റാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കിയിട്ട് കൊടുക്കാമെന്ന്. കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊക്കെ, അതായത് മിക്കവാറും എല്ലാ വീക്കെൻഡിലും നമുക്ക് മൂവീസ് ഉണ്ടാവില്ല, അടുത്തടുത്ത മൂവീസിന് വന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ വിചാരിച്ചു വേറൊരു അവസരത്തിൽ കൊടുക്കാം. ഇതുവരെയും ടിക്കറ്റ് കിട്ടാത്ത തന്നെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ അവരെയും കൂടെ നമുക്ക് പരിഗണിക്കേണ്ടേ. അതുകൊണ്ടാണ് എല്ലാവരും നോക്കിയിട്ട് വിന്നേഴ്സിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത തമിഴ് പാട്ട് കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM-ൽ മലയാളിട.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ், அகத்தீர் பில்டிங், அல்வன் கோல், பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: இப்போ டிராபிக் அப்டேட் நோக்கும்போ ஆன் டி 90 அல்சத்வா ஸ்ட்ரீட்டின் அல்சத்வா பாகத்து பம்ப டு பம்ப டிராபிக் ரிப்போர்ட் செய்திருக்கிறது. ஆன் எஸ் 116 ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് ഇൻ ഷാർജ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് ആ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ 24B സ്ട്രീറ്റ് ഇൻ അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 2.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number one in GCC. TNC apply.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: UDF സർക്കാരിനെതിരെ മുഹമ്മദ് റിയാസ്. ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റം, ഉണ്ടായത് നാറ്റമെന്ന മുൻമന്ത്രി. പത്ത് വർഷം കേരളത്തിലുണ്ടായത് തല ഉയർത്തിപ്പിടിച്ച നിലപാട്. ചേഞ്ച് ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു.
5: ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
6: കിട്ടിയിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം കൊണ്ടുതരും.
4: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബേജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: എന്റെ അമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
8: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
8: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം മറോണം.
8: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അർജുൻ നല്ല ചൂടുണ്ട് പുറത്ത് ഒരു റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് രാഹുൽ മകൻ കോര എന്ന ചിത്രത്തിലെ പാട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ അർജുന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഗോഡ് ഫാദറിലെ പൂക്കാലം വന്നുമാണ്. പ്രവീണാണ് ഇന്ന് ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അതുപോലെ തന്നെ ഗിരീഷ് എന്നോടൊരു ജോബ് വേക്കൻസി അയച്ചു തന്നിട്ട് അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗിരീഷ് എന്നോട് ക്ഷമിക്കണം, കാരണം ഇങ്ങനെ നമുക്കിവിടെ കിട്ടുന്ന ജോബ് വേക്കൻസീസ് എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. അത് എത്രത്തോളം ശരിയാണ്, കൃത്യമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ അന്വേഷിച്ച ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് പറയാനുള്ള അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഇനി വരുന്ന പാട്ടുകൾ താങ്കൾക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. എന്നോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാനത് കണ്ടായിരുന്നു. നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ആ പാട്ട് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ അബുദാബിയിലുള്ള കൂട്ടുകാരും അബുദാബിക്ക് ഈ ഓഗസ്റ്റ് 23rdനൊക്കെ പോകുന്ന കൂട്ടുകാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ വരുന്നുണ്ട് അബുദാബിയിൽ ഓണം ആഘോഷിക്കാനായിട്ട്. ഹോം എഫ് എം ടീം അഡ്കോപ്പ് ഓണം അബുദാബി മിനാ സെന്ററിലാണ്. ഓഗസ്റ്റ് 23rd അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ എത്തണം. ഞങ്ങൾ വൈകുന്നേരമായിരിക്കും അവിടെ എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഓണത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് പായസ മത്സരം, പൂക്കള മത്സരം, മ്യൂസിക്, ഡാൻസ്, അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെല്ലാത്തിനും പങ്കെടുക്കാവുന്നതാണ്. അബുദാബി മിനാ സെന്ററിലാണ് അഡ്കോപ്പ് ഓണം ഓഗസ്റ്റ് 23rd. മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ഓണക്കാലത്ത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ വരട്ടെ, സാധാരണ മാവേലി ആയിരിക്കില്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്, പക്ഷെ ഞങ്ങളാണ് വരാൻ പോകുന്നത്. ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളുടെ ഹോമിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ കൂടെയൊക്കെ ചേർന്ന് ഒരു ഓണം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എത്തുന്നത്. വരുംകൈയോടെ വരില്ല, നിറയെ സമ്മാനമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടൊരു മെസ്സേജ് അയക്കാനായിട്ട് മറന്നു പോകേണ്ട. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അടുത്ത് നമുക്ക് ഗോഡ് ഫാദറിലെ പാട്ട് കേട്ടിട്ട് വരാം.
1: Brought to you by ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
2: യു ഡി എഫ് സർക്കാരിനെതിരെ മുഹമ്മദ് റിയാസ്, ജനങ്ങൾ ആഗ്രഹിച്ചത് മാറ്റം, ഉണ്ടായത് നാറ്റമെന്ന മുൻമന്ത്രി. 10 വർഷം കേരളത്തിലുണ്ടായത് തല ഉയർത്തിപ്പിടിച്ച നിലപാട്. ചേഞ്ച് ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അട്കോപ്പിൽ.
5: അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23 അട്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അട്കോപ്പ് ഓണം സെലിബ്രേഷൻ.
4: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
5: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
6: You're tuned into Home 92.2 FM. Home is a feeling.

നമ്മുടെ ഹോം എഫ് എം ഫാമിലി നിങ്ങളുടെ ഹോമിലേക്ക് വരികയാണ്. ഓണത്തിനുള്ള സമ്മാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള സന്തോഷ സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്കും വരാൻ പറ്റില്ല, കുറച്ച് പേരുടെ വീട്ടിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മെസ്സേജ് ഇടുന്നേ, ഹോം വിസിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കാൻ നമ്മുടെ വാട്സാപ്പിലേക്ക്. അതുപോലെ തന്നെ അബുദാബിയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഓണം ആഘോഷിക്കാനായിട്ട് ഓഗസ്റ്റ് 23 അബുദാബി മിനാ സെന്ററിലാണ് അബ്കൂപ്പ് ഓണം. അപ്പോൾ ഒരുപാട് ഓണ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, നമുക്ക് അന്ന് അവിടെ വെച്ചും കാണാം കേട്ടോ. അപ്പോൾ ശരി, കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വന്ദേ മാതൃ വിവാദം, സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല, കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ BJP തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJP വാദം. എന്നാൽ വന്ദേമാതരം ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ CPM ദേശീയ നേതൃത്വം. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളിൽ കഴമ്പില്ലെന്ന് MA ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. AICC ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തലച്ചോറിൽ നക്സലിസം ഉള്ളവരല്ല, തലച്ചോറിൽ ഗോഡ്സയെ കൊണ്ട് നടക്കുന്നവരാണ് അപകടം. അവരാണ് എതിരാളികളെ ഇല്ലാതാക്കുന്നതെന്നും ബേബി. വന്ദേമാതര ആലാപന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം നിങ്ങൾക്ക് മാപ്പ് നൽകില്ലെന്ന് സോണിയാഗാന്ധിയോട് അമിത്ഷാ. നിങ്ങളുടെ ചെയ്തികൾ രാജ്യം കണ്ടു, ദേശീയ ഗീതത്തെ അപമാനിച്ചു. വന്ദേമാതരത്തെ എങ്ങനെ അപമാനിക്കാൻ തോന്നിയെന്നും അമിത്ഷായുടെ ചോദ്യം. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ മന്ത്രിമാർ. RSS പരിപാടിയിൽ പങ്കെടുത്ത VC നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M John. അതേസമയം കാലടി സർവകലാശാല VC ഡോക്ടർ സീസ തോമസിനെതിരെയുള്ള SFI പ്രതിഷേധത്തെ മന്ത്രിമാർ വിമർശിച്ചു. മെസ്സി വരുമെന്ന പേരിൽ GST തട്ടിപ്പ് നടത്തിയ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്കുൾപ്പെടെയാണ് മെമ്മോ. GST ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സ്പോൺസർക്കെതിരെ നടപടി ഒരു വർഷം വൈകി. GST കമ്മീഷണർ ശ്രീവത്സ, ജോയിന്റ് കമ്മീഷണർ സജിത്, ഡെപ്യൂട്ടി കമ്മീഷണർ സജിനി എന്നിവർക്കെതിരെയാണ് മെമ്മോ. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. കേരളത്തിൽ റബ്ബറിന്റെ വില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 200-250 ആക്കിയെങ്കിൽ 300 ആക്കാനും നടപടിയുണ്ടാകും. കർഷകരെ ചേർത്ത് നിർത്തുന്ന കർഷക ബന്ധുവാണ് UDF സർക്കാർ. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ കർഷകരുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടിയുണ്ടാകും. പുരാതന ആധുനികമായ സംവിധാനങ്ങളെയും കൊണ്ട് കൂട്ടിയിണക്കി ഏറ്റവും അനുയോജ്യമായ സംവിധാനമൊരുക്കുമെന്നും മുഖ്യമന്ത്രി. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട MDMA കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി B ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം MDMAയും കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, LSD സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് മന്ത്രി. തമിഴ്നാട്ടിലേക്ക് ലഹരി എത്തുന്നതിൽ കേരളത്തെ പഴിച്ച് തമിഴ്നാട് MLA. ലഹരി വരുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് നിയമസഭയിൽ AIADMK MLA RRakeshന്റെ പരാമർശം. കേരളവുമായി സംസാരിച്ചുവെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും മന്ത്രി ആദവർജുന സഭയിൽ അറിയിച്ചു. തമിഴ്നാട്ടിലെ ലഹരി ഉപയോഗവും ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയിലാണ് അണ്ണാ DMK MLA പരാമർശം ഉണ്ടായത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചർച്ച നടത്തിയെന്നും ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും കേരളത്തിൽ നിന്ന് ലഹരി എത്തുന്നത് തടയുമെന്നും മന്ത്രി ആദവ് അർജുന. UDF സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും CPM നേതാവുമായ PA മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം LDF സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം. എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അർഹതയില്ലാത്തവരെ ആദരിച്ച് പണം കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനെന്തെന്ന് കോടതിയുടെ ചോദ്യം. കായികക്ഷമതയില്ലെന്ന് തെളിഞ്ഞിട്ടും മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവർക്കെന്നും ഹൈക്കോടതിയുടെ വിമർശനം. അഴിമതി നിയമന നിരോധന പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. ബിജെപിയിൽ വൻ സംഘടന അഴിച്ചുപണി നടക്കും. പാർട്ടിയിലെ വൻ പുനഃസംഘടനയ്ക്ക് തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബിജെപി ഉന്നത നേതൃത്വത്തിന്റെ നീക്കം. യുജിസി നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് എൻടിഎ, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ എൻടിഎ ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോഹൻലാൽ നായകനായ ചിത്രത്തിന് ശബരിമലയിൽ ഷൂട്ടിംഗിന് അനുമതി തേടി സംവിധായകൻ തരുൺ മൂർത്തി ഹൈക്കോടതിയെ സമീപിച്ചു. സംവിധായകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാകില്ലെന്ന് ഡിഎഫ്ഒ അറിയിച്ചു. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താൻ റാന്നി ഡിഎഫ്ഒ അനുമതി നൽകിയതോടെയാണ് ഹർജി തീർപ്പാക്കിയത്. ഷൂട്ടിംഗിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച യുഎഇ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യുഎഇ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എംഒഐ യുഎഇയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും.
0: FM News was brought to you by Danya Group of Companies since 1982.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20-ന് ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ച് നമ്മൾ ഒരു പുതിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ചിങ്ങമായിരിക്കുന്നു, അത്തം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ നല്ല നല്ല വാർത്തകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് പൊന്നിൻ ചിങ്ങത്തിന് നമ്മൾ വരവേറ്റിരിക്കുകയാണ് അല്ലേ. ഒരു നല്ല മാസവും നല്ല ആഴ്ചയും നല്ല ദിവസവും മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ നല്ലത് മാത്രമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രത്യാശയുടെ പുലരി കൂടിയാണ് ചിങ്ങപ്പുലരി എന്ന് പറയുന്നത്. ഇന്ന് വരുന്ന വാർത്തകൾ, കേരളത്തിൽ നിന്ന് ഒരുപാട് വാർത്തയുണ്ട്. ദേശീയ തലത്തിൽ നിന്ന് വന്ദേ മാതരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ വന്ദേ മാതര വിഷയം ആ ഒരു വിവാദം ചർച്ചയ്ക്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ പല രീതിയിൽ ആ ചർച്ചയെ കൊണ്ടുപോയിട്ട് നമ്മളത് ഒരു രാജ്യത്തു നിന്ന് ഇരുന്ന് ചർച്ച ചെയ്യാവുന്ന രീതിയിലേക്ക് അല്ലാത്ത രീതിയിലേക്ക് പലരും അത് മാറ്റുമെന്ന് എനിക്കൊരു ഒരു ആശങ്ക. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു വിദേശ രാജ്യത്തിരുന്ന് നമ്മളൊരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഊന്നിയിട്ട് അതിൻ്റെ മെറിറ്റിൽ മാത്രം ഇരുന്ന് ചർച്ച ചെയ്യണം, അതിൻ്റെ വേറെ വശങ്ങളിലേക്കോ ഒന്നും പോകരുത് എന്ന് പലപ്പോഴും പറയുമ്പോഴും പിടിവിട്ട് പോയിട്ട് അങ്ങനെ സംസാരം പോകാറുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം എടുക്കാത്തത്. അല്ലാതെ ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവം ഒട്ടും അറിയാഞ്ഞിട്ടോ അത് എടുക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല. എന്തായാലും അതിൻ്റെ അപ്ഡേഷനൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാം, കാണാം. നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന വിഷയം സർക്കാരിനെതിരെ, നമ്മുടെ കേരള സർക്കാരിനെതിരെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചത് 10 വർഷത്തെ ഒരു ഭരണം ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു മാറ്റം. പക്ഷെ ഉണ്ടായത് നാറ്റം എന്നാണ് മന്ത്രി പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയേണ്ട രീതിയിലേക്ക് ഭരണം മാറിയോ? 10 വർഷം കേരളത്തിൽ ഉണ്ടായത് തല ഉയർത്തിപ്പിടിച്ച നിലപാടല്ലായിരുന്നു എന്നാണ് മന്ത്രിയുടെ ചോദ്യം. ചേഞ്ച് ആഗ്രഹിച്ചവർക്ക് അത് കിട്ടിയോ എന്നാണ് നമ്മുടെ ചോദ്യം. വിളിക്കാം, 800-9220 ടോൾ ഫ്രീ നമ്പറാണ്. അതുപോലെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സർക്കാരിനെ വിമർശിക്കാം, അതുപോലെ വിമർശനം ഉന്നയിച്ച വ്യക്തിയെയും വിമർശിക്കാം. അതെല്ലാം വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ആരോഗ്യകരമായിട്ടുള്ള വിമർശനം തന്നെ ഉണ്ടാകണമെന്ന ഒരു ഡിസ്ക്ലെയിമർ ഇട്ട് തന്നെ തുടങ്ങേണ്ടി വരുന്നതൊക്കെ സങ്കടമാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എപ്പോഴും ആ ഒരു ചർച്ചയുടെ അന്തസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങളിതിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിളിക്കാം, 800-9220. ആരാണിത്? നമസ്കാരം, ആരാണ്? റെജി വൈക്കം. പറ്റിയ ആളെ തന്നെ കിട്ടിയല്ലോ, പറയൂ. ശരിയാണല്ലോ, പുതുവർഷ ആശംസകൾ. നമ്മുടെ 1st ആണെന്നല്ലേ? അതാണ്.
1: പറഞ്ഞതിനെ പറ്റിയാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്.
0: അതെ,
1: ഈ റിയാസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് ഒരു 6 മാസം ഇവര് കാത്തിരിക്കണ്ടേ? അതിനുപ്പാട് ഇവർക്ക് ഇത്ര വിപ്ലവവും പരവേശവും പിന്നെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കണ പോലെ ആയി പോകണല്ലോ ഇവര്. കാരണം ഒരു പ്രളയം പിന്നെ മഹാരോഗങ്ങളൊക്കെ ഉണ്ടായി, അതിൽ നിന്നും ഒരു പ്രശ്നവുമില്ലാതെ നമ്മള് മുക്തി നേടിക്കഴിഞ്ഞ് അടുത്ത ഓണം വരുന്നു. ഓണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ബക്കറ്റ് വിരുകളോ പിന്നെ ചലഞ്ചോ, ഒരു ദിവസത്തെ ചലഞ്ചോ പിന്നെ വിദേശ നിന്നുള്ള സഹായങ്ങളോ ഒന്നും കൈനീട്ടി ചോദിക്കാതെ ഈ ഒരു മഹാമാരിയെയും ഈ പകർച്ചവ്യാധിയെയും നമ്മൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ കുറ്റങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി കുറ്റങ്ങളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് റോഡ് മഴ പെയ്ത് തീർന്ന് പിന്നെ വെള്ളമിറങ്ങി വെയിൽ വന്നു കഴിയുമ്പോൾ കുണ്ടും കുഴിയും ഉണ്ടാകും, സ്വാഭാവികമല്ലേ?
0: അതാണ് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴിയുണ്ടാകുന്നു. ആരോഗ്യമന്ത്രി പറയുന്നു പകർച്ചവ്യാധിക്ക് കാരണം മഴയാണെന്ന്. വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു മഴയില്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണം. അങ്ങനെയാണ് മന്ത്രി കളിയാക്കുന്നത്?
1: അല്ല, ഇത് കളിയാക്കാൻ വേണ്ടി ഇല്ലാത്തൊരു കഥ മിനിഞ്ഞുണ്ടാക്കി പറയണതാണ് മന്ത്രിമാര്.
0: അപ്പൊ മുൻമന്ത്രി പറയുന്നു കേരളത്തിൽ മുൻപ് മൊബൈലിന്റെ വെളിച്ചമടിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? ഈ വിഷയത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മറുപടി കറണ്ട് വന്ന ശേഷം സർജറി തുടരാനാണ് അങ്ങനെയൊക്കെ പറയൂ. ആരോഗ്യമന്ത്രി കെ മുരളീധരനെ മുഹമ്മദ് റിയാസ് കളിയാക്കുന്നത് എണ്ണം കെട്ടവർ നാട് ഭരിച്ച നാട് മുടിയുമെന്ന് നേരത്തെ പറഞ്ഞൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് നല്ല ദീർഘവീക്ഷണം ഉണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രോളിന്റെ രൂപത്തില് നന്നായിട്ട് അങ്ങോട്ട് മറുപടി പറയുകയാണ് മുഹമ്മദ് റിയാസ് മുൻമന്ത്രി.
1: അല്ല, മറുപടി പറയാം, ആർക്കും പറയാം. പക്ഷെ സ്വന്തം ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞല്ലോ, സ്വന്തം ഭാര്യ ഇഡിയുടെ മുന്നിൽ പോയപ്പോ അത് പാർട്ടിയെ കൊണ്ട് പ്രതിരോധിച്ച ആൾക്കാർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അവർക്ക് അനവന ആർജവം ഉണ്ടെങ്കിൽ ആ സ്വന്തമായിട്ട് നേരിട്ട് പാർട്ടിയോട് പറയണം, ഇത് എന്റെ കുടുംബപരമായ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പാർട്ടി ഇതിന്റെ ഇടപെടണ്ട, ഞാൻ നിങ്ങളെ നേരിട്ട് വരാന്ന് ആർജവത്തോട് ഈ പറഞ്ഞ മന്ത്രിക്ക് റിയാസിന് പറയാനും ആർജവില്ലാത്ത കളിയാക്കാനും പറയാനും
0: ആണെങ്കിൽ നമുക്കും കൊടുക്കാനുണ്ടല്ലോ എന്നാണ് റെജി പറയുന്നത് അല്ലേ? ഇ ഡി വിഷയത്തിൽ സി എം ആർ നെക്സാലോജി കേസാണ് താങ്കൾ പറഞ്ഞു തരുന്നത്.
1: തട്ടിപ്പും കാര്യങ്ങളുമായിട്ട് ആ ഒരു ഭരണം മാറിക്കഴിഞ്ഞ് കണ്ട് ഓക്കെ ഇവർക്ക് അഴിമതി ഉണ്ടേ പറയാം, അഴിമതി കാണിച്ചു അല്ലെങ്കിൽ ഇത് ഞാൻ പറയാം. മിനിപ്പേട്ടിലെ ഈ കഴിഞ്ഞ തലയാടം പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്താണ് വെച്ചൂർ പഞ്ചായത്ത്. വെച്ചൂർ പഞ്ചായത്തിൽ ഈ ദുരിതാശ്വാസ ഈ വെള്ളപ്പൊക്കം വന്നപ്പം പിന്നെ നമ്മുടെ സ്കൂളില് കൊണ്ടാക്കിയവരിൽ നിന്ന് പിന്നെ സാധനങ്ങൾ അടിച്ചു മാറ്റി കേസാണ് ഇപ്പോ. അത് സി പി എമ്മിന്റെ ആൾക്കാരാണ്. അതിന്റെ വാട്സ്ആപ്പ് എന്റെ കയ്യിൽ കിടപ്പുണ്ടോ? അതിന്റെ പ്രൂഫ് വരും വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനെ തട്ടിപ്പും കാര്യങ്ങളുമായിട്ട് നടന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് ഇവരുടെ ചിന്താഗതി. അപ്പൊ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനും ഒരു കുഴപ്പമില്ല. വിമർശിക്കുക, ആരെ വിമർശിക്കാൻ, വിമർശനങ്ങൾ ഉൾക്കൊള്ളണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, ആ തെറ്റുകൾ തിരുത്തി പോകണം.
0: എസ് എ പറയുന്നത് ഒരു സമയം കൊടുക്കാനുണ്ട്, ആ സമയത്തിലേക്ക് എത്തട്ടെ, എന്നിട്ടും ഇതേപോലെ ആണെങ്കിൽ ഓക്കെ.
1: സമയം കൊടുക്കുന്നതിൽ ഇവർ എന്താണ് ഇവർ കണ്ട പാകപ്പിഴ? ഇപ്പൊ റിയാസ് പറയണത് പിന്നെ മുരളീധരൻ പറഞ്ഞ് പിന്നെ മഴ വന്നുകൊണ്ട് രോഗം ഉണ്ടായി. വിദ്യാശക്തി വകുപ്പ് മന്ത്രി പറഞ്ഞു പിന്നെ മഴ ഉണ്ടായതുകൊണ്ട് പിന്നെ
0: അതിപ്പോ വന്ദേ മാതരം വിഷയത്തിൽ പോലും മുഖ്യമന്ത്രി വി ഡി സതീഷിന്റെ നിലപാട് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഇത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്ന രീതിയിൽ, പക്ഷേ സുപ്രീംകോടതിയുടെ ഉത്തരവ് അനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തല ഉയർത്തി അവരോട് പറയാതെ പത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ പേപ്പറുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം മറുപടി കൊടുക്കുന്നതിനൊക്കെ ആളുകൾ എടുത്ത് എന്താ പറയുക ട്രോൾ രൂപത്തിലും അതല്ലാതെ ഒരു വിമർശനാത്മകമായിട്ടും അത് കാണുന്നുണ്ട്. അതുപോലെ മയക്കുമരുന്ന് കേസിലെ പ്രതികൾ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരായിട്ട് എത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു.
1: വാർത്തകളൊക്കെ വന്നു, അതെല്ലാം ഇത് നിഷേധിക്കുക അല്ലെങ്കിൽ അത് എന്റെ കൂടെ ഞാൻ അറിയാത്ത ആളെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അവല പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എത്ര നാൾ ജയിലിൽ കിടന്നു, സ്വർണ്ണക്കള്ള കിടത്ത്, അത് പിന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനല്ലേ. ഈ പുള്ളി പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പം അല്ലെങ്കിൽ പിന്നെ സമരം ചെയ്തപ്പോൾ ഈ ആളിനെ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്ന്. ആ ആളെ പിടിച്ചത് വരാ ഇപ്പം ഭരിക്കുന്ന യു ഡി എഫിന്റെ സർക്കാരില് അറസ്റ്റ് ചെയ്തത്, അത് സംരക്ഷിക്കാൻ ആരെങ്കിലും ചെന്നോ?
0: എന്തായാലും അതിനൊരു സമയം കൊടുക്കുന്നതാണ് റെജി വൈക്കത്തിന് പറയാനുള്ളത് അല്ലേ? ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ ഇന്ന് യു ഡി എഫിന് പ്രതിരോധം തീർക്കുകയാണോ അതോ മുഹമ്മദ് റിയാസിന് മുൻ മന്ത്രിക്ക് മറുപടി കൊടുക്കാനാണോ അതോ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നോക്കിയാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: അല്ലെ, ഇത് നമുക്കൊരു സമയം ഏത് സർക്കാരിനും കൊടുക്കണ്ടേ? ഒരു ആറ് മാസമെങ്കിലും മിനിമം കൊടുക്കണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും കൊടുക്കണം.
2: രണ്ട് പിന്നെ ഇവര് ഈ പറയുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഡിവൈഎഫ്ഐ കാർ മൊത്തം സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. ആരായിരുന്നു പത്മ ഈ ശിവശങ്കരൻ? ഏത് കേസിലാണ് ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത്? അകത്തായിരുന്നത് 100 ദിവസം.
0: പക്ഷെ ഇപ്പൊ അവസാനം കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റില് ശിവശങ്കരന്റെ പേരില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം.
2: അല്ല, 100 ദിവസം എങ്ങനെ കടന്നത്?
0: അതങ്ങനെയാണ്, അതാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരില്ല, അതെന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു? ആരാണ് ഒഴിവാക്കിയത്? ഇപ്പൊ ആരാണ് അധികാരത്തില്?
2: ഞാൻ മിനി പത്മ ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പൊ ഡിവൈഎഫ്ഐക്കാര് ഇല്ലാത്ത സമരം ഇപ്പൊ തൂഫാൻ കൊണ്ടുവന്നു കംപ്ലീറ്റ്. നമുക്ക് ഓരോ ദിവസം മാധ്യമങ്ങൾ എടുത്ത് അറിയാം പിടിക്കുന്ന കംപ്ലീറ്റ് ഡിവൈഎഫ്ഐക്കാരല്ലേ. അങ്ങനെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റൂ? ഡെയിലി എത്ര കേസാണ് നമ്മൾ കേൾക്കുന്നോ? അപ്പൊ ഈ സതീശന്റെ ഒരാളിനെ പിടിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ എന്തെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ സതീശന്റെ ഒരാളിനെ സംരക്ഷിക്കാനല്ലേ നോക്കുമോ?
0: സുധീർ, അങ്ങനെ ഒരു മയക്കുമരുന്ന കേസിലും തൂഫാനിലും താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നല്ല അത് എടുക്കുകയാണെങ്കിലും നമുക്ക് അത്ഭുതം വരുന്നത്. ഇതില് രാഷ്ട്രീയമില്ല, ഇതില് മതമില്ല, എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് താങ്കൾ ഡിവൈഎഫ്ഐ ആണ് മൊത്തം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ
2: അതല്ല പറഞ്ഞത്. ഇന്നലെ സതീശന്റെ വീട്ടിന് സമരം ചെയ്യുമ്പോ പോകുന്നു, അപ്പൊ ഇവര് കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. അപ്പൊ സതീശന്റെ പോലീസ് തന്നെ പിടിച്ചവരോ? അങ്ങനെയാണെങ്കിൽ അവരെ സംരക്ഷിക്കാനല്ലോ നോക്കില്ലല്ലോ.
0: തീർച്ചയായിട്ടും അതാണ്. അതായത് വിമർശനത്തിന് കുറച്ച് സമയം കൊടുക്കും അല്ലേ? അത് മാത്രല്ല, ആക്ഷൻ എടുക്കുന്നുണ്ട് ഈ സർക്കാർ.
2: ഈ മുഹമ്മദ് റിയാസ് മിനി പത്മ 600 കോടി രൂപ ആലപ്പുഴയിൽ റോഡുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മഴയത്ത് കണ്ടതാണ് ആ റോഡിൽ വെള്ളം കടന്നു എങ്ങനെയാണ് വെള്ളം അതേ കണക്ക് കിടക്കേണ്ട 600 കോടി രൂപ റോഡുണ്ടാക്കിയതാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിനൊക്കെ എന്താ മറുപടി പറയാൻ? ഇവരൊക്കെ ഇവരൊക്കെ ഇപ്പോഴും ജി സുധാകരൻ പറഞ്ഞ കണക്ക് ഇവര് പരാജയപ്പെട്ടില്ല, ഇവരാണ് ഭരിക്കുന്നത് കണക്കൂട്ടിയാൽ കണ്ടായിരിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അത് മൊത്തത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ പി ആർ ഡിയുടെ വാർത്ത വന്നപ്പോഴും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോഴും പിണറായി വിജയന്റെ പേരിലുള്ള നോട്ടീസാണ് ആദ്യം വന്നത്. തെറ്റ് പറ്റിയിട്ട് വീണ്ടും മാറ്റിയിട്ടാണ് വി ഡി സതീശിന്റെ പേരിലേക്ക് അത് മാറിയേക്കുന്നത്.
2: അപ്പോൾ സഖാക്കൾ എനിക്ക് തോന്നുന്നു സഖാക്കൾ ഇതുവരെയും പലവരും ഉറക്കം നടിക്കുകയാണ്, കാരണം അവര് വിചാരിക്കുന്നത് അവിടെ ഭരണം മാറിയില്ലെന്നാണ്, അതാണ് എനിക്ക് തോന്നുന്നത്.
0: യെസ് സുധീറാണ് സംസാരിച്ചത്, വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നമസ്കാരം, വിളിക്കാം 800-922-0. റേഡിയോയുടെ ശബ്ദമൊക്കെ കുറച്ചിട്ടുണ്ടല്ലോ, ആരാണിത്? നമസ്കാരം ഷമീർ, സുഖായിരിക്കുന്നു?
3: സുഖം.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സ്വാതന്ത്ര്യ ദിനമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അത് ശരി, അത് ശരി, അത് ശരി. നമ്മുടെ വാർത്തയും നമ്മുടെ ഇപ്പോഴത്തെ വിശേഷവും ചർച്ചയൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു.
3: മരുന്ന് കമ്പനികള്, അംഗൻവാടികൾക്ക് ഭക്ഷണം കൊടുത്ത ചികിത്സകൾക്കൊക്കെ ഒക്കെ കടം വെച്ചിട്ട് അവിടെ തന്നെയും പണം കൊടുത്താൽ ഇറങ്ങിപ്പോയ മരുന്നില്ല എന്ന് പറഞ്ഞ സംഭരണിയാണ്. 3 മാസം കഴിഞ്ഞോ? മാത്രല്ല, കഴിഞ്ഞ 10 വർഷത്തിന് സപ്ലൈക്കോ ഏറ്റവും കഴിയുന്നതിനും ഈക്വൽ എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും പറയണത്. അപ്പൊ ജനങ്ങളെ പ്രശ്നങ്ങൾ സർക്കാർ അഡ്രസ് ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗ ആളുകൾക്കും ഇൻഫോബത്ത് അനുവദിച്ചു. കെഎസ്ആർടിസിക്ക് 8 വർഷത്തിന് ശേഷം പെൻഷൻ ജീവനക്കാർക്ക് ഇൻഫോബത്ത് അനുവദിച്ചേക്കുന്നത്.
0: ഷമീർ പറയുന്ന വളരെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ? ഷമീർ ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ, ഒന്ന് വിളിക്കാമോ? കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ വിളിക്കാം മറ്റുള്ളവർക്ക്. വിളിക്കേണ്ട നമ്പർ 800-922-0. ചേഞ്ച് ആഗ്രഹിച്ച ചേഞ്ച് നമ്മുടെ കേരളത്തിൽ വന്നോ? മാറ്റം ആഗ്രഹിച്ചു, പക്ഷെ നാറ്റമാണ് ഉണ്ടായതെന്ന് മുൻമന്ത്രി മുഹമ്മദ് റിയാസ് പറയുമ്പോൾ എത്രത്തോളം അതിനോട് യോജിക്കാൻ പറ്റും? കുറച്ചുകൂടെ സമയം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് കൊടുക്കേണ്ടതുണ്ടോ? നമസ്കാരം സുഹൃത്തെ, ആരാണ്?
4: നമസ്കാരം,
0: ലത്തീഫെ, പറയൂ.
4: ഈ മുഹമ്മദ് റിയാസ് അതൊരു രാഷ്ട്രീയ പരാമർശം നടത്തിയതാണ്, പക്ഷെ അത് മൊത്തം എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമായിട്ട് കാണണ്ട. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ചില അർത്ഥവത്തങ്ങളുണ്ട്. ഇപ്പൊ താങ്കൾക്ക് തന്നെ അറിയാം, ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നല്ലൊരു പരിപാടി തന്നെയാണ്. അതിന്റെ ഇത് ഇതിന്റെ മുന്നേ ഒന്നും കഴിഞ്ഞ സർക്കാരൊന്നും ലഹരി പിടിക്കാത്തൊന്നുമല്ല. പിന്നെ പെരുമ്പാവൂർപ്പ് കേന്ദ്രീകരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിനെ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത്രയും ഉണ്ടായിട്ടില്ല, ശരി തന്നെയാണ്. പിന്നെ ഈ തൂഫാന്റെ ഈ പിടിക്കുന്നത് മാത്രം പൊക്കിക്കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള എല്ലാ എന്തായാലും പറഞ്ഞ ആ വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല ഒരു മാധ്യമത്തിൽ വിളിച്ചിട്ട്. കാരണം ആ ബാക്കിയുള്ള എല്ലാ കാണിക്കുന്ന കാര്യങ്ങളും മറച്ചു വെക്കുകയാണ്. കാരണം പിണറായി വിജയൻ ഈ മോദി സർക്കാരിന്റെ വീട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവരുടെ ചിത്രം വെക്കണമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ 450 കോടി
0: പ്രോജക്ട്, അതെ തീർച്ചയായിട്ടും
4: അതൊന്ന് ആലോചിച്ചു നോക്കണേ. കാരണം ആ വീട്ടില് ഈ പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡ് വെച്ചിട്ട് ഇരിക്കുമ്പോ ആ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് വിവാഹാലോചന ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ആ വീട്ടിലോട്ട് വല്ല വിരുന്നുകാർ വരുമ്പോഴോ പഠിക്കുന്ന കുട്ടികളുടെ സഹപാഠികൾ വരുമ്പോഴോ എത്രത്തോളം അവർക്ക് മാനക്കേട് ഉണ്ടാവും?
0: അതുകൊണ്ടാണ് LDF സർക്കാർ അതിൽ നിന്ന് മാറി നിന്നത്. ആത്മാഭിമാനത്തിന് വിലയിടരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോജക്ട് ഏറ്റെടുക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ പുതിയ ഇതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ടതില്ല, പക്ഷെ ആ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ആ ഒരു ബോർഡ് അവിടെ ഉണ്ടാകും, അതും ആത്മാഭിമാനത്തെ
4: ചോദിച്ചില്ലേ? വെക്കണ്ടെന്നൊന്നുമില്ല, എന്നാലും പത്രക്കാർ അത് എടുത്തു ചോദിച്ചപ്പോ ശ്രീ വി ഡി സതീശൻ തല താഴ്ത്തിയിട്ടാണ് മറുപടി പറയുന്നത്.
0: കറക്റ്റ്, ആ രണ്ടു മൂന്ന് വിഷയങ്ങളിൽ അദ്ദേഹം തല താഴ്ത്തിയിട്ടാണ് മറുപടി പറഞ്ഞത് അല്ലേ?
4: അത് അദ്ദേഹത്തിന്റെ മുഖം ഫേസ് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ കളവ് പറയുന്ന ആ മുഖം. അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും ഈവൻ ഒരു 4 പേരുള്ള ഒരു സമിതി ഉണ്ടാക്കി, മറ്റേ എന്താണ് പ്രധാനമന്ത്രിയുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ
0: PM ശ്രീ,
4: ലീഗിന്റെ മന്ത്രിമാർ ഉൾപ്പെടെ 3 പേര് അതിന് അനുകൂലമായപ്പോ ശ്രീ M ലിജു എന്ന മന്ത്രി മാത്രമാണ് അതിന് എതിരായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിന്റെ നിലപാട് എതിർത്തു പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു. എന്ത് അംഗീകാരത്തിന്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് PM ശ്രീയൊക്കെ അവര് പറയുന്നത് പോലെ ഇവര് ഒപ്പിട്ട് കൊടുക്കുന്നത്? ഞാൻ ഇത്രകാലം പറഞ്ഞിരുന്നു കഴിഞ്ഞ് LDF സർക്കാർ അത് ചെയ്തു, അത് കാരണം ഞങ്ങൾ തുടരുന്നു. അതിന് കേന്ദ്രമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒന്നും അതിലുണ്ടായിട്ടില്ല. അവരൊരു രൂപരേഖ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ചു എന്നല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും പിന്മാറാം, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ ഒരു കാര്യം നാറ്റം എന്ന് ഉദ്ദേശിച്ചത് ബാക്കി എല്ലാ കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തൂഫാനെ മാത്രം പൊക്കിക്കൊണ്ടുവന്നിട്ട് അത് സർക്കാരിന് കഴിവൊന്നുമല്ല, അതിന് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥര് എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ അവരൊക്കെയാണ് ബലിയാടാവുന്നത്. പിന്നെ ഏതൊരാൾ പറഞ്ഞുകൊണ്ടു എത്ര DYFAക്കാരെ പിടിക്കുന്നത്, ആ സുഹൃത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കി അറിയും. അതിൽ ശ്രീപത്നം തിരുത്തിയത് വളരെ നന്നായി, കാരണം എല്ലാ രാഷ്ട്രീയക്കാരും മതത്തിലുള്ളവരും എല്ലാവരും പെട്ടിട്ടുണ്ട്, അതിന് രാഷ്ട്രീയ മതം ഒന്നുമില്ല. പിന്നെ ഇപ്പൊ കൂടുതൽ ഇപ്പൊ പിടിച്ചതാരൊക്കെയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
0: അതെ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള പിന്നെ സ്ഥലത്തെ എത്ര പ്രമുഖരെയാണ് പിടിച്ചിരിക്കുന്നതും കൂടി അവർ മനസ്സിലാക്കിക്കോട്ടെ അല്ലേ. പറയുമ്പോഴെല്ലാം പറയാം,
4: മാസമല്ലേ, ഒരു വർഷമായി കഴിഞ്ഞ് ഇവരുടെ നാറ്റം കൂടുക തന്നെ ഉള്ളൂ. ഇവര് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ കേരള ജനതയ്ക്ക് മൊത്തം ഒരു നല്ല ഭരണമൊക്കെ പ്രതീക്ഷിക്കണം നമുക്കൊക്കെ.
0: തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഏത് പാർട്ടി അധികാരത്തിൽ നിന്നല്ല, ജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കുന്ന, ഈ പറഞ്ഞ പോലെ മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ നാറ്റമല്ല മാറ്റം തന്നെയാണ് വേണ്ടത്. 10 വർഷത്തെ ഭരണം മാറണമെന്ന് ജനം ആഗ്രഹിച്ച് വോട്ട് ചെയ്തു. അങ്ങനെ വോട്ട് ചെയ്ത ജനത്തിന് ആ മാറ്റം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അതിന് 3 മാസമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസവും
4: നല്ല മാറ്റം ഉണ്ട് നാട്ടില്. എല്ലാവരും കരച്ചിലും വീഴ്ത്തലും മറ്റേ ബസ്സുകാരായാലും ബാക്കിയുള്ള ഒരുപാട് ജനങ്ങളായാലും നല്ല മാറ്റം തന്നെയാണ്. എല്ലാവർക്കും മാറ്റം അറിയുന്നുണ്ട്.
0: തകിക്കില്ലെന്നാണ് ലത്തീഫ് പറഞ്ഞത്. കടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കേട്ടോ ലത്തീഫ്, മനസ്സിലായല്ലോ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്.
5: ഷിയാസ്
0: റാസൽഖൈമിൽ നിന്ന് സുഖായിരിക്കുന്നു. ഷിയാസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അല്ലേ.
5: ആ,
0: ഷിയാസിനെ കുറിച്ച് പറയുമ്പോ ഷിയാസ് എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ഷബ്നയെ കുറിച്ച് പറഞ്ഞിരുന്നു. കേൾക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കണം കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷബ്ന എനിക്ക് അവരാണ് പാലക്കാട് സ്വദേശി, പടിഞ്ഞാറങ്ങാടി തൃത്താല അല്ലേ. അതെ, നമ്മുടെ കോൺസുലേറ്റ് നടത്തിയ ഇന്ത്യ അറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് ഫസ്റ്റ് പ്രൈസ് 20 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറഞ്ഞിട്ട് സമ്മാനം അടിച്ചെടുത്ത വ്യക്തിയാണ് ഷബ്ന എൻ കെ. ഷിയാസിന്റെ ഭാര്യയാണ്, മാത്സ് ടീച്ചറാണ് അല്ലേ. അതാണ്, എനിക്കത് വലിയ സന്തോഷം. ഇന്ത്യയെ അറിയാം, നമ്മുടെ ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി, അത് ഷബ്ന പടിഞ്ഞാറങ്ങാടി പാലക്കാട്ടുകാരി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരുപാട് അഭിമാനം. മലയാളി എന്ന് പറയുമ്പോ നമുക്ക് അതിലും അഭിമാനം അല്ലേ. ഞാനിങ്ങനെ ഞാൻ ഷിയാസിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഷിയാസ് എന്തൊരു പ്രൗഢിയോടെ എന്തൊരു അഭിമാനത്തോടെയാണ് അവിടെ നിന്നിരുന്നത് അല്ലേ. അതെ, താങ്കളുടെ ഭാര്യ എന്നതിലുപരി ഒരു ഒരു മലയാളിക്കത് കിട്ടിയതിൽ ഒരു ഇന്ത്യക്കാർ, ആ ഒരു അഭിമാനത്തോടെയാണ് താങ്കൾ. നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള വിഭജനവും കാര്യങ്ങളും ഒക്കെ പലരും പറഞ്ഞു നടക്കുമ്പോഴും നമ്മൾ ഇന്ത്യ അറിയുന്ന നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അത് താങ്കളുടെ വൈഫ് അത് വാങ്ങി ആ സ്റ്റേജിൽ നിന്ന് വാങ്ങുമ്പോൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഗൂസ് ബംസ് ആയിരുന്നു.
5: അതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യാൻ വേണ്ടി, ഞാൻ മിനിമാമിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതും.
0: ഞാൻ ഷബ്നയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ എന്നെ കാണാൻ വേണ്ടിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹമായിരുന്നു അദ്ദേഹം വൈഫാണെന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കി. എന്തായാലും ഒരുപാട് സന്തോഷം. ഷബ്നയോട് ഒന്നുകൂടെ അന്വേഷണം പറയാ, പറ്റുമെങ്കിൽ ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരണം കേട്ടോ. യെസ്, എന്തായാലും സന്തോഷം കണ്ടില്ല. ഞാൻ ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ. സന്തോഷം. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ?
5: ചർച്ചയില് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ സർക്കാരിനൊരു സമയം കൊടുക്കണം. നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം പ്രൊമോഷൻ പീരീഡ് ഒക്കെ കൊടുക്കുമല്ലോ.
0: അതെ, തെളിയിക്കാനുള്ള ഒരു പീരീഡ് അല്ലേ.
5: ആ, തെളിയിക്കാനുള്ള പീരീഡ്. കാരണം ഇത് സർക്കാർ കയറിയപ്പോ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രകൃതിപരമായിട്ടൊക്കെ വന്നപ്പോൾ അവര് എന്താ 20 മന്ത്രിമാരെ വെച്ചിട്ടുള്ള ചെയ്യുന്നത്.
0: മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒരു രീതികളും കൂടി മറന്നുപോകും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കും കൂടി വരണമല്ലോ അല്ലേ.
5: ആ, അതിലേക്കും വരണം. അപ്പൊ നമ്മള് ഇപ്പൊ സർക്കാർ വിമർശിക്കാൻ
0: ആയിട്ടില്ല,
5: പാടില്ലാന്നാണ് എന്റെ ഒരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും.
5: അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം പെട്ടെന്ന് തന്നെ അവർക്ക് തീരുമാനം എടുക്കാമായിരുന്നു, അത് വേണോ വേണ്ടേ.
0: അതെ, പി എം എ വൈ പ്രോജക്ട് ആണെങ്കിലും, അതായത് പ്രധാനമന്ത്രി ആദ്യം വെക്കുന്ന ഇടതുപക്ഷം മാറ്റിവെച്ച ആ പ്രോജക്ട് വേണോ, പി എം ശ്രീ പ്രോജക്ട് അത് ഇടതുപക്ഷം ഒപ്പിട്ടു എന്നതിന്റെ പേരിൽ അത് അവർക്ക് മാറ്റിവെക്കാവുന്നത്, അവരൊപ്പിട്ടില്ലേ നമുക്കിത് നടപ്പാക്കാം എന്ന് പറഞ്ഞ ആ നയത്തിലൊക്കെ മാറ്റം വരുത്തായിരുന്നു.
5: അത് വരുത്തരും, കാരണം അത് പറഞ്ഞിട്ടാണ് അവർ അധികാരത്തിൽ കയറിയത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്നാലും അതൊക്കെ പറഞ്ഞാണ് അധികാരത്തിൽ കയറിയത്.
0: അതെ,
5: അപ്പൊ അതിനൊക്കെ ഒരു വിഷമപ്പെട്ടു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള സ്റ്റഡി കൊടുക്കണം, അതിനുള്ള സമയം കൊടുക്കണം എന്നാണ് അഭിപ്രായം.
0: തീർച്ചയായും.
5: നമ്മുടെ വേറൊരു കോൺഗ്രസ് പ്രവർത്തന ഒരു അഭിപ്രായം പറഞ്ഞു, എല്ലാവരും DIYFI ആണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള, അതും ഒരു തെറ്റാണ്, അങ്ങനെയൊന്നും നമ്മള് പറയാൻ പാടില്ല.
0: തീർച്ചയായിട്ടും അങ്ങനെ പറയരുത്. എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ വർഗവും എല്ലാ സ്ത്രീ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം മുഴുവനും ഈ മയക്കുമരുന്ന് കേസിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് അനുഭവമായിട്ടുള്ള താങ്കൾ അത് പറഞ്ഞതിലും സന്തോഷം. താങ്ക് യു സോ മച്ച് ഷിയാസെ. അപ്പൊ ഒരിക്കൽ കൂടി പിന്നെ ഷബ്നയുടെ അടുത്ത് എന്റെ അന്വേഷണം പറയാ, പറ്റുമെങ്കിൽ എന്നല്ല വരണ ഒരു ഓഫീസിൽ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഷിയാസിനെയും വൈഫിനെ അവിടെ കണ്ടപ്പോ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. നിങ്ങൾക്ക് നിങ്ങൾ കോൺസുലേറ്റിലെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരിക്കലെങ്കിലും വരണം കേട്ടോ. സ്വാതന്ത്ര്യ ദിനത്തിലോ റിപ്പബ്ലിക് ദിനത്തിലോ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്തുമ്പോഴും നമ്മുടെ മലയാളികളടക്കം ഉള്ള വലിയൊരു സമൂഹം അവിടുത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ പുരസ്കാരമൊക്കെ നേടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവനും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ കാണുക കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ അറിയാമെന്ന് പറഞ്ഞ റിക്വസ്റ്റിൽ ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇന്ത്യയെ അറിയാം, നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് എന്തൊക്കെ അറിയാം എന്ന ആ ഒരു ക്വിസ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി 20 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറഞ്ഞത് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലുള്ള നമ്മുടെ സ്വന്തം ഷബ്നയാണ്. ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. എത്ര പറഞ്ഞാലും മതി വരാത്തതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത്. അതിലെ രാഷ്ട്രീയവും അതിലെ കാര്യങ്ങളും ഒക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം.
6: നമസ്കാരം മിനി പത്മ.
0: ആരാണിത്? ജോസഫാണോ?
6: നബീൽ.
0: ഞാൻ പെട്ടെന്ന് ജോസഫാണോന്ന് വിചാരിച്ചു. നബീൽ എവിടെയായിരുന്നു? കുറച്ചു ദിവസം കേട്ടില്ല. റേഡിയോ കേൾക്കുന്നുണ്ടായിരുന്നോ അതോ വിളിക്കാതിരുന്നതാണോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? കുറച്ച് സമയം കൂടി കൊടുക്കണ്ടേ?
6: ഈ വിഷയത്തില് ഇല്ല, അതായത് ഒരു തീരുമാനം എടുക്കുമ്പോ അതിന് സമയം കൊടുക്കണമെന്ന് പറഞ്ഞ ശരിയല്ല. അങ്ങനെയാണെങ്കിൽ സമയം എടുത്തുകൊണ്ട് ആ തീരുമാനം എടുക്കാം.
0: ഓക്കെ,
6: അതാണ് അതിന്റെ കറക്റ്റ്. അല്ലാതെ എല്ലാ വക തീരുമാന മോശമായ തീരുമാനങ്ങളും എടുത്ത് സൈൻ ചെയ്തതിന് ശേഷം ഒരു സമയം കിട്ടണം എന്ന് പറയുന്നതിൽ വളരെ വസ്തുത വിരുദ്ധമാണ്.
0: വളരെ കൃത്യമാണ്.
6: മാത്രമല്ല, ഈ സർക്കാർ മാറിയ സമയത്ത് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴും പറഞ്ഞു, നമ്മള് ഒരു ചേഞ്ച് ആഗ്രഹിച്ച ഒരാളാണ്.
0: അതെ,
6: മറുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ, മറുപക്ഷത്തെ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുതിയ ആൾക്കാർ വന്നോട്ടെ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനും വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതികളിലും അതിലിപ്പോ ആകെ എടുത്ത് പറഞ്ഞ ഒരു ഓപ്പറേഷൻ തൂഫാൻ, അതും ഇവിടെ വിളിച്ച വേറെ സുഹൃത്ത് പറഞ്ഞ പോലെ ഇതിനു മുന്നിൽ ഇങ്ങനത്തെ പ്രവർത്തികൾ പല സർക്കാരുകളും നടത്തിയിട്ടുണ്ട്. അതിന് പേര് അവര്
0: ചെന്നിത്തലയുടെ ആർജവം കുറച്ചുകൂടി ശക്തമായിരുന്നു. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നോണ്ട് തന്നെ അല്ലേ അതിന്റെ ഒരു
6: അംഗീകരിക്കാതെ നിവർത്തിയില്ല. പക്ഷെ അതുപോലെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ കറന്റിന്റെ ഒരു വിഷയം, കഴിഞ്ഞ 10 കൊല്ലം ഒരു പവർ കട്ട് ഇല്ലാതെ പോയിരുന്ന ഒരു സ്റ്റേറ്റിനെ ഇപ്പോ വീണ്ടും കറന്റ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് മാറി. അതേപോലെ നമ്മളെ ഈ വയോജനങ്ങൾക്ക് കിട്ടിയിരുന്ന പെൻഷൻ സമ്പ്രദായം നേരിട്ട് വീട്ടിൽ കിട്ടിയിരുന്ന
0: സഹകരണ ബാങ്കുകളിലൂടെ അല്ല ഇനി മറ്റു രീതിയിലേക്ക് മാറ്റുന്നു പറയുമ്പോഴും അത്
6: ഇതിന്റെ ഉപഭോക്താവ് ആരാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വയസ്സായുള്ള ഒരാൾക്ക് ഇതിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയിട്ട് അതിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കാം, അല്ലെങ്കിൽ ATMൽ പോയിട്ട് ക്യൂ നിന്നിട്ട് വാങ്ങിച്ചു, അതൊന്നും ശരിയായ നടപടികളല്ല. സോഷ്യൽ സെക്യൂരിറ്റി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പരമായിട്ട് അത് ആൾക്ക് കിട്ടണമെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം.
0: തീർച്ചയായിട്ടും. എന്തായാലും നബീൽ വളരെ വിലപ്പെട്ട പോയിന്റ് തന്നെയാണ് പറഞ്ഞത് അല്ലേ. എന്തായാലും ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു വലതുപക്ഷം ഭരിക്കുമ്പോൾ എന്നാ കൃത്യമായിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു. നബീലെ കട്ടായി പോയതാണോ? യെസ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം. നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? സുഹൃത്തെ കേൾക്കാമോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ഹലോ, ആരാണ്?
7: ആന്റണി ആണ്.
0: ആന്റണി, സുഖമായിരിക്കുന്നോ?
7: സുഖമായിരിക്കുന്നു.
0: ഓക്കെ, കുറച്ചു നാളായോ വിളിച്ചിട്ട് ആന്റണി?
7: കുറച്ചായി, കാരണം മാതാകാര്യം ബിസിയാണ്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ.
0: എന്തായാലും ചർച്ച കഴിയാറാകുമ്പോഴാണ് താങ്കൾ വിളിച്ചത്. എന്നാലും ഒരുപാട് സന്തോഷം. നാട് എവിടെയാന്നാ പറഞ്ഞേ ആന്റണി?
7: കൊല്ലത്ത്.
0: കൊല്ലം കേൾക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. സംസാരിക്കുമ്പോ എന്തൊരു ആർജം, എന്തൊരു ഊർജ്ജാന്നറിയോ നിങ്ങൾക്ക്? നല്ല രസമാണ് കൊല്ലക്കാരുടെ ശബ്ദവും സംസാരവും ആ രീതികളും ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട്. യെസ്, പറയൂ. നമ്മുടെ അങ്ങനെ സംശയമുണ്ട് അല്ലേ? അതാ മാത്രമല്ല, ഇന്നിപ്പോ നോക്ക് PRDയുടെ ഭാഗത്തുനിന്ന് വന്ന കുറിപ്പില് VD സതീശൻ മുഖ്യമന്ത്രി അല്ല ആണെങ്കിൽ പോലും
7: PRDയുടെ ഭാഗത്ത് മിസ്റ്റേക്ക്, അത് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോഴും ഒരു ചേഞ്ച് വന്നിട്ടില്ല. അന്ന് എല്ലാ കാര്യങ്ങളും മാറണമെങ്കിൽ ഇച്ചിരി സമയം കൊടുത്തേ പറ്റും.
0: 10 വർഷത്തെ ഒരു പരിചയമല്ലേ അവർക്ക് അല്ലേ?
7: ആ, തീർച്ചയായും. 10 വർഷം പഠിക്കുന്ന ഒരു ടീമിന് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവര് വന്ന് ഇവർക്ക് നമ്മളൊരു 6 മാസമെങ്കിലും കൊടുത്തു. അവര് ഈ അതായത് മന്ത്രിമാരും ഗവൺമെന്റും ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥരാണല്ലോ ഭരണത്തിൽ മെയിനായിട്ട് നിൽക്കുന്നത്. അവരെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ.
0: നേരത്തെ വിളിച്ച നബീല് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അങ്ങനെ സമയം കൊടുത്തിട്ട് പിന്നെ ആദ്യം നടപ്പാക്കുക, പിന്നെ സമയം എടുത്തിട്ട് തിരുത്തി.
7: ആ രീതിയിൽ എനിക്ക് വിജയിപ്പുണ്ട്. അതായത് പുള്ളി പറഞ്ഞപ്പോ ഇലക്ട്രിസിറ്റിയുടെ കാര്യം, അതെന്ന് പറഞ്ഞാൽ നമ്മൾ കരാർ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് റിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന വൈദ്യുതിയുടെ കരാറ്, അത് കാരണമാണ് അതിനകത്ത് ഒരു പ്രോബ്ലം വന്നത്. അത് നമ്മൾ ഈ മീഡിയ കൂടെ ഓരോ കാര്യങ്ങളും അറിയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യും ഇങ്ങനെ കേരളത്തിന് വേണ്ടി? പവർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ആ ടൈം നമ്മളത് ഒഴിയുന്നുണ്ട് ആ എഗ്രിമെന്റ്.
0: സമയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഒരു നിലപാട് അല്ലേ ആന്റണി?
7: സമയം കൊടുത്തെങ്കിലും അവർക്ക് ചെയ്യാൻ
0: പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് നമ്മുടെ ഹോം എഫ് എമ്മിലെ കുട്ടി വിളിക്കാനുള്ള ഒരു സമയം ഇടയ്ക്കൊന്ന് കണ്ടെത്തണം കേട്ടോ. താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ അടുത്തൊരു കോൾ എടുക്കുന്നില്ല കേട്ടോ. ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുക, അതിനുശേഷം നമുക്ക് അഞ്ചുമണിയുടെ വാർത്ത. ഒരുപാട് വാർത്തകളുണ്ട്. ബി ജെ പി ദേശീയ നേതൃത്വത്തിലൊക്കെ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു. സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ പോയിരുന്നു. ആ വാർത്തയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതൊന്ന് തയ്യാറാക്കിയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം, അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ ചർച്ചയിൽ ഉണ്ടാകും. അങ്ങനെ മാത്രം കാണുക. DYFI സഖാക്കൾക്ക് എവിടെയെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുകയാണ് അദ്ദേഹം. അത് ആ ഒരു ഒഴുക്കിന് പറഞ്ഞതാണെങ്കിലും ഞാനത് തിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും സന്തോഷം, സ്നേഹം.
8: Let's talk with Mini Padma.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: സ്പിൻ കെണിയിൽ വീണ ലങ്ക, ഇന്ത്യക്ക് 178 റൺസിന്റെ ലീഡ്. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി, കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ സെക്രട്ടറി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബിജെപി ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി, പുതിയ ബിജെപി ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് രണ്ടുപേർ ദേശീയ സെക്രട്ടറിമാർ, അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ എന്നിവർ ദേശീയ സെക്രട്ടറിമാർ. 13 വൈസ് പ്രസിഡന്റുമാരുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്ന പുതിയ പട്ടിക പുറത്തിറക്കി. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരേപോലെ സംയോജിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം. അനിൽ ആന്റണി നിലവിൽ ദേശീയ സെക്രട്ടറിയായി തുടരും. എന്നാൽ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ബി എൽ സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. പീയൂഷ് ഗോയലിനെ ദേശീയ ട്രഷററായി നിയമിച്ചു. ഹേമന്ത് ജോഷി യുവമോർച്ചയുടെ അധ്യക്ഷൻ. വസുന്ധരരാജ സിന്ധ്യ ഉപാധ്യക്ഷ. റാം മാധവ് ബിജെപി ഉപാധ്യക്ഷനാകും. സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറി. 2027 നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ തലമുറ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് സംഘടനാ പുനഃസംഘടന. യുവത്വം, സ്ത്രീ പ്രാതിനിധ്യം, പ്രാദേശിക സംതുലനം എന്നിവയിൽ ഊന്നിയുള്ള പുതിയ ഘടന ബിജെപിയുടെ ദേശീയ തന്ത്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ABVP രംഗത്ത്. ഗുരുതരമായ ഭാഷാപരവും സാങ്കേതികവും വിവർത്തന സംബന്ധിയും വസ്തുതാപരവുമായ പിഴവുകൾക്ക് NTIക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്നും ABVP പ്രസ്താവനയിലൂടെ വിമർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ഇനിയും അപകടത്തിലാക്കാനില്ലെന്നും ABVP. 2026 UGC നെറ്റ് പരീക്ഷയിലെ

ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകളുടെ പുനഃപരിശോധനയെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും ആശങ്കകളും വിദ്യാർത്ഥികൾ ഉയർത്തുന്നതിനിടെയാണ് കേന്ദ്രത്തിലെ ഭരണ പാർട്ടിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥി സംഘടന തന്നെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ റബ്ബറിന്റെ വില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 300 രൂപ ആകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കർഷകരെ ചേർത്ത് നിർത്തുന്ന കർഷക ബന്ധുവാണ് യു ഡി എഫ് സർക്കാരെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ കർഷകരുണ്ട്. വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടിയുണ്ടാകും. പുരാതന ആധുനിക സംവിധാനങ്ങളെ കൂട്ടിയിണക്കി ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി. ആവശ്യമായ ഭൂനിയമ ഭേദഗതികൾ ഉണ്ടാകും. നെൽ കർഷകർക്ക് നൽകാനുള്ള പണം തിരികെ നൽകും. കർഷകരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കും. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകും. രണ്ടാം ഭൂപരിഷ്കരണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാന്റെ ഭാഗമായ ലഹരി പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. തൂഫാന്റെ ഭാഗമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് BJP തീരുമാനം. അതിനിടെ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി CPM രംഗത്ത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിനു പിന്നാലെ വിവാദം. കേരളത്തിൽ മാത്രം ദേശീയ ഗീതം പാടാൻ സർക്കാർ സമ്മതിച്ചില്ലെന്നും മുഖ്യമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്നും BJPയുടെ വിമർശനം. സോണിയയുടെയും രാഹുലിന്റെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയതെന്ന് BJP വക്താവ് ആരോപിച്ചു.

0: പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിമതർക്കിടയിലും ഭിന്നതയെന്ന റിപ്പോർട്ട്. വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങി. യുഎസ് ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ യുഎസ് തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറക്ച്ച്. സൌദി, തുർക്കി, പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച് യുഎഇ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യുഎഇ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എംഒഐ യുഎയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകളാണ് ഒഴിവായി കിട്ടുക. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സിൽ 178 റൺസിന്റെ ലീഡ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 462 റൺസിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ 248 റൺസിന് എല്ലാവരും പുറത്തായി. സ്പിൻ മികവിലാണ് ഇന്ത്യ ലങ്കയ്ക്കെതിരെ വിലപ്പെട്ട ലീഡ് നേടിയത്. മാനവ് സുതാർനാലും രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകളും വീഴ്ത്തി. ശേഷിക്കുന്ന വിക്കറ്റുകൾ മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ് എന്നിവരാണ് പങ്കിട്ടത്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിൽ തകർച്ചയിലായിരുന്ന ശ്രീലങ്കയ്ക്കായി അല്പമെങ്കിലും ചെറുത്തുനിന്നത് സോണലും ഡിക്വയുമാണ്. ഇരുവരും 6 വിക്കറ്റിൽ 146 റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി. വിശദവാർത്ത 6 മണിക്ക്.
1: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 degrees Celsius and humidity stands at 65%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.com.

0: സച്ച് ആൻ എനർജറ്റിക് ട്രാക്ക് ഫ്രം ദ മൂവി കിങ് ഓഫ് കൊത്ത. ഈ ഒരു പാട്ടോടുകൂടി, ഈ ഒരു എനർജറ്റിക് ട്രാക്കോടുകൂടി നമ്മൾ ഈ ഒരു തിങ്കളാഴ്ച ദിവസത്തെ ബാക്ക് ടു ഹോം അങ്ങ് ആരംഭിക്കുകയാണ്. വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുന്നു. ആസിഫാണ് കൂടെയുള്ളത്. ഇന്നൊരു സാധാരണ തിങ്കളാഴ്ച മാത്രമല്ല, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാള മാസം അനുസരിച്ച്, നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ചിങ്ങ ഒന്നിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പുതിയൊരു വർഷത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു നമ്മളിപ്പോൾ പറയുന്ന പോലെ ഗ്രിഗോറിയൻ കലണ്ടേഴ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് കഴിഞ്ഞ 10-100 വർഷങ്ങളിലായിട്ടുള്ളൂ. അതിന് മുൻപേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചിങ്ങം കന്നി തുലാം വൃശ്ചികം, ആ ഒരു മാസപരിപാടിയിൽ നമ്മൾ ആ ഒരു വർഷം ഐശ്വര്യമായിട്ട് ഓണത്തിൻ്റെ മാസം അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഓൾറെഡി എല്ലായിടത്തും മലയാളികളുള്ള എല്ലായിടത്തും ആ ഒരു ഓണം വൈബ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് സാരിയും മുണ്ടും, ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു കളറും എല്ലാ കാഴ്ചകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണക്കാലം, ഗംഭീരമായിട്ടുള്ള ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങുകയാണ്. ആക്ച്വലി ഇത്തവണത്തെ ഒരു പ്രത്യേകത, അത്തം കർക്കിടക മാസത്തിലായിരുന്നു, ഇന്നലെ ആയിരുന്നു അത്തം. ആൻഡ് ഇന്നലെ നമുക്ക് ഓണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള നമ്മുടെ ഒരു സ്നേഹസദ്യ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മുടെ ഹോം എഫിൻ്റെ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസും വിഷ്വൽസും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കുറേ പ്രിയപ്പെട്ട ലിസണേഴ്സിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ആൻഡ് ഇന്ന് മുതൽ ദേ ചിങ്ങ മാസത്തിലെ ഒന്നാം നാൾ അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 10-11 ദിവസത്തിന്, ഈ തവണ എക്സാക്ട്ലി സാധാരണ അത്തം 10-ന് തിരുവോണം വരുന്നതെങ്കിൽ ഈ തവണ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഇന്നേക്ക് 10-ാം നാൾ തിരുവോണമാണ്, ഓണത്തിൻ്റെ കംപ്ലീറ്റ് വൈബിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ പല വിധത്തിലുള്ള സെലിബ്രേഷൻസും പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് അസോസിയേഷൻസ് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടി, കെങ്കേമമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചർച്ചകളും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്കഷൻസുമാണ് കാണാൻ സാധിക്കുന്നത്. എനിവേ, എന്തായാലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഈ ചൂട് തന്നെയാണ് കേട്ടോ. ചൂട് പിന്നെയും നമുക്ക് സഹിക്കാം. ഈ വലിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു ചെറിയ വരയെ വലുതാക്കുന്നതിനിട അല്ല, ഒരു വലിയ വരയെ ചെറുതാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇപ്പുറത്ത് അതിലും വലിയൊരു വല വരച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ, ഈ ഒരു വലിയ പ്രശ്നത്തെ അതിലും വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായി പോകുന്ന പോലെയാണ് ചൂട് വന്നപ്പോൾ നമുക്ക് തോന്നിയത്. കാരണം ചൂടൊരു പരിധി വരെ നമുക്ക് സഹിക്കാം, പക്ഷേ വൈകുന്നേരങ്ങളിലുള്ള ഹ്യൂമിഡിറ്റി, അതും പ്രത്യേകിച്ചും ഈ ഒരു ലാസ്റ്റ് വീക്കെൻഡ് അൺസഹിക്കബിളായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 49 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കുള്ള ചൂട് ദുബായിയുടെ തന്നെ പല മേഖലകളിലും, യു എയിൽ പല ഭാഗത്തും, എസ്പെഷ്യലി അല്ലേനിലൊക്കെ ആണെങ്കിൽ 50 ഡിഗ്രി തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായിരുന്നു ചൂടൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചൂട് പോലും നമ്മൾ അഡാപ്റ്റബിൾ ആണ്. പക്ഷേ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന പോലെ, മൂടൽ മഞ്ഞ് മൂടി നിൽക്കുന്ന പോലെ, കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി ജുമേറ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തന്നെ ആണെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു മഴ വൈബാണ് ഒരു വീടിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു പ്രതീതി. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടി ടവറുടെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട, എൻ്റെയൊക്കെ കണ്ണ് നിറച്ച്, എൻ്റെ കണ്ണാടി നിറച്ച് ഇങ്ങനെ ഫോഗ് മൂടിയിട്ട്, അതും നമുക്കാണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞ് മുറുക്കുന്ന പോലത്തെ ഒരു ഫീലാണല്ലോ ഈ ഹ്യൂമിഡിറ്റി എക്സസീവ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ഹ്യൂമിഡിറ്റി ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സെലിബ്രേഷൻസും ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കെയർ എന്തായാലും കൊടുത്തിരിക്കുക. എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ബോധപൂർവമായിട്ടുള്ള ശ്രമം വേണം കേട്ടോ. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. കംപ്ലീറ്റ്ലി ഓണത്തിൻ്റെ മൂഡിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഓണ പരിപാടികൾ, ഓണ സമ്മാനങ്ങളൊക്കെ ഞങ്ങളിവിടെ കരുതി വെച്ചിട്ടുണ്ട്. അതും നിങ്ങളുടെ വീട്ടിലേക്കെത്തി നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് മാവേലി വരുന്ന പോലെ, മാവേലി കൊണ്ടുതരുന്ന പോലെ ഓണ സമ്മാനങ്ങളുമായിട്ട് വരാനൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പരിപാടിയും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് കളറാക്കി മാറ്റണം. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
1: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
3: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
3: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: ഈ സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു ടിക്കറ്റ് തരാൻ വേണ്ടി പോവാണ്. മൂവി ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി ഖലീഫ. യെസ്, ഖലീഫയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ സമയം 8:30, നമ്മുടെ ഇവിടുത്തെ സമയം ഏകദേശം 7 മണിക്ക് ട്രെയിലർ വന്നിരുന്നു. ഞാനിങ്ങനെ കാത്തു കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെനഞ്ഞാന്നോ മറ്റോ പൃഥ്വിരാജിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ട്രെയിലർ വരുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇങ്ങനെ കാത്തു കാത്തിരിക്കുക, സമയമായിട്ടും വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ. പക്ഷേ ഫൈനലി ആ ട്രെയിലർ വന്ന സമയത്ത് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തു, അതുപോലെ തന്നെ ഗംഭീര ഒരു ആക്ഷൻ പാക്ഡ് ചിത്രം തന്നെയാണ്. നല്ലൊരു കിൻഡൽ ഇടിയിരിക്കുന്ന രാജുവേട്ടനെ പൃഥ്വിരാജ് ഫാൻസിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു സിനിമയാണ് ആക്ച്വലി വൈശാഖ് ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് ട്രെയിലറിന്റെ അവസാന പോർഷനിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കൈയും ഒരു ശരീരവും കാണിക്കുന്നുണ്ട്. ആ മുഖം കാണിക്കുന്നില്ല, പക്ഷെ നമുക്കറിയാം അത് ആരുടെയാണെന്ന്. സാക്ഷാൽ മമ്പറക്കൽ അഹമ്മദ് അലി അല്ലെ, അങ്ങനെയല്ലേ ക്യാരക്ടർ പേര്? അത് തന്നെ, മമ്പറക്കൽ അഹമ്മദ് അലി. അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. അപ്പോൾ ഒരു കിടിലൻ ട്രെയിലർ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ, ട്രെയിലർ വന്നതോടുകൂടി സിനിമ കാണാനുള്ള ആന്റിസിപ്പേഷൻ ആക്ച്വലി ഇരട്ടിയുടെ ഇരട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മൾ റിലീസിൻ്റെ അതേ ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുന്നതായിരിക്കും. വ്യാഴാഴ്ച ആണെന്ന് തോന്നുന്നു റിലീസ്. അങ്ങനെയാണെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ വെള്ളി നമ്മൾ ഈ ഒരു സിനിമ ഒരുമിച്ചിരുന്ന് കാണും. അപ്പോൾ കപ്പിൾ ഇൻവൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ അറിയിച്ചു തന്നാൽ മാത്രം മതി കേട്ടോ. ചോദ്യം വളരെ ക്വൈറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂ ചെയ്ത് വന്ന അതേ മോഡസ് ഓപ്പറാൻഡി, അതായത് വേറൊന്നുമല്ല, മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗാങ്സ്റ്റർ ചിത്രങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലൂസ് ഞാൻ പറയും ഏതാണ് ആ സിനിമ എന്നുള്ളത് എന്നെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. സിൻസ് ഖലീഫ ഒരു വലിയ ഗാങ്സ്റ്റർ ചിത്രമാണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ പോലും നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഗാങ്സ്റ്റർ ചിത്രങ്ങളാണ് ഞാൻ ഈ കോൺടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ പറയാനുള്ളത് 2017 റിലീസായ ഒരു ഗാങ്സ്റ്റർ സിനിമയെക്കുറിച്ചാണ്. യൂഷ്വൽ ഗാങ്സ്റ്റർ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ അധോലോക കഥകളൊക്കെ പറയുന്നവയാണെങ്കിൽ ഇതൊരു തനി നാട്ടിൻപുറത്തെ, തനി നാട്ടിൻപുറം എന്നുള്ളതല്ല, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണിൻ്റെ പേര് ഈ ഒരു സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട്. ആൻഡ് അവിടുത്തെ ഒരുപറ്റം യുവാക്കൾ, അവരുടെ ഒരു വളർച്ച, അവരുടെ കുറേ ഗാങ്സ്റ്റർ പരിപാടികളൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി സംഭവമായിരുന്നു. ആൻഡ് ഈ സിനിമയിലൂടെ എത്രയോ പുതുമുഖങ്ങളാണ് മലയാള സിനിമയിലേക്ക്, മുഴുവനും പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു. ചെമ്പൻ വിനോദ് ജോസ് എഴുതിയ ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് ഈ സിനിമ. ആൻഡ് ഇനിയും ക്ലൂ പറയാനാണെങ്കിൽ ആലുവയ്ക്കും ചാലക്കുടിക്കുമൊക്കെ ഇടയിൽ വരുന്ന ഒരു പ്രദേശത്തിൻ്റെ പേരിനുമായിട്ട്, പേരിന് ഈ ഒരു സിനിമയുടെ പേരിൽ വലിയ റിലവൻസ് ഉണ്ട്. ഇത്രയൊക്കെ മതി, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആൻഡ് വിൻസെന്റ് പെപ്പെ എന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ സിനിമ തന്നെയായിരിക്കും. അത്രയധികം പുതുമുഖങ്ങളെ മലയാളത്തിൽ സമ്മാനിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. മനസ്സിലായി കാണുമല്ലോ ഏതാണ് ആ ഗാങ്സ്റ്റർ ചിത്രമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ അറിയിക്കാം. അയക്കേണ്ട ഫോർമാറ്റ് ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 ഇനി ഒട്ടും വൈകാണ്ട് തന്നെ ഉത്തരങ്ങൾ പോന്നോട്ടെ. എന്തത്, എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടി, എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ, സ്വന്തമാക്കിക്കോളൂ ഖലീഫ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ്. ഈ ഒരു സമയത്ത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ യൂഷ്വലി ഒരാഴ്ചയിൽ ഏറ്റവും അധികം ട്രാഫിക് കഞ്ചീഷൻസ് വൈകുന്നേരങ്ങളിൽ കാണാറുള്ള ദിവസം കൂടിയാണ് തിങ്കളാഴ്ച. ആസ് യൂഷ്വൽ ഇന്ന് നോക്കുന്ന സമയത്തും ഹെസ സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡ് ആണ്. ബഷ സെക്കൻഡ് ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ ആക്ച്വലി ഹെസ സ്ട്രീറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അൽഖേൽ റോഡിൻ്റെയും ആ ഒരു മേഖലകൾ, പ്രത്യേകിച്ചും ജെ വി സി ഭാഗത്തു നിന്നൊക്കെ വോക്ക് ചെയ്തിട്ട് നേരെ ദുബായുടെ മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ചധികം ഡിലേ നിങ്ങൾക്ക് അൽഖേൽ റോഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ. ആൻഡ് ഓൾമോസ്റ്റ് ഇപ്പം പറയാനാണെങ്കിൽ നമ്മൾ ജെ വി സി ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്ത് നിന്ന് അൽബർഷ ഭാഗത്തൊക്കെ തന്നെ അൽഖേൽ റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൽ കമ്പാരറ്റീവ്ലി ഭേദപ്പെട്ട നിലയിലാണ് ആ ഒരു ഏരിയയിലേക്ക് റോഡുകൾ കാണപ്പെടുന്നത്. വലിയ രീതിയിൽ കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ ഹെവിലി പാക്ഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒട്ടും മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥയൊന്നും തന്നെ ഇല്ല കേട്ടോ. കമ്മിങ് ഓൺ ടു അതർ മേജർ റോഡ്സ്, മൈദാൻ സ്ട്രീറ്റ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു മേജർ ആക്സിഡന്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൽഖേൽ സ്ട്രീറ്റിലാണ്. അൽഖേൽ സ്ട്രീറ്റിൽ ഓൾമോസ്റ്റ് ആ ഒരു എവിടെയത് എക്സാക്ട്ലി ദുബായ് ഡിസ്ട്രിക്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ട്, ദുബായ് ക്രീക്ക് കഴിഞ്ഞ് വരുന്നിടത്തായിട്ട് അൽഖേൽ റോഡിൽ ഒരു അൽഖേൽ സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു സ്ട്രെച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പോലീസ് ഇന്റർവെൻഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും നല്ല രീതിയിലുള്ള ഡിലേ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് സായദ് റോഡിലും ഒരു മേജർ ആക്സിഡന്റ് ഡി ഐ എഫ് സി ഭാഗത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഷെയ്ഖ് സായദ് റോഡിൻ്റെയും ആ ഒരു ഭാഗം കുറച്ചധികം ബ്ലോക്ക്ഡ് ആണ്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ഓർ ആക്സിഡന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം ഹോം 92.2 FM വാട്സാപ്പിലേക്ക്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: You are listening to Back to Home with Asif.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
0: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
4: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
3: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
5: You're tuned into Home 92.2 FM. Home is a feeling.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.
2: അപ്പോഴേ ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഹോം എഫ് എം ടീം ഒരു സദ്യ കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സും ആൻഡ് ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജുകളും എല്ലാം നമ്മളെ കൂട്ടുന്നില്ലേ, നമുക്ക് സദ്യയില്ലേ എന്നുള്ളതാണ്. ഓണം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മനോഹരമായിട്ടുള്ളൊരു സദ്യ കഴിക്കണം എന്നുള്ള ഓർമ്മ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ഒരു പ്ലാനിങ് തന്നെയായിരിക്കും. ഓരോ ഓണക്കാലത്ത് ഒന്നിലധികം സദ്യകൾ കഴിക്കുന്നവരായിരിക്കും നമ്മൾ മെജോറിറ്റി ഓഫ് മലയാളികളെല്ലാം അല്ലേ. ഒന്നും രണ്ടും മൂന്നും നാലും സദ്യ പല ഇടങ്ങളിൽ നിന്നായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ആൻഡ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെരുമയുള്ള സദ്യ ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് പഴയയുടെ മോഹനൻ നമ്പൂതിരിയുടെ സദ്യ തന്നെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് അദ്ദേഹം രുചിഭേദങ്ങൾ പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം സദ്യയുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും അടുത്തറിഞ്ഞുകൊണ്ട് ഏറ്റവും തനതായ രുചിയിൽ എത്രയോ വർഷങ്ങളായി നമ്മളിലേക്ക് സദ്യ എത്തിച്ചേരുന്ന ആളാണ് പഴയയുടെ മോഹനൻ നമ്പൂതിരി. അദ്ദേഹം ഇത്തവണയും നമ്മുടെ യുഎയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇത്തവണയും നമുക്ക് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുന്നുണ്ട്, അതും ലുലുവിലൂടെ തന്നെ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാറുള്ളത്. കാരണം ഓണം വരവായിട്ടുണ്ട്, എല്ലായിടത്തും പൂക്കളവും ആൻഡ് പൂവിളികളും ഓണക്കോടികളുടെയും എല്ലാം തിരക്കിലായിരിക്കും. ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ് ഓണസദ്യ. ആൻഡ് മാത്രമല്ല, ഈ ഒരു ഓണസദ്യയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും വിവിധങ്ങളായിട്ടുള്ള പല വെറൈറ്റി പായസങ്ങൾ ഉൾപ്പെടെ, ആൻഡ് കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ ഏതാണ്ട് 24 വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗംഭീര ഓണസദ്യയാണ് ഇത്തവണ ലുലു നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് കൂടുതൽ രുചികരമാക്കുന്നതിന് വേണ്ടി പഴയയുടെ മോഹൻ നമ്പൂതിരിയുടെ ആ ഒരു കരവിരുത് മുഴുവൻ നമുക്ക് ആ ഒരു സദ്യയിലെ ഓരോ വിഭവങ്ങളിലും കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓഗസ്റ്റ് 25 വരെ നിങ്ങൾക്ക് ഈ ഒരു സദ്യ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലുലുവിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും പോയിട്ട് ഇത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. 26th മുതൽ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ നിന്നും ഇത് പിക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അറിയാമല്ലോ ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ട് ഒട്ടും തന്നെ കാത്തിരിക്കരുത്. ഇന്ന് വൈകുന്നേരത്ത് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് പറ്റുകയാണെങ്കിൽ തൊട്ടടുത്ത ലുലുവിൽ കയറിയിട്ട് ഒന്ന് ബുക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോളൂ. പായസങ്ങളുടെ കാര്യം എടുത്തു തന്നെ പറയണം, കാരണം പല വിധങ്ങളായിട്ടുള്ള പായസം, ഏതാണ്ട് 25 തരത്തിലുള്ള പായസങ്ങളുമായിട്ടാണ് പായസമേള ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. യൂഷ്വലി നമ്മൾ കഴിക്കുന്ന കടലപ്പായസം ആൻഡ് പാലട പായസം, അടപ്രഥമൻ പായസം, ഈ പായസങ്ങളൊക്കെ നമുക്കറിയാം. ഇവ കൂടാതെ പല വെറൈറ്റി, അതായത് ഗുലാബ് ജാമുൻ കൊണ്ട് പായസം, ഗുലാബ് ജാമുൻ പായസമുണ്ട്, പിന്നെ ജിലേബി പായസമുണ്ട്, ചോക്ലേറ്റ് പായസമുണ്ട്, ബക്ലാവ പായസമുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്ര മാത്രം കോമ്പിനേഷൻസിലാണ് നമുക്ക് വേണ്ടി പായസങ്ങൾ അവിടെ റെഡി ആയിട്ടുള്ളത്. ഏതാണ്ട് 25 തരത്തിലുള്ള പായസങ്ങളുമായിട്ട് ഒരു ഗംഭീര പായസമേളയും ലുലുവിൽ അരങ്ങേറുന്നുണ്ട്. സോ ഇനി ഒട്ടും തന്നെ വൈകരുത്, എല്ലാ ദിവസവും പ്രീ ബുക്കിംഗ് ലഭ്യമാണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലുലുവിലേക്ക് കയറി ഒന്ന് ബുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, ഇന്ന് വൈകുന്നേരത്തെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ കഴിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച സദ്യ അതിപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഉറപ്പാക്കി വെച്ചേക്കുക, അല്ലെങ്കിൽ ആപ്പ് ജസ്റ്റ് എന്തിനാ വെറുതെ ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇറങ്ങിപ്പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത്രയൊന്നും കഷ്ടപ്പെടണ്ട, നേരെ ആപ്പിലേക്ക് കയറുക, ബുക്ക് ചെയ്തിരിക്കുക. ഒട്ടും വൈകരുത്, കാരണം ഇതൊരിക്കലും മിസ്സാക്കാൻ പറ്റുന്നൊരു സദ്യയല്ല.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23 അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts authorized dealers of Toyota Lexus Nissan Mitsubishi and Isuzu
2: രണ്ട് എയർ ഇന്ത്യ പൈലറ്റുമാർ കൂടി ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തൽ. അമിത വിമാന നിരക്ക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കുമെന്ന സുപ്രീംകോടതി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ കാർഷിക നയങ്ങളും പദ്ധതികളുമായി സർക്കാർ. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. അബ്ദുള്ളക്കുട്ടിപ്പുറത്ത് കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ സെക്രട്ടറി. ലങ്കയെ സ്പിൻ കെണിയിൽ കുരുക്കി ഇന്ത്യ. ഇന്ത്യയ്ക്ക് 178 റൺസിന്റെ ലീഡ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമിത ടിക്കറ്റ് വർദ്ധനവിൽ വിമാന കമ്പനികൾക്കെതിരെ സുപ്രീംകോടതി. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കും. സ്വകാര്യ വിമാന കമ്പനികൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഹർജി സെപ്റ്റംബർ 7 കോടതി വീണ്ടും പരിഗണിക്കും. എയർ ഇന്ത്യയിലെ രണ്ട് പൈലറ്റുമാർ കൂടി ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തൽ. പൈലറ്റുമാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന മുൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എയർ ഇന്ത്യയിൽ പൈലറ്റുമാർക്കായി ലഹരി പരിശോധന കർശനമാക്കിയത്. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. പുതിയ ബിജെപി ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് രണ്ടുപേർ ദേശീയ സെക്രട്ടറിമാരാകും. അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ എന്നിവർ ദേശീയ സെക്രട്ടറിമാർ. 13 വൈസ് പ്രസിഡന്റുമാരുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്നതാണ് പുതിയ പട്ടിക. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെയാണ് ബിജെപി കൂട്ടിയിണക്കിയിരിക്കുന്നത്. അനിൽ ആന്റണി നിലവിൽ ദേശീയ സെക്രട്ടറിയായി തുടരും. എന്നാൽ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ബി എൽ സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. വസുന്ധര രാജ സിന്ധ്യ ഉപാധ്യക്ഷയാകും. റാം മാധവ് ബിജെപി ഉപാധ്യക്ഷൻ. സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിയാകും. 2027 നടക്കാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എഐസിസി ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ്. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് ബിജെപി വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ സിപിഎം

0: ദേശീയ നേതൃത്വം. വന്ദേമാതൃ വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് എം എ ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. എ ഐ സി സി ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വന്ദേമാതൃവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ കേരള സർവകലാശാല വി സി ഡോ മോഹൻ കുന്നുമ്മലിനെതിരെ മന്ത്രിമാർ. ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്ത വി സിയുടെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അതേസമയം കാലടി സർവകലാശാല വി സി ഡോ സീസ തോമസിനെതിരെയുള്ള എസ് എഫ് ഐ പ്രതിഷേധത്തെ മന്ത്രിമാർ വിമർശിച്ചു. മെസ്സി വരുമെന്ന പേരിൽ ജി എസ് ടി തട്ടിപ്പ് നടത്തിയ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്കുൾപ്പെടെയാണ് മെമ്മോ. ജി എസ് ടി ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സ്പോൺസർക്കെതിരെ നടപടി ഒരു വർഷം വൈകി. ജി എസ് ടി കമ്മീഷണർ ശ്രീവത്സ, ജോയിന്റ് കമ്മീഷണർ സജിത്, ഡെപ്യൂട്ടി കമ്മീഷണർ സജിനി എന്നിവർക്കെതിരെയാണ് മെമ്മോ. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. കർഷകർ നാടിന്റെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും കാരണം കടുത്ത പ്രതിസന്ധി നേരിടുന്ന കർഷകരെ ചേർത്തുപിടിച്ചുള്ള പുതിയ കാർഷിക നയങ്ങളും പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട എം ഡി എം എ കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. ലഹരിക്കേസ് രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. പാലക്കാട് നോർത്ത് പോലീസും ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, കർണാടക ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 കിലോയോളം എം ഡി എം എയും കൊക്കൈൻ, ബ്രൌൺ ഷുഗർ, എൽഎസ്ടി സ്റ്റാമ്പ്, ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. യു ഡി എഫ് സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പി എം മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം എൽ ഡി എഫ് സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം. എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നു മഴ കാരണം റോഡിൽ കുഴി ഉണ്ടാകുന്നുവെന്ന്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്ക് കാരണം മഴയെ പഴിക്കുന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി മഴ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രണമെന്ന് പറയുന്നുവെന്നും മുഹമ്മദ് റിയാസിന്റെ കളിയാക്കൽ. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അർഹതയില്ലാത്തവരെ ആദരിച്ച് പണം കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനെന്തെന്ന് കോടതിയുടെ ചോദ്യം. കായികക്ഷമതയില്ലെന്ന് തെളിഞ്ഞിട്ടും മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവർക്കെന്നും ഹൈക്കോടതിയുടെ വിമർശനം. അഴിമതി നിയമന നിരോധന പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ വി സിക്കെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. തന്നെ കയ്യേറ്റം ചെയ്തു എന്ന വി സി സീസ തോമസിന്റെ പരാതിയിലാണ് നടപടി. സമരവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. യു ജി സി നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് എൻടിഎ, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ എൻടിഎ ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോഹൻലാൽ നായകനായ ചിത്രത്തിന് ശബരിമലയിൽ ഷൂട്ടിംഗിന് അനുമതി തേടി സംവിധായകൻ തരുൺ മൂർത്തി ഹൈക്കോടതിയെ സമീപിച്ചു. സംവിധായകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാകില്ലെന്ന് ഡിഎഫ്ഒ അറിയിച്ചു. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താൻ റാന്നി ഡിഎഫ്ഒ അനുമതി നൽകിയതോടെയാണ് ഹർജി തീർപ്പാക്കിയത്. ഷൂട്ടിംഗിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഈ കരാർ പ്രാദേശിക സുരക്ഷയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കുമുള്ള വലിയൊരു ചുവടുവയ്പാണ്. മിഡിലീസ്റ്റ് എങ്ങനെ ഒന്നിച്ചു വരുന്നുവെന്നും രാജ്യങ്ങൾ കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയുമെന്നും ഇത് കാണിക്കുന്നു. 3 രാജ്യങ്ങളുടെയും മഹത്തായ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. ഇതൊരു വലിയ ധീരമായ സുപ്രധാന ചുവടുവയ്പാണെന്ന് ട്രംപ്. US ഇറാൻ ധർണാപത്രത്തിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഉറപ്പുകൾ പാലിക്കാൻ US തയ്യാറായാൽ ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് പരിഗണിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒമാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഹോർമുസ് ജലപാത വീണ്ടും തുറക്കുന്നത് ജൂണിൽ ഒപ്പുവച്ച ഇറാൻ US ധാരണാപത്രം US പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് അതീവ പ്രധാനമായ വിഷയമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAEയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും. ത്വക്കിന് സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്ന നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ ബാധിച്ച രോഗികൾക്ക് ആശ്വാസമായി പുതിയ ചികിത്സാരീതി UAE പ്രാബല്യത്തിൽ. റിൻവോക് ഓറൽ മരുന്നിന് ലോകത്തിൽ ആദ്യമായി അംഗീകാരം നൽകി UAE. UAE എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ചരിത്രപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രവാസികൾക്കായി ഈ മാസം 21 ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെയാണ് ഓപ്പൺ ഹൌസ്. തൊഴിൽ പ്രശ്നങ്ങൾ, കോൺസുലർ വിഷയങ്ങൾ, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എംബസി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് സംസാരിക്കാനാണ് പ്രവാസികൾക്ക് അവസരം. അതേസമയം പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ അന്ന് ലഭ്യമായിരിക്കില്ല. ഓൺലൈനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 19 ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി ca.abudhabi@mea.gov.in എന്ന ഇമെയിലിൽ വിവരങ്ങൾ അറിയിക്കണം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സിൽ 178 റൺസിന്റെ ലീഡ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 462 റൺസിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ 284 റൺസിന് എല്ലാവരും പുറത്തായി. സ്പിൻ മികവിലാണ് ഇന്ത്യ ലങ്കയ്ക്കെതിരെ മികച്ച ലീഡ് നേടിയത്. മാനവ് സത്തർ 4, രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകളും വീഴ്ത്തി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിൽ തകർച്ചയിലായിരുന്ന ശ്രീലങ്കയ്ക്കായി അല്പമെങ്കിലും ചെറുത്തുനിന്നത് സോണലും ഡിക്കലയുമാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 ഓഫ് എന്നിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ്

0: നമ്മളെല്ലാം വളരെ നല്ല മനസ്സിന് ഉടമകളായിട്ടുള്ള മനുഷ്യരാണല്ലേ. നമുക്ക് എല്ലായ്പ്പോഴും ഏറ്റവും സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി തരുന്ന ഒരു സ്പെഷ്യൽ ഫീല് നമുക്ക് തരുന്ന സംഗതികളിലൊന്നാണ് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ. ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യും, ആ ഈ ഒരു മാസത്തേക്ക് ഒരു 3 നന്മ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റായി. ആ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ ലിസ്റ്റ് വെച്ചിട്ട് തീർക്കുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും ഈ നന്മകളെയൊക്കെ കാണാറുള്ളത്. പക്ഷേ നിങ്ങൾ UAE ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്ര നല്ല മനസ്സുള്ള ആളാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ചില നന്മകളെ കുറിച്ചിട്ട് പറയട്ടെ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ എത്ര നല്ല മനസ്സുള്ള ആളാണെങ്കിലും UAE മറ്റുള്ളവർക്ക് ചില സഹായങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പഴയ 5-star പരസ്യം പോലെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത്തരത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ചില സഹായങ്ങളെ കുറിച്ചിട്ടാണ്. പലപ്പോഴും നന്മ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചില വലിയ സഹായങ്ങൾ അല്ലെങ്കിൽ ചെറിയ സഹായങ്ങൾ അത് നമുക്ക് വലിയ രീതിയിൽ ഭാവിയിൽ വിനയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് UAE നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകരുതെന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വൈഫൈ കണക്ഷൻ ഒരു കാരണവശാലും എടുത്തു കൊടുക്കരുത്. അത് എത്ര വലിയ സുഹൃത്താണെങ്കിലും എത്ര അടുത്ത ബന്ധുവാണെങ്കിലും ഒരു കാരണവശാലും നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ എമിറേറ്റ്സ് ഐഡി ഉപയോഗിച്ചിട്ടുണ്ട് ഒരാളെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരു വൈഫൈ കണക്ഷൻ എടുത്ത് കൊടുക്കരുത്. അവരതിൻ്റെ ബില്ലടച്ചില്ലെങ്കിൽ അത് ബാധിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ആയിരിക്കും. അതിൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ മാത്രമല്ല ബാധിക്കുക, നമ്മൾ അതിൻ്റേതായിട്ടുള്ള നിയമ നടപടികളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ അപരിചിതർ, നമുക്കറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ചില വ്യക്തികൾ നമ്മളോട് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മുടെ എമിറേറ്റ്സ് ഐഡി ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ഓൺ ദ സ്പോട്ടിൽ പറയണം നോ, നെവർ എന്നുള്ളത് കേട്ടോ. അതുപോലെ അവരുടെ ഏതെങ്കിലും നോട്ട് മെഷീൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പകരം നിങ്ങൾ നോട്ട് കൊടുക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു സഹായമാണല്ലോ, നമുക്ക് മുന്നിൽ ക്യൂവിൽ നിൽക്കുന്ന ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില നോട്ടുകളിൽ ചിലപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ ചുളുങ്ങിയിരിക്കുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മെഷീൻ റിജക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് നന്മ കരുതിയിട്ട് ഒരു കാരണവശാലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു നോട്ട് എടുത്ത് കൊടുക്കരുത്. കാരണം ബഹുജനം പലവിധം, നമുക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഏത് തരക്കാരനാണെന്ന് ഒരു കാരണവശാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, അദ്ദേഹം വളരെ ജെന്യുവിനായിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ നോട്ടിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജം കലർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാജമാണെങ്കിൽ നഷ്ടമാവുന്നത് നമ്മുടെ പണമായിരിക്കും. മാത്രമല്ല പിന്നീട് അത് പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അപ്പോൾ ഉപകാരം ചെയ്യാൻ മനസ്സ് പറയുമെന്നുണ്ടെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തുക കമ്മീഷനായിട്ട് തരാം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വിദഗ്ധ ഉപദേശം എന്ന നിലയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമുക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ചില ദൈവദൂതന്മാരായിട്ട് വരുന്ന വ്യക്തികളായിരിക്കും പറയുന്നത്, ഒരു പുതിയ പരിപാടിയുണ്ട്, ഒന്നുമില്ല, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ഡെപ്പോസിറ്റ് ചെയ്യും, അത് തൽക്കാലത്തേക്ക് നീന്ന് ഹോൾഡ് ചെയ്താൽ മാത്രം മതി, അതിനൊരു വലിയ കമ്മീഷനും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടുമെന്ന്. അങ്ങനെ പറയുന്നവരോട് അപ്പം തന്നെ പറയണം നോ എന്നുള്ളത് കേട്ടോ. കാരണം വേറൊന്നുമല്ല, സൈബർ ക്രൈം അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തികൾ നടത്തുന്നവരാണ് ഇങ്ങനെ പണം അയക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പണം അക്കൗണ്ടിൽ വന്ന് 24 വെച്ച് നമ്മൾ ഇവിടുത്തെ CIDയുടെയൊക്കെ നോട്ടപ്പുള്ളിയായിട്ട് മാറും. ആൻഡ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ജയിലിലേക്ക് പോകേണ്ടുന്ന തരത്തിലേക്ക് വരെ അത്തരത്തിൽ ജയിലിലായിട്ടുള്ള ഒരുപാട് മലയാളികൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. സോ ഡോണ്ട് ഡൂ ദാറ്റ്. ഇത്തരം ചില സഹായങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് സഹായമായിട്ട് ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നതായിരിക്കും അത് അവസാനം നമുക്ക് വലിയ വിനയായി മാറും. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഓഫ് ടൈമിലൊക്കെ നന്മ കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയും എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്ത് ടിപ്സും അതോടൊപ്പം തന്നെ കുറേ ഓണസമ്മാനങ്ങളും സിനിമയ്ക്കുള്ള ടിക്കറ്റ്സും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബർഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷൻ ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: You are listening to Back to Home with Asif. Asif.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
0: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
3: Home 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശജലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
3: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
11: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
0: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
3: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: 90s കിഡ്സ് എന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 90s കിഡ്സ് ആയിട്ടുള്ള എല്ലാ തലമുറയും ഏകദേശം 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. ഇനി ശരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഈ നൊസ്റ്റാൾജി പറയുന്ന കൂട്ടത്തിനൊപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് നമ്മുടെ ബോഡി സർവീസിങ്ങിനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ്.
1: Health tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: That's right. It's time for health tips from MVR. അപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ള, ഓർമ്മിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട സംഗതി, ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ 90s കിഡ്സ് ആയിട്ടുള്ളവരൊക്കെ ഏറെക്കുറെ ഏകദേശം 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബോഡി സർവീസിനുള്ള സമയമായി. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ചില ടെസ്റ്റുകൾ, അത് ഒരു കാരണവശാലും മറന്നു പോകരുത് എന്നുള്ളതാണ് കേട്ടോ. ബി പിയും ഷുഗറും അതുപോലെ ലിപിഡ് പ്രൊഫൈലും നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയൊക്കെ അനുസരിച്ച് സ്ഥിരമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട സംഗതികളിലൊന്നാണ്. കാരണം ബ്ലഡ് പ്രഷർ പലപ്പോഴും ഹൃദയാഘാതവും സ്ട്രോക്കും തടയാൻ ബി പി നിയന്ത്രണത്തിലാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റികളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊഫൈൽ ചെക്കപ്പുകൾ നടത്തേണ്ടത്, രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ ഒരു അളവ് അറിഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമുക്ക് ഹൃദയരോഗത്തിൽ നിന്നും വലിയ രീതിയിലുള്ള സംരക്ഷണം നൽകാറുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കരളും വൃക്കയൊക്കെ സുരക്ഷിതമാണോ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കരളിലെ വീക്കവും അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളും ഇൻഷ്വലി തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന സംഗതിയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, വൃക്കകളുടെ പ്രവർത്തനം കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചെക്കപ്പുകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ എല്ലുകളുടെ ബലവും വൈറ്റമിനും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ D3 ആൻഡ് B12 ചെക്കപ്പുകൾ നമ്മൾ നടത്തേണ്ടത്. എല്ലുകളുടെയും പേശികളുടെയൊക്കെ ബലവും ഒപ്പം തന്നെ നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ ഒരു ആരോഗ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പുകളുടെയൊക്കെ കാര്യം പറയുന്ന സമയത്ത് പലപ്പോഴും ഇതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു തലമുറയായിരിക്കാം ഒരു 90s കിഡ്സ്, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഏജ്ഡ് ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മളിപ്പോഴേ ഈ ചെക്കപ്പുകളുടെ പിറകെ അല്ലെങ്കിൽ ബി പിയും ഷുഗറും കൊളസ്ട്രോളിൻ്റെയൊക്കെ ലോകത്തേക്ക് എത്തി നോക്കണോ എന്നുള്ള ഒരു ബാലിശ്യമായിട്ടുള്ള ചിന്താഗതിയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക അല്ലെ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിവസങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽപരം ഗ്യാരണ്ടി മറ്റെന്താണല്ലേ ഉള്ളത്. ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് ഈ ഹെൽത്ത് ടിപ്സ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഏറ്റവും വലിയ കാരണക്കാർ MVR തന്നെയാണ്. പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് പല കാര്യങ്ങളുടെ പിറകിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വീട് വേണം, നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ വേണം, അത് നാട്ടിലും വേണം, ഇവിടെയും വേണം. നമ്മളുമായി അസോസിയേറ്റ് നിൽക്കുന്ന നമ്മുടെ അനുജന്മാർ, അനുജത്തിമാർ, മക്കൾ, ഇവർക്കെല്ലാം ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്താറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്, യാത്രകൾക്ക് വേണ്ടി ലോകം ചുറ്റാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ട്, എല്ലാത്തിലും നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നിക്ഷേപം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. രോഗം വന്ന ശേഷം ചികിത്സ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് രോഗം വരുന്നതിന് മുൻപേ അത് തിരിച്ചറിയുന്നതാണ്. കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്തതും ആൻഡ് ചിലവ് കുറഞ്ഞതും തീർച്ചയായിട്ടും അത്തരത്തിൽ മുന്നേ കൂട്ടി കാലേ കൂട്ടി തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണല്ലേ. ക്രമമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഹെൽത്ത് ചെക്കപ്പുകൾ, MRI, CT സ്കാൻ, മാമോഗ്രാം തുടങ്ങിയ പരിശോധനകളൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കാരണം ആരോഗ്യവാനായെങ്കിൽ മാത്രമേ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ളതാണല്ലേ. അപ്പോൾ MVR ഈ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഏറ്റവും അഫോർഡബിളായിട്ട്, പലപ്പോഴും ഇത്തരം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് നോക്കാം എന്ന് കരുതി മാറ്റിവെക്കുന്ന പ്രവണതയാണ് നമ്മൾ പ്രവാസികൾക്കുള്ളത്. ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രീമിയം ചെക്കപ്പ് സൗകര്യങ്ങൾ, അതും പല വിധങ്ങളായിട്ടുള്ള പാക്കേജിലൂടെ വളരെ വളരെ വളരെ അഫോർഡബിളായിട്ട്, ഒരുപക്ഷെ നാട്ടിലുള്ളതിനേക്കാൾ അഫോർഡബിളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗറൂതിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകളുണ്ട്. ബേസിക് പാക്കേജുകളുണ്ട്, അഡ്വാൻസ്ഡ് പാക്കേജുകളുണ്ട്, വിമൻസിനും മെൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജസ് ഉണ്ട്. എല്ലാം 50% മുകളിൽ ഓഫറിലാണ് അവർ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഗ്യാരണ്ടി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊരു കോൾ ചെയ്താൽ മാത്രം മതി ടെസ്റ്റുകൾ എടുക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൃത്യമായ റൂട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരവിടെ സദാസജ്ജരായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെയുണ്ട്. 050-860-9611 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് മേക്ക് എ കോൾ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷോർഡ് ഫ്യൂച്ചർ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Back to Home with Asif. Asif. You are listening to Home 92.2 FM. Home is a feeling.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: അമ്മാനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കാണോടാ
1: പോയടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
1: അമ്മാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
0: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
7: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
7: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
7: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഈ ഓണക്കാലത്ത് മലയാളത്തിലെ രണ്ട് യുവ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്തണം. അതൊരു ഒറ്റ സിനിമയായിട്ട് ഞാൻ ഖലീഫയും ബെത്ലഹേം കുടുംബ യൂണിറ്റും സെപ്പറേറ്റ് വരുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒരു സെലിബ്രേഷൻ വീഡിയോ അവരിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. നിവിൻ പോളിയുടെ പേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിവിൻ പോളിയും ഫഹദ് ഫാസിലും ഒന്നിക്കുന്നു. പക്ഷേ രണ്ട് അഭിനേതാക്കൾ എന്ന നിലയിലല്ല അവർ ഒന്നിക്കുന്നത്. ഫഹദ് ആണ് ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്ന ഭാവന സ്റ്റുഡിയോസിന്റെ വൺ ഓഫ് ദി എന്താ പറയുന്നത് സാരഥികളിലൊരാൾ. ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ആൻഡ് ഫഹദ് ഫാസിലും കൂടി നിർമ്മിച്ചിരിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് ട്രെയിലർ വന്നപ്പോൾ മുതൽ ഞാൻ അതിനിടയിൽ, ഇപ്പോൾ ട്രെയിലർ റിലീസായതിനു ശേഷം തിയേറ്ററിൽ ഒരു മൂന്നാല് സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മൂന്നാല് സിനിമകൾ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്തും സിനിമയ്ക്ക് മുൻപേ നമ്മുടെ ട്രെയിലർ പ്ലേ ചെയ്യുമല്ലോ. അപ്പോൾ ബെത്ലഹേം കുടുംബത്തിൻ്റെ ട്രെയിലർ വരുമ്പോഴത്തേക്കും അത് ഒരു കൂട്ട ചിരിയാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ട്രെയിലറിന് അത്രയും ചിരി ഉണർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സിനിമ എത്തരത്തിൽ ഹൃദയത്തിലേക്ക് പ്രേക്ഷകർ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒന്നായിരിക്കും എന്നുള്ളത് ഇനി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഓഫ് കോഴ്സ് നമ്മൾ കാണാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ സിനിമയിൽ നായകയെത്തുന്ന അമിതാഭ് ബച്ചന് മറ്റൊരു പേര് കൂടി കിട്ടിയിട്ടുണ്ട്, 100 crore ക്ലബ് ബേബി എന്നുള്ളത് കേട്ടോ. കാരണം പുള്ളിക്കാരിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രേമലും ഏതാണ്ട് 132 crore ക്ലബിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡ്യൂഡാവട്ടെ 100 crore ക്ലബിലുണ്ടായിരുന്നു. ജനനായകൻ 300 crore കടന്ന് കുതിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ആളുടെ ഏറ്റവും റീസെൻ്റ് റിലീസായിട്ടുള്ള തമിഴ് ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസ് ആ സിനിമയും നോക്കുന്ന സമയത്ത് ഏതാണ്ട് 100 crore കളക്ഷൻ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തതായിട്ട് വരുന്ന നമ്മുടെ ഈ സിനിമയിലും ബെത്ലഹേം കുടുംബ യൂണിറ്റിലും 100 crore കുറഞ്ഞ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. എനിവേ, എന്തായാലും ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിവിൻ പോളി ഉണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പോൾ നിവിൻ പോളിയുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടേ? എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേണമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. നിവിൻ പോളിയുടെ ആ ഒരു സിനിമാ കരിയറിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അൽഫോൺസ് പുത്രൻ. ഇവർ രണ്ടുപേരും ഒരുമിച്ച ആദ്യത്തെ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഇവർ ആ രണ്ടുപേരും ഒരുമിച്ച ഷോർട്ട് ഫിലിംസോ മറ്റോ ഒന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നിച്ച ആദ്യത്തെ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയ ആ ഒരു സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കുക. HT space the right answer space നിങ്ങളുടെ പേര് to the number 0585829220 ലേക്ക് വേണം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഒരു BGM നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും.

0: യെസ്, നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കോംബോയിൽ വന്ന ഒരു സിനിമ, നസ്രിയ നസീം നായികയായിട്ടെത്തിയ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു ഈ ഒരു സിനിമ. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. ചെന്നൈ പശ്ചാത്തലമാക്കി രണ്ട് ഭാഷയിലുമായിട്ട് ഒരുങ്ങിയ ഒരു സിനിമ കൂടിയായിരുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയാണെന്ന് ഒന്ന് അറിയിച്ചോളൂ. എച്ച് ടി സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അട്കോപ്പിൽ.
3: ഹോം 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23 അട്കോപ്പ് മീന സെന്ററിൽ ആവേശജ്വലമായ അട്കോപ്പ് ഓണം സെലിബ്രേഷൻ.
2: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
3: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അട്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
4: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
2: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 0500000218.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
2: അമിത വിമാന നിരക്ക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കുമെന്ന സുപ്രീംകോടതി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. അബ്ദുള്ളക്കുട്ടിപ്പുറത്ത് കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ സെക്രട്ടറി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമിത ടിക്കറ്റ് വർദ്ധനവിൽ വിമാന കമ്പനികൾക്കെതിരെ സുപ്രീംകോടതി. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കും. സ്വകാര്യ വിമാന കമ്പനികൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ഹർജി സെപ്റ്റംബർ 7 കോടതി വീണ്ടും പരിഗണിക്കും. എയർ ഇന്ത്യയിലെ 2 പൈലറ്റുമാർ കൂടി ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തൽ. പൈലറ്റുമാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന മുൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എയർ ഇന്ത്യയിൽ പൈലറ്റുമാർക്കായി ലഹരി പരിശോധന കർശനമാക്കിയത്. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. പുതിയ ബിജെപി ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 2 പേർ ദേശീയ സെക്രട്ടറിമാരാകും. അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ എന്നിവർ ദേശീയ സെക്രട്ടറിമാർ. 13 വൈസ് പ്രസിഡന്റുമാരുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്നതാണ് പുതിയ പട്ടിക. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെയാണ് ബിജെപി കൂട്ടിയിണക്കിയിരിക്കുന്നത്. അനിൽ ആന്റണി നിലവിൽ ദേശീയ സെക്രട്ടറിയായി തുടരും. എന്നാൽ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ബി എൽ സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. എ ഐ സി സി ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് ബിജെപി വാദം. എന്നാൽ വന്ദേമാതര ബിൽ ചർച്ചയിൽ ജയറാൻ രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ സിപിഎം ദേശീയ നേതൃത്വം. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്ന് എം എ ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. എ ഐ സി സി ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ കേരള സർവകലാശാല വി സി ഡോ മോഹൻ കുന്നുമ്മലിനെതിരെ മന്ത്രിമാർ. ആർഎസ്എസ് പരിപാടിയിൽ പങ്കെടുത്ത വി സിയുടെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അതേസമയം കാലടി സർവകലാശാല വി സി ഡോ സീസ തോമസിനെതിരെയുള്ള SFI പ്രതിഷേധത്തെ മന്ത്രിമാർ വിമർശിച്ചു. മെസ്സി വരുമെന്ന പേരിൽ ജി എസ് ടി തട്ടിപ്പ് നടത്തിയ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്കുൾപ്പെടെയാണ് മെമ്മോ. ജി എസ് ടി ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സ്പോൺസർക്കെതിരെ നടപടി 1 വർഷം വൈകി. ജി എസ് ടി കമ്മീഷണർ ശ്രീവത്സ, ജോയിന്റ് കമ്മീഷണർ സജിത്, ഡെപ്യൂട്ടി കമ്മീഷണർ സജിനി എന്നിവർക്കെതിരെയാണ് മെമ്മോ. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. കർഷകർ നാടിന്റെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും കാരണം കടുത്ത

0: പ്രതിസന്ധി നേരിടുന്ന കർഷകരെ ചേർത്ത് പിടിച്ചുള്ള പുതിയ കാർഷിക നയങ്ങളും പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട MDMA കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന റിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. UDF സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും CPM നേതാവുമായ PA മുഹമ്മദ് റിയാസ്. കേരളത്തിൽ 10 കൊല്ലം LDF സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം, എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അർഹതയില്ലാത്തവരെ ആദരിച്ച് പണം കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനെന്തെന്ന് കോടതിയുടെ ചോദ്യം. കായികക്ഷമതയില്ലെന്ന് തെളിഞ്ഞിട്ടും മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവർക്കെന്നും ഹൈക്കോടതിയുടെ വിമർശനം. അഴിമതി നിയമന നിരോധന പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ BC പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. തന്നെ കയ്യേറ്റം ചെയ്തു എന്ന VC സീസ തോമസിന്റെ പരാതിയിലാണ് നടപടി. സമരവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. UGC നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് NTA, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ NTA ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോഹൻലാൽ നായകനായ ചിത്രത്തിന് ശബരിമലയിൽ ഷൂട്ടിംഗിന് അനുമതി തേടി സംവിധായകൻ തരുൺ മൂർത്തി ഹൈക്കോടതിയെ സമീപിച്ചു. സംവിധായകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാകില്ലെന്ന് DFO അറിയിച്ചു. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താൻ റാന്നി DFO അനുമതി നൽകിയതോടെയാണ് ഹർജി തീർപ്പാക്കിയത്. ഷൂട്ടിംഗിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച UAE ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന August 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം UAE കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. MOI UAE സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും. ത്വക്കിന് സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്ന നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ ബാധിച്ച രോഗികൾക്ക് ആശ്വാസമായി പുതിയ ചികിത്സാ രീതി UAE പ്രാബല്യത്തിൽ. റിൻവോക് ഓറൽ മരുന്നിന് ലോകത്തിൽ ആദ്യമായി അംഗീകാരം നൽകി UAE. UAE എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ചരിത്രപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രവാസികൾക്കായി ഈ മാസം 21 ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെയാണ് ഓപ്പൺ ഹൌസ്. തൊഴിൽ പ്രശ്നങ്ങൾ, കോൺസുലർ വിഷയങ്ങൾ, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എംബസി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് സംസാരിക്കാനാണ് പ്രവാസികൾക്ക് അവസരം. അതേസമയം പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ അന്ന് ലഭ്യമായിരിക്കില്ല. ഓൺലൈനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 19-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി CA.abudabi@mea.gov.in എന്ന ഇമെയിലിൽ വിവരങ്ങൾ അറിയിക്കണം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1-ാം ഇന്നിംഗ്സിൽ 178 റൺസിന്റെ ലീഡ്. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ് സ്കോറായ 462 റൺസിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ 284 റൺസിന് എല്ലാവരും പുറത്തായി. സ്പിൻ മികവിലാണ് ഇന്ത്യ ലങ്കയ്ക്കെതിരെ മികച്ച ലീഡ് നേടിയത്. മാനവ് സത്തർ 4 രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകളും വീഴ്ത്തി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിൽ തകർച്ചയിലായിരുന്ന ശ്രീലങ്കയ്ക്കായി അല്പമെങ്കിലും ചെറുത്തുനിന്നത് സോണലും ഡിക്കലയുമാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
2: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
5: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
4: Weather update.
5: Weather update.
3: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: എത്താം ഹോം 92.24 ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ശരിക്കും സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നോൺ സെഗ്മെന്റൽ വിറ്റിലാഗോ ശരിക്കും ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മൾക്ക് തന്നെ സുപരിചിതരായിട്ടുള്ള പല മുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കണ്ടിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും ഇതിന് ഒരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു മെഡിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മരുന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സാ രീതി എവിടെയും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതും. ആൻഡ് അത്തരത്തിൽ ആ രോഗം ബാധിച്ച രോഗികൾക്ക് വളരെ ആശ്വാസമായി യുവയിൽ നിന്നും ഒരു ഇന്നോവേഷൻ പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ. വിറ്റിലാഗോ ചികിത്സയിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. റിൻവിയോക്യോ എന്ന് പറയുന്ന ഓറൽ മരുന്നിന് ലോകത്തിൽ ആദ്യമായിട്ട് UAE അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഒരു രോഗം ബാധിച്ച രോഗികൾക്ക് ആശ്വാസമായിട്ടുള്ള പുതിയ ചികിത്സാ രീതിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ഒരു മരുന്നിൻ്റെ ഉപയോഗത്തിന് ലോകത്തിൽ ആദ്യമായിട്ട് അംഗീകാരം നൽകുന്ന രാജ്യമാണ് UAE. ഇപ്പോൾ UAE എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഈ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്, അത് പുറത്തേക്ക് അറിയിച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്കൊരു വലിയ കോൺഫിഡൻസിൻ്റെ ഘടകമാണ് നമ്മൾ എങ്ങനെ ദൃശ്യമാകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വലിയ ചുവടുവയ്പായിട്ട് നമുക്ക് ഇതിനെ എന്തായാലും കണക്കാക്കാവുന്നതാണ്. ആൻഡ് യെസ്, ഈ ഒരു സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി അറിയിക്കാനുള്ളത് നമ്മുടെ UAEയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. UAEയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ ആക്ച്വലി ഒരു വാക്കിൻ സർവീസുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്കിൻ സർവീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 വിഭാഗങ്ങൾക്ക് മുൻകൂർ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ എത്തിച്ചേരാം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. നവജാത ശിശുക്കൾ ആൻഡ് 60 വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ ആൻഡ് എമർജൻസി സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷക്കാർ, ഇവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ UAEയിൽ എമ്പാടുമുള്ള 16 ഇന്ത്യൻ കൗൺസിലർ ആപ്ലിക്കേഷൻ സെൻറ്ററുകളിലും ഈ ഒരു സൗകര്യം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടേക്ക് എത്താവുന്നതാണ് എന്നുള്ള സംഗതി കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് എത്തിച്ചോളൂ.
1: Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 33 07 916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
0: Hello Abu Dhabi, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
1: ഹോം 92.2 FM-ന്റെ അബുദാബി ഓണാഘോഷം, ഓണം പൊന്നോണം, ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
0: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്. ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
1: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.

0: ഓണക്കാലത്ത് നമ്മുടെ എല്ലാം വീടുകളിലേക്ക് തരുന്നത് ആരാണ്? വീടുകളിലേക്ക്, കേരളത്തിലേക്ക് എന്ന് പറയുമ്പോൾ മലയാളികളുള്ള എല്ലാം കേരളമാണല്ലോ, മലയാളികളുള്ള എല്ലായിടത്തും മാവേലി വരുമല്ലോ. അപ്പോൾ ഓണക്കാലമായി കഴിഞ്ഞാൽ മാവേലി നമ്മളെ കാണാൻ വേണ്ടി വീടുകളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളുള്ള ഇടങ്ങളിലേക്ക് വരും. ഇത്തവണ മാവേലി മാത്രമല്ല, നമ്മൾ യു എയിലുള്ള മലയാളികളുടെ അടുത്തേക്ക് ഹോം എഫ് എമ്മിൽ നിന്നും ഞങ്ങളും വരുന്നതായിരിക്കും. മാവേലിയോട് തോളോട് തോൾ ചേർന്നുകൊണ്ട്, മാവേലിയുടെ തോളിൽ കയറ്റുകൊണ്ട്, സംഭവം വേറൊന്നിനുമല്ല, നിങ്ങൾക്ക് ഓണ സമ്മാനങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര ഓണം ഹാമ്പർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗ്രീൻ ഫാമിൻ്റെ കുറേ സമ്മാനങ്ങളുണ്ട്, മോജ് പെർഫ്യൂംസിൻ്റെ ഗംഭീര ഫ്രേഗ്രൻസിലുള്ള കുറേയധികം സുഗന്ധങ്ങളുണ്ട്, ഒപ്പം തന്നെ കസവിൻ്റെ ഓണപ്പുടവയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഷൂട്ടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങളെല്ലാം ഈ ഒരു കഴിഞ്ഞ ഓണം സീസണിൽ മുഴുവൻ ഉപയോഗിച്ചിരുന്നത് മെജോറിറ്റിയും കസവിൻ്റെ, നമ്മുടെ കസവ് എന്ന് പറയുന്ന ബൊട്ടീക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രിൻ്റുകളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ്, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അവർ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. സോ കസവിൻ്റെ ഓണപ്പുടവ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഈ ഓണക്കാലത്ത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക. നിങ്ങൾ അത്തരത്തിൽ ഓണക്കോടി, ഞങ്ങളുടെ ഓണക്കോടി സ്വീകരിക്കാൻ റെഡിയാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ജസ്റ്റ് ഹോം വിസിറ്റ് സ്പേസ് നിങ്ങളുടെ പേര് എന്നുള്ള ആ ഒരു ഫോർമാറ്റിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. 0585829220 ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വീട്ടിലേക്ക് ഈ ഒരു ഹാമ്പറും ഓണസമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നമുക്ക് കാണാം, മീറ്റ് ചെയ്യാം, ഓണത്തിൻ്റെ ആവേശം നമുക്ക് എല്ലാവർക്കും പരസ്പരം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോ, ഹോം വിസിറ്റ് സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്നേക്ക് മെസ്സേജ് അയക്കുക, മെസ്സേജ്
1: അയക്കുക. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ്, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൽ, പർത്തുബായ്.
2: പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ. ആയർദം മായ നീവ.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻറ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
0: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് ടു യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: ഓൾ റൈറ്റ്, നമ്മൾ പലപ്പോഴും ഈ നമുക്ക് വേണ്ടിയിട്ടൊരു അപ്ഗ്രഡേഷൻ നടത്തുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നായിരിക്കും ഫോണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലേ? പലപ്പോഴും പലരുടെയും കയ്യിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ വേണോ എന്നുള്ളത് നമുക്ക് വാലിശമായിട്ടുള്ള ഒരു നിലപാടുകളിൽ ഒന്ന് തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയാലോ. പലപ്പോഴും അതിന് കാരണമായിട്ട് നമ്മൾ പറയാറുള്ളത് ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള പ്രൊസസ്സറുകളായിരിക്കണം, ക്യാമറ നല്ലതായിരിക്കണം, ഇല്ലെങ്കിൽ കാരണം ഓരോ പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ആ ഒരു ടെക്നോളജിയോടുള്ള ഭ്രമമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു സർവേ ഫലം സൂചിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇന്ത്യക്കാരെ കൊണ്ട് ഫോൺ മാറ്റി വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സറോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്യാമറ ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് 63% ഇന്ത്യൻ കസ്റ്റമേഴ്സും ചൂസ് ചെയ്ത സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടുന്നത് കൊണ്ടാണെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ അത്ര റഫായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണോ ഗൈസ്? ചിലപ്പോൾ അതായിരിക്കും കാരണം. കാരണം ഈ ഒരു 63% ഇന്ത്യക്കാരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുതിയ ഫോൺ വാങ്ങാൻ കാരണമായി മാറിയിട്ടുള്ള സംഗതി വേറൊന്നുമല്ല, സ്മാർട്ട് ഫോൺ താഴെ വീണുണ്ടാകുന്ന ഈ ഒരു പൊട്ടൽ കാരണം ഡിസ്പ്ലേ കേടായതിൻ്റെ പേരിലാണ് എല്ലാവരും ഫോൺ മാറിയിട്ടുള്ളത് എന്നാണ് കേട്ടോ. സീനാലോചിച്ച് നോക്കണേ, ടെക്നോളജി ഭയങ്കരമായിട്ട് പുരോഗമിക്കുന്നു, അതിനനുസരിച്ചുള്ള പുതിയ അപ്ഗ്രഡേഷൻസ് ഓരോ ബ്രാൻഡുകളും അവരുടെ ഡിവൈസുകൾ കൊണ്ടുവരുന്നു. പക്ഷേ അവരുടെ സെയിൽസ് നിർണ്ണയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സെയിൽസിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഡാമേജുകളാണെന്ന് പറയുമ്പോൾ സ്ക്വയറ്റെ ഫൺ ഫാക്ട്. എന്തായാലും ആ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് ഒട്ടും ഫണ്ണല്ലെന്നല്ല സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു ഓണത്തിന് ഏറ്റവും അധികം ഫണ്ട് കിട്ടാൻ പോകുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, അബുദാബിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് വരുന്ന ഏറ്റവും അധികം മെസ്സേജുകളാണ്. നമ്മുടെ മിക്ക ക്യാമ്പയിനുകളും ദുബായിലും ഷാർജയിലും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നുണ്ട്. പക്ഷേ അബുദാബിയിലേക്ക് നിങ്ങൾ എന്താ വരാത്തത്? അബുദാബിയിലേക്ക് എന്താ നിങ്ങൾ ക്യാമ്പയിൻസുമായിട്ട് വരാത്തത് എന്നുള്ള ആ ഒരു പരാതിക്ക് മുഴുവൻ ഞങ്ങൾ ഒറ്റ പരിപാടി കൊണ്ട് ഞങ്ങൾ പരിഹാരം കണ്ടെത്താൻ വേണ്ടി പോവാണ്. വേറെ ഒന്നുമല്ല, ഈ വരുന്ന ഓണദിനങ്ങളിൽ ഓണാഘോഷം ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 23 ഓണം പൊന്നോണവുമായിട്ട് വരികയാണ്. അഡ്കോപ്പിലെ മിന സെന്ററിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ് കേട്ടോ. നിരവധി മത്സരങ്ങൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, ആൻഡ് കൂടാതെ ലൈവ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മ്യൂസിക്, ഡാൻസ്, ഫൺ ഗെയിംസ്, അങ്ങനെ ഇഷ്ടംപോലെ ഓണക്കളികൾ എന്ന് പറയുമ്പോഴേ മനസ്സിൽ വരുന്ന ഒരുപാട് സംഗതികളില്ലേ. ഒരു 5 പെട്ടെന്ന് ഓർത്തെ, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, കണ്ണുകെട്ടി കലമടി, വെള്ളം കൂടി മത്സരം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഓണക്കളികളും ഗെയിംസും ഒക്കെ ആയിട്ട് ഒരു മെഗാ മെഗാ മെഗാ ഓണ ഇവൻ്റുമായിട്ടാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലിക്കുള്ള ആഘോഷം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് 23 ശനിയാണോ ഞായറാണോ? ഞായർ, ഈ വരുന്ന ഞായറാഴ്ച. യെസ്. അപ്പോൾ ഓണത്തിന് തൊട്ട് മുൻപേ നമ്മൾ ഓണാഘോഷം, അതായത് എക്സാക്ട് തിരുവോണ ദിവസത്തിന് മുൻപേ തന്നെ നമ്മൾ ഈ ഒരു ഓണമേള നമ്മളങ്ങ് ആഘോഷിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ മറക്കണ്ട, നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. അഡ്കോപ്പിലുള്ള നമ്മുടെ അബുദാബി അഡ്കോപ്പിലുള്ള മിന സെൻറ്ററിലേക്കാണ് നിങ്ങളെല്ലാവരും എത്തേണ്ടത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങളുടെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ നമ്മളൊരു റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റീലിൻ്റെ അവസാനത്തിൽ നമ്മൾ QR കോഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മത്സരങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പായസ മത്സരത്തിൽ നന്നായിട്ട് പായസം ഉണ്ടാക്കി അറിയാവുന്ന ആളാണെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പൂക്കളം ഇടാൻ അറിയുന്നവർക്ക് വേണ്ടി പൂക്കളം മത്സരമുണ്ട്, മലയാളി മംഗ മത്സരമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാവരും വരണം. മറക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു അലാറം വെച്ച് വെച്ചേക്ക്. ഓഗസ്റ്റ് 23 ഒരു പരിപാടിയില്ല, നേരെ അങ്ങ് എത്തിയേക്കണം കേട്ടോ.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഹലോ അബുദാബി, ഇതാ ഞങ്ങൾ വരുന്നു. ഈ ഓണാഘോഷം കെങ്കേമമാക്കാൻ അബുദാബി മീന സെന്ററിലെ അഡ്കോപ്പിൽ.
2: ഹോം 92.2 എഫ്എമ്മിന്റെ അബുദാബി ഓണാഘോഷം ഓണം പൊന്നോണം ഓഗസ്റ്റ് 23-ന് അഡ്കോപ്പ് മീന സെന്ററിൽ ആവേശവജ്വലമായ അഡ്കോപ്പ് ഓണം സെലിബ്രേഷൻ.
1: പായസ മത്സരം, പൂക്കള മത്സരം, മലയാളി മംഗ മത്സരം, കൂടാതെ ലൈവ് എന്റർടൈൻമെന്റ്, മ്യൂസിക്, ഡാൻസ്, ഫൺ ആൻഡ് ഗെയിംസ്, ഇങ്ങനെ മുഴുവൻ കുടുംബത്തിനുമുള്ള ആഘോഷം ഞങ്ങൾ ഒരുക്കുന്നു.
2: മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അഡ്കോപ്പ് ആൻഡ് ഹോം FM. ഈ ഓണം ആഘോഷമാക്കാം. ഓണം പൊന്നോണം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: അമിത വിമാന നിരക്ക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കുമെന്ന സുപ്രീം കോടതി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. അബ്ദുള്ളക്കുട്ടിപ്പുറത്ത് കെ സുരേന്ദ്രൻ ബിജെപി ദേശീയ സെക്രട്ടറി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമിത ടിക്കറ്റ് വർദ്ധനവിൽ വിമാന കമ്പനികൾക്കെതിരെ സുപ്രീം കോടതി. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവയ്പ്പിക്കും. സ്വകാര്യ വിമാന കമ്പനികൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഹർജി സെപ്റ്റംബർ 7 കോടതി വീണ്ടും പരിഗണിക്കും. എയർ ഇന്ത്യയിലെ 2 പൈലറ്റുമാർ കൂടി ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തൽ. പൈലറ്റുമാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന മുൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എയർ ഇന്ത്യയിൽ പൈലറ്റുമാർക്കായി ലഹരി പരിശോധന കർശനമാക്കിയത്. ബിജെപി ദേശീയ നേതൃത്വത്തിൽ അഴിച്ചുപണി. പുതിയ ബിജെപി ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 2 പേർ ദേശീയ സെക്രട്ടറിമാരാകും. അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ എന്നിവർ ദേശീയ സെക്രട്ടറിമാർ. 13 വൈസ് പ്രസിഡന്റുമാരുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാർ അടങ്ങുന്നതാണ് പുതിയ പട്ടിക. പുനഃസംഘടനയിൽ അനുഭവ സമ്പത്തും പുതുതലമുറയുടെ ഊർജ്ജവും ഒരുപോലെയാണ് ബിജെപി കൂട്ടിയിണക്കിയിരിക്കുന്നത്. അനിൽ ആന്റണി നിലവിൽ ദേശീയ സെക്രട്ടറിയായി തുടരും. എന്നാൽ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ബി എൽ സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിലെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ച ഡൽഹി പോലീസ് വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ ശ്രമിച്ചുവെന്നായിരുന്നു സോണിയാഗാന്ധിക്കെതിരായ പരാതി. അന്വേഷണം പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ്. അതിനിടെ സോണിയാഗാന്ധിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനം. എല്ലാ സംസ്ഥാനങ്ങളിലും സോണിയയ്ക്കെതിരെ പരാതി നൽകും. ആലാപനം മനഃപൂർവ്വം സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് ബിജെപി വാദം. എന്നാൽ വന്ദേമാതരം ബിൽ ചർച്ചയിൽ ജയറാം രമേശ് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. കോൺഗ്രസ് ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ കടുത്ത നിലപാടെടുക്കാതെ സിപിഎം ദേശീയ നേതൃത്വം. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. സോണിയാഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളിൽ കഴമ്പില്ലെന്ന് എം എ ബേബി. പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് കേസുകൾ. AICC ആസ്ഥാനത്ത് സംഭവിച്ചത് കോൺഗ്രസ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അധിക്ഷേപ പരാമർശത്തിൽ കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ മന്ത്രിമാർ. RSS പരിപാടിയിൽ പങ്കെടുത്ത വിസിയുടെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. അതേസമയം കാലടി സർവകലാശാല വിസി ഡോക്ടർ സീസ തോമസിനെതിരെയുള്ള SFI പ്രതിഷേധത്തെ മന്ത്രിമാർ വിമർശിച്ചു. മെസ്സി വരുമെന്ന പേരിൽ GST തട്ടിപ്പ് നടത്തിയ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ. കാഞ്ഞങ്ങാട് ഓഫീസിലെ ഇന്റലിജൻസ് ഓഫീസർക്കുൾപ്പെടെയാണ് മെമ്മോ. GST ഈടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. സ്പോൺസർക്കെതിരെ നടപടി ഒരു വർഷം വൈകി. GST കമ്മീഷണർ ശ്രീവത്സ, ജോയിന്റ് കമ്മീഷണർ സജിത്, ഡെപ്യൂട്ടി കമ്മീഷണർ സജിനി എന്നിവർക്കെതിരെയാണ് മെമ്മോ. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. കർഷകർ നാടിന്റെ നട്ടെല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും കാരണം കടുത്ത പ്രതിസന്ധി നേരിടുന്ന കർഷകരെ ചേർത്തുപിടിച്ചുള്ള പുതിയ കാർഷിക നയങ്ങളും പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയിൽ സംസ്ഥാനതല കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ട MDMA കേസിൽ നിർണായകമായ സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട പോലീസ്. ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളുടെ അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 49 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ തുക മുഴുവൻ ബംഗളൂരുവിൽ താമസിക്കുന്ന

0: അറിയയുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് അയച്ചിരിക്കുന്നത്. യുഡിഎഫ് സർക്കാരിനെ വിമർശിച്ച മുൻമന്ത്രിയും സിപിഎം നേതാവുമായ പി എം മുഹമ്മദ് റിയാസ് കേരളത്തിൽ 10 കൊല്ലം എൽഡിഎഫ് സ്വീകരിച്ചത് തല ഉയർത്തിപ്പിടിച്ചുള്ള നിലപാടുകളായിരുന്നു. ജനം ആഗ്രഹിച്ചത് ഒരു മാറ്റം മാത്രം, എന്നാൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി. കേരളത്തിൽ 3 മാസം കൊണ്ടുണ്ടായത് മാറ്റമല്ല നാറ്റമെന്ന് മുഹമ്മദ് റിയാസ്. ബോഡി ബിൽഡർമാരുടെ പോലീസ് നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. അർഹതയില്ലാത്തവരെ ആദരിച്ച് പണം കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനെന്തെന്ന് കോടതിയുടെ ചോദ്യം. കായികക്ഷമതയില്ലെന്ന് തെളിഞ്ഞിട്ടും മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്തുകൊണ്ടാണ് ഇവർക്കെന്നും ഹൈക്കോടതിയുടെ വിമർശനം. അഴിമതി നിയമന നിരോധന പ്രകാരമുള്ള കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ ബിസിക്കെതിരായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ 4 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. തന്നെ കയ്യേറ്റം ചെയ്തു എന്ന വിസി സീസ തോമസിന്റെ പരാതിയിലാണ് നടപടി. സമരവുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. യുജിസി നെറ്റ് പരീക്ഷയുടെ 3 ചോദ്യപേപ്പറുകൾ റദ്ദാക്കി പുനഃക്രമീകരിച്ചതിന് പിന്നാലെ സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി രാഹുൽ ഗാന്ധി. പരീക്ഷാ ബോർഡിയുടെ പിഴവുകൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പിഴ ഈടാക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് എൻടിഎ, ശിക്ഷ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾ. രാജ്യത്ത് വിദ്യാഭ്യാസ സംവിധാനം ചൂഷണ യന്ത്രമായി. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം നഷ്ടമാകുന്നു. ചോദ്യപേപ്പർ ചോർന്നോ എന്നതിൽ എൻടിഎ ഉത്തരമില്ല. തെറ്റ് സമ്മതിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മോഹൻലാൽ നായകനായ ചിത്രത്തിന് ശബരിമലയിൽ ഷൂട്ടിംഗിന് അനുമതി തേടി സംവിധായകൻ തരുൺ മൂർത്തി ഹൈക്കോടതിയെ സമീപിച്ചു. സംവിധായകൻ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാകില്ലെന്ന് ഡിഎഫ്ഒ അറിയിച്ചു. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താൻ റാന്നി ഡിഎഫ്ഒ അനുമതി നൽകിയതോടെയാണ് ഹർജി തീർപ്പാക്കിയത്. ഷൂട്ടിംഗിന് വനംവകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സൌദി തുർക്കി പാകിസ്ഥാൻ പ്രതിരോധ കരാറിനെ പ്രശംസിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരുമിക്കുകയും സ്വയം പ്രതിരോധ മാർഗ്ഗങ്ങൾ തേടുകയും ചെയ്യുന്നത് അഭിനന്ദനാർഹമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അപകടരഹിത ദിനത്തിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ച യുഎഇ ആഭ്യന്തര മന്ത്രാലയം. സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ഓഗസ്റ്റ് 31 റോഡ് സുരക്ഷിതമാക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനുമാണ് അപകടരഹിത ദിനം യുഎഇ കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാം. എംഒഐ യുഎഇയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള പ്രതിജ്ഞയിൽ ഒപ്പുവയ്ക്കുകയും അന്നേ ദിവസം അപകടമുണ്ടാകാതിരിക്കുകയും ചെയ്താൽ ട്രാഫിക് ഫൈനിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ ഒഴിവായി കിട്ടും. ത്വക്കിന് സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്ന നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ ബാധിച്ച രോഗികൾക്ക് ആശ്വാസമായി പുതിയ ചികിത്സാ രീതി യുഎഇയിൽ പ്രാബല്യത്തിൽ. റിൻവോക് ഓറൽ മരുന്നിന് ലോകത്തിൽ ആദ്യമായി അംഗീകാരം നൽകി യുഎഇ. യുഎഇ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റാണ് ചരിത്രപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രവാസികൾക്കായി ഈ മാസം 21 ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെയാണ് ഓപ്പൺ ഹൌസ്. തൊഴിൽ പ്രശ്നങ്ങൾ, കോൺസുലർ വിഷയങ്ങൾ, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എംബസി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് സംസാരിക്കാനാണ് പ്രവാസികൾക്ക് അവസരം. അതേസമയം പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ അന്ന് ലഭ്യമായിരിക്കില്ല. ഓൺലൈനായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 19-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി ca.abudabi@mea.gov.in എന്ന ഇമെയിലിൽ വിവരങ്ങൾ അറിയിക്കണം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1-ാം ഇന്നിംഗ്സിൽ 178 റൺസിന്റെ ലീഡ്. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ് സ്കോറായ 462 റൺസിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർ 284 റൺസിന് എല്ലാവരും പുറത്തായി. സ്പിൻ മികവിലാണ് ഇന്ത്യ ലങ്കയ്ക്കെതിരെ മികച്ച ലീഡ് നേടിയത്. മാനവ് സത്തർ 4, രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകളും വീഴ്ത്തി. 5 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിൽ തകർച്ചയിലായിരുന്ന ശ്രീലങ്കയ്ക്കായി അല്പമെങ്കിലും ചെറുത്തുനിന്നത് സോണലും ഡിക്കലയുമാണ്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dunya Group of Companies since 1982.

0: ഓൾ റൈറ്റ്, തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു 6 മണി സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, മനസ്സിലെ നന്മ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് വലിയ തലവേദനയായിട്ട് നമുക്ക് വലിയ തിരിച്ചടിയായിട്ട് തിരികെ എത്താനുള്ള ചാൻസുകളുണ്ട്. ബൂമറാങ് പോലെ തിരിച്ചു വന്നടിക്കും, അതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ ദുബായിൽ ആളുകൾക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട ചില അബദ്ധങ്ങളുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ കിട്ടുന്ന ചില സംഗതികളാണ് ഇവയൊക്കെ. നമ്മൾ വളരെ നോർമലായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും, പക്ഷേ അതിന് വലിയ കോൺസിക്വൻസസ് നമ്മൾ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പൊതു ഇടങ്ങളിലുള്ള ഡാൻസും ഒച്ചത്തിലുള്ള പാട്ടും സംഗതികളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും വൈബിന്റെ ഭാഗമായിട്ട്, നമ്മൾ വൈബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രെയിനുകളിലാവട്ടെ അല്ലെങ്കിൽ ബസ്സുകളിലാവട്ടെ അതിനെക്കുറിച്ച് തന്നെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം വേറൊന്നുമല്ല, ഒരിപ്പോൾ ഒരു ബസ് എടുക്കാം അല്ലെങ്കിൽ ട്രെയിൻ എടുക്കാം, പലതരത്തിലുള്ള മാനസികാവസ്ഥയിൽ യാത്ര ചെയ്ത് പോകുന്നവരായിരിക്കും ആ ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിനിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ടായിരിക്കാം. ഏറ്റവും വേണ്ടപ്പെട്ട മക്കളുടെ പേരൻസിൻ്റെ ഒക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ടെൻഷനിൽ പോകുന്നവരുണ്ടായിരിക്കാം. ചിലർ ഈ പ്രാരബ്ധം പോലെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഫിനാൻഷ്യലായിട്ടുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. ചിലർ നോർമലായിട്ടുള്ള പാസഞ്ചേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ക്രൈസിസിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഗിത്താരം പിടിച്ച് ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരമുല്ലെന്ന് പാട്ട് പാടുമ്പോഴത്തേക്ക് അവർക്കത് ആഘോഷിക്കാൻ അല്ലെങ്കിൽ അവർക്കത് ആസ്വദിക്കാൻ കഴിയില്ല. അത് ശരിക്കും നമ്മളൊരു ബേസിക് സിവിക് സെൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സംഗതികളാണ്. സംഭവം വൈബിംഗ് ആണ്, നല്ലതാണ്, ഒരു യുവത്വത്തിന്റെ ആഘോഷമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസ് വേണം നമ്മൾ എല്ലായിടത്തും അല്ലേ. അതുകൊണ്ട് തന്നെ UAE ആ കാര്യത്തിൽ എല്ലായ്പ്പോഴും സസൂക്ഷ്മം നമ്മൾ ഓരോരുത്തരുടെയും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരിടം തന്നെയാണ്, ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒച്ചത്തിലുള്ള പാട്ടും ഡാൻസും പൊതുസ്ഥലങ്ങളിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിടി വീഴും, മാത്രമല്ല 1000 ദിർഹംസ് വരെ പിഴ ലഭിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് 2 സ്റ്റെപ്പ് വെക്കാം അല്ലെങ്കിൽ ഒരു കയ്യിലൊരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ജസ്റ്റ് ഫ്ലാഷ് മോബ് പോലെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് പൊതുവിടങ്ങളിൽ ചിലപ്പോൾ ആളുകൾ യൂഷ്വലി സഞ്ചരിച്ചു പോകുന്ന പാതകളിലൊക്കെ ഇത്തരം ചില പരിപാടികളിടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പണി വീഴും. ഇതധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്, പക്ഷേ ഇത് വലിയ രീതിയിൽ നമുക്ക് നാശനഷ്ടം ഉണ്ടാക്കി തരുന്ന ഒരു അബദ്ധങ്ങളിലൊന്നാണ്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. പുതുതായിട്ട് യുവയിലേക്ക് എത്തുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു പാഠങ്ങൾ നമ്മൾ പറഞ്ഞു
1: കൊടുത്തിരിക്കുക.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500330796.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: നമ്മുടെ ചെമ്പൻ വിനോദ് ജോസിന് ഒരു ബ്രദർ ഉണ്ട്, ഉല്ലാസ് ചെമ്പൻ. അദ്ദേഹം ഒരു സംവിധായകനാണ്, നടനാണ്. അങ്കമാലി ഡയറീസിലെ പോലീസുകാരനെ നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ലല്ലോ. ആ റോള് ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ ബ്രദർ തന്നെയായിരുന്നു. അപ്പോൾ ഉല്ലാസ് ചെമ്പൻ ആക്ച്വലി ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായ വർക്കായ ഒരു സിനിമയായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ശൈലിയിൽ വന്നിട്ടുണ്ടായിരുന്ന അഞ്ചക്കള്ള കൊക്കൻ, അങ്ങനെ തന്നെയല്ലേ പടത്തിന്റെ പേര്. അദ്ദേഹം ആ ഒരു സിനിമ, അതിനുശേഷം അദ്ദേഹം അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഡിസ്കോ എന്നാണ് പേര് കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ആ സിനിമയുടേതായിട്ട് പുറത്തുവിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു റെട്രോ സ്റ്റൈലിൽ നമ്മളിപ്പോ ഇപ്പോ പല റിക്കി മാർട്ടിന്റെ ഒക്കെ ചില ആൽബംസിന്റെ ഒക്കെ കവർ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു കവർ, ഒരു ഒരു ഇമേജാണ് ഫസ്റ്റ് ലുക്ക് എന്ന നിലയിൽ അവർ പുറത്തു വിട്ടിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ, സിനിമയുടെ പോസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ താരനിരയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ. എന്റെ എക്സ്പെക്ടേഷൻ ലിസ്റ്റിൽ ഒന്നും ഇല്ലായിരുന്ന ഒരു സിനിമയായിരുന്നു ഡിസ്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൽ ആന്റണി വർഗീസ് പേപ്പയാണ് നായകനായിട്ട് വരുന്നത്. പക്ഷെ ആന്റണി മാത്രമല്ല, ആന്റണി ഉണ്ട്, ചെമ്പ വിനോദ് ജോസ് ഉണ്ട്, ലുക്മാൻ ഉണ്ട്, പിന്നെ ഒരുപാട് പേര്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അർജുൻ അശോകൻ, ദേവ് മോഹൻ, നമ്മുടെ മിന്നൽ മുരളിയിലെ നായിക ഫെമിനയാണ് ഫീമെയിൽ ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു ഒരു ഒരു ഒരു വ്യത്യസ്തത പറഞ്ഞ പോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. നമ്മൾ മാർക്കോയിലെ ഒരു സ്റ്റൈലൊക്കെ ഓർമ്മയില്ലേ, മാർക്കോ സിനിമയിൽ എല്ലാവരും മറ്റേ സ്യൂട്ടൊക്കെ ഇട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് പരിപാടി അതാണ്. പക്ഷേ എല്ലാവരുടെയും ഈ ഒരു തീക്ഷ്ണമായ നോട്ടത്തിൻ്റെ പിറകിലും എന്തൊക്കെയോ കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ധാരണയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാണുന്ന സമയത്ത് തന്നെ കിട്ടുന്നത്. ഡിസ്കോ എന്നാണ് സിനിമയുടെ പേര്. ഉല്ലാസ് ചെമ്പൻ്റെ അടുത്ത ഡയറക്ടോറിയലായിട്ട് വരുന്ന സിനിമ, ഈ വരുന്ന നവംബറിലാണ് സിനിമയുടെ റിലീസ്. ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ നല്ലൊരു സിനിമ കൂടി. അതേപോലെ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ ഒരു സിനിമയുടെ പോസ്റ്റർ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമകളൊന്നും നമ്മൾ ഈ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ലിസ്റ്റിൽ ആദ്യമേ ഒന്നും ഇല്ലാതിരുന്ന സിനിമകളാണ്. പക്ഷേ ഒരൊറ്റ പോസ്റ്റർ കൊണ്ട് അല്ലെങ്കിൽ ഈ സിനിമയുടേതായിട്ടുള്ള ചെറിയ ടീസറുകൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ട്രാക്കിൻ്റെ ബൈറ്റ് കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ ഹൈപ്പ് കൂടുകയും വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻസ് കൂടുകയും നമ്മൾ അറിഞ്ഞറിഞ്ഞ് അങ്ങനെയാണല്ലോ. ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് പോലുള്ളൊരു സിനിമ, അതിൻ്റെ അണിയറയിൽ അങ്ങനെ ഒരു സിനിമ ഒരുങ്ങുന്ന വിവരം തന്നെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം അന്നൊന്നും ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. മലയാളത്തിലെ കുറേയധികം യുവതാരങ്ങളാണ് നിരക്കുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. ആൻഡ് ഇവഞ്ച്വലി സിനിമയുടെ പോസ്റ്റർ വന്നു, അതിനും വലിയ സ്വീകാര്യത കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ റിലീസായി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ മുതലാണ് കംപ്ലീറ്റ്ലി ചരിത്രം തന്നെ മാറിയത്. അത് മലയാളത്തിലൊന്നുമില്ല, തമിഴും തെലുങ്കും ഹിന്ദിയും കടന്ന് പല ഭാഷകളിലേക്ക് ചേക്കേറുകയും ഏതാണ്ട് മലയാളത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് കളക്ഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ചില സർപ്രൈസ് എൻട്രീസ് ആയിരിക്കും എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുള്ളത്. ഈ സിനിമകളൊക്കെ അങ്ങനെ ഒരു അത്ഭുതങ്ങളായി മാറട്ടെ.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്ക് അറിയോ? ദുബായില് സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം

0: ഇന്ത്യയിൽ ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഒരു കണക്ക് സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫലം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ആയിട്ട് ഏതാണ്ട് 80 ലക്ഷത്തിലധികം ആളുകൾ ഡെലിവറി റിലേറ്റഡ് ജോലികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കണക്ക് ഒരു റഫ് കണക്ക് മാത്രമാണ്. ആൻഡ് യഥാർത്ഥ രീതിയിൽ ഒരു കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ 1 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഡെലിവറി റിലേറ്റഡ് ജോലികൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ചും ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള സംരംഭങ്ങളിലൂടെ ഫുഡ് ഡെലിവറിയിലാണ് കൂടുതൽ ആളുകളും വർക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിൽ തന്നെ ഏതാണ്ട് 35 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് മിനിമം ഒരു ഡിഗ്രി എങ്കിലും സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു ചോദ്യം ഉയരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള നമ്മൾ ഒരു ജോലിയും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. ഏതൊരു തൊഴിൽ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അത് തങ്ങൾ ആ ജോലി ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അന്ന് കഷ്ടത്തിലാവുന്നത് നമ്മുടെ എല്ലാവരുടെയും സാധാരണ ജീവിതമായിരിക്കും. അതിപ്പോൾ ഡോക്ടറാണെങ്കിലും ഡെലിവറി ജോലി ചെയ്യുന്നവരാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മേഖലയിലുള്ളവരാണെങ്കിലും എല്ലാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ റെലവൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു കണക്കുകൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. കാരണം 35 ലക്ഷത്തിലധികം പേർ ഇത്തരം ഒരു മേഖലയിൽ, സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഒരു ഗ്രാജുവേഷൻ, നമ്മളിപ്പോൾ ഡിപ്ലോമസിയുടെ പേരിൽ എല്ലാ ജോലിയും എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പറയുമെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു ഗ്രാജുവേഷൻ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള, എന്നാൽ ഒരു ഓഫീസ് ആംബിയൻസിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അത്ര അത്യാവശ്യത്തിലധികം പ്രൊമോഷൻസും ഇൻക്രിമെൻസും ഒക്കെ കാലാതീതമായിട്ട് നമുക്കൊരു കരിയർ പാത്വേ മുന്നിലുള്ള തൊഴിലിനായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമാവുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, തൊഴിലില്ലായ്മ രൂക്ഷമാവുന്ന സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ മാറി ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ കണക്കുകൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. സോ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ വരും തലമുറയെ നമ്മൾ പ്രാപ്തരാക്കി മാറ്റേണ്ടത് ഏറ്റവും ദിശാബോധത്തോടെ, അവർക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ഡിറക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി എന്തായാലും ഇന്നത്തെ ഷോ അതിൻ്റെ പേനുള്ള സമയമായിട്ടുണ്ട്. നാളെ വൈകുന്നേരത്ത് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ഓണസമ്മാനത്തിൻ്റെ കാര്യം മറക്കണ്ട, അതുപോലെ തന്നെ അബുദാബിയിൽ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ കാര്യം ഒന്നും മറക്കണ്ട, ലുലിയിൽ ഓണസദ്യ കിട്ടുന്ന കാര്യവും മറക്കണ്ട, ഇതെല്ലാം ഓർത്ത് വെച്ചോളൂ. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. Till then, this is Asif with you on Home 92.2 FM. Appa ellavarkum tata, bye bye and good night.
1: Evergreen Partygal brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum Chennai Bai Veettu Kalyana Biryaniyum ini aaswadikkam. Vasal Hub.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിലിക്കൺ ഓയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling. ജീവിതയാത്രകളെ സൽക്രിയമാക്കണം അന്ത്യദിനം വരെ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അതാ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: പക്ഷി പറയും ഭൂമിയിനി അടിപൊളി കുടുംബം എന്നൊരുപാട് നടന്നു.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. ഉള്ളിക്കൽ തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന് ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.